ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 6, കൊല്ലവർഷം 1201, ഇടവമാസം 13 തീയതി, 2026 മെയ് 27, ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ ഗൗരി ടീച്ചർ.
2: ജീവിതഭാരം ലഘൂകരിക്കുവാൻ സഹായിക്കുന്ന ഒരു മാസ്മര ശക്തിയാണ് മനുഷ്യന്റെ നർമ്മബോധം. നർമ്മബോധമില്ലാത്തവന്റെ മനസ്സ് എപ്പോഴും സങ്കുചിതവും അസംഘടിതവുമായിരിക്കും. നർമ്മത്തിന് പ്രചോദനമാകുന്നത് എപ്പോഴും തീവ്ര ദുരന്തമായിരിക്കും. ലോകത്തിലെ പ്രമുഖ ഹാസ്യകാരന്മാരെല്ലാം അവരുടെ ദുഃഖം മൂടിവെക്കാനാണ് ആ രംഗത്തേക്ക് കടന്നു വന്നത്. ചാർലി ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ ഒരിടത്ത് പറയുന്നു, ദുരന്തം നർമ്മത്തെ ഉളവാക്കുന്നു എന്നത് വല്ലാത്ത വൈരുദ്ധ്യമാണ്. അതൊരു രക്ഷാമാർഗമാണെന്ന് ഞാൻ കരുതുന്നു. പ്രകൃതി ശക്തികൾ മൂലമുണ്ടാകുന്ന നമ്മുടെ നിസ്സഹായവസ്ഥയുടെ മുഖത്തു നോക്കി നമ്മൾ ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഭ്രാന്തരായിത്തീരും. ചാർലി ചാപ്ലിന്റെ ഈ വാചകത്തിൽ ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കാണാം. ഏത് പ്രതിസന്ധിയിലും ചിരിക്കാൻ കഴിയുക, നർമ്മം കലർത്തി സംസാരിക്കാൻ കഴിയുക എന്നത് ഒരനുഗ്രഹമാണ്. ചിരി ആരോഗ്യത്തിന് അത്യുത്തമമാണ്. ചിരിക്കുക വളരുക എന്ന ചൊല്ല് ഇതിന്റെ തെളിവാണല്ലോ. കവി കഥാകൃത്ത് എന്ന നിലയിൽ പ്രശസ്തനായ വാൾട്ടർ സ്കോട്ട് പറയുന്നു, നർമ്മം ഒരു നല്ല കവചവും അലങ്കാരവുമാണ്. ഒരു രസികനാണ് കവിയേക്കാളും കലാകാരനേക്കാളും സ്വീകാര്യൻ. അത് ഒരു സ്വയം പ്രതിഭയാണ്, ഉന്മാദങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന പ്രതിഭ. വാൾട്ടർ സ്കോട്ട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ പഴയ വിദ്യാലയം സന്ദർശിച്ചു. ഒരു ക്ലാസ്സിൽ ചെന്ന് പഠനത്തിൽ ഏറ്റവും മോശക്കാരനായ കുട്ടി ആരാണെന്ന് ചോദിച്ചു. അധ്യാപകൻ ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. സ്കോട്ട് ആ കുട്ടിയെ അടുത്തു വിളിച്ച് ഒരു £1 കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ സ്ഥാനം കാത്തു സൂക്ഷിച്ചതിനുള്ള സമ്മാനമാണിത്. അവനവനെ നോക്കി ചിരിക്കാൻ കഴിയുക എന്നത് നർമ്മത്തിന്റെ ഒരു സൂചകമാണ്. സമ്പന്ന സംസ്കാരമുള്ളിടത്ത് ഉയർന്ന നർമ്മബോധമുണ്ടാകും. സാമുവൽ ബട്ട്ലർ പറയുന്നു, ഒരു മനുഷ്യന് അവന്റെ തന്നെ മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശേഷിയുള്ള നർമ്മബോധമുണ്ടെങ്കിൽ അത് അവനെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും. നർമ്മബോധം മനുഷ്യ സഹജമാണ്. കൊച്ചുകുട്ടികൾ കോമിക്കുകൾ വായിക്കാനും കണ്ടിരിക്കാനും ഇഷ്ടപ്പെടുന്നത് അവരിൽ ജന്മസിദ്ധമായ നർമ്മബോധമുള്ളതുകൊണ്ടാണ്. എന്നാൽ നിർബന്ധ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ നർമ്മം ആസ്വദിക്കുവാനും പറയുവാനുമുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ഉള്ളിലുള്ള നർമ്മബോധത്തെ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിലെ ഏത് പ്രതിസന്ധിയും എളുപ്പം അവർക്ക് തരണം ചെയ്യാനാവുന്നതാണ്. ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞന് ഒരു ഫോൺ കോൾ വന്നു, സർ ഞാൻ വല്ലാതെ അസ്വസ്ഥനാണ്, ജീവിതം തകർന്നതുപോലെ തോന്നുന്നു, ഒരു രക്ഷാമാർഗം ഉപദേശിച്ചാലും. മനഃശാസ്ത്രജ്ഞന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, താങ്കൾ ഇവിടെ അടുത്ത് ഒരു സർക്കസ് കമ്പനി നടത്തുന്ന സർക്കസ് പോയി കാണണം. ആ സർക്കസിലെ ഉയരം കുറഞ്ഞ ഒരു കോമാളി എത്ര സന്തോഷവാനായാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നത്. ഇത് ശ്രവിച്ച ശ്രോതാവ് വീണ്ടും പറഞ്ഞു, സർ ഞാൻ തന്നെയാണ് ആ കോമാളി, സ്വന്തം ദുരന്തം മൂടിവെക്കാനാണ് ചിരിക്കുന്നതും ചിരിപ്പിക്കുന്നതും. എങ്കിലും ഒരളവോളം ജീവിത പ്രതിസന്ധി തരണം ചെയ്യാനും നർമ്മത്തിനാവും. മലയാള കവിതയിലെ ശുദ്ധമായ ഫലിത പരിഹാസങ്ങളുടെ പിതാവ് കുഞ്ചൻ നമ്പ്യാരുടെയും ഹാസ്യ സാമ്രാട്ട് സഞ്ജയന്റെയും ഫലിതങ്ങൾ ഏറെ ആസ്വദിച്ചവരാണ് മലയാളികൾ. എങ്കിൽ ഓഷോ പറയുന്നു, പ്രൗഢമായതും അഗാധവുമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ശ്രോതാക്കൾ ഉറങ്ങിപ്പോവുകയും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇടക്ക് തമാശ പറയേണ്ടതാണ്. തമാശ പറയുമ്പോൾ ശ്രോതാക്കൾ ചിരിക്കും. ചിരി മനസ്സിന് ഔഷധമാകുന്നു. ഒരു നല്ല അധ്യാപകന് അല്പം നർമ്മം കൂടി കൈമുതലായി വേണം. വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നർമ്മം അത്യാവശ്യമാണ്. നർമ്മമെന്ന സഹജവാസന വളർത്തി പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി കെ ഗൗരി ടീച്ചർ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഇന്ന് ഓൺലൈൻ ഉന്നതതല യോഗം ചേരും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. രാജ്യത്ത് നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴിയുണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതിയുടെ അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനുമിടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് അനുമതി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷിക ദിനം ഇന്ന്. നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ. ലഭ്യമായ വിവരങ്ങൾ തപാലിലോ ഇമെയിലിലോ പരമാവധി നേരത്തെ അയച്ചുകൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചാലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ശ്രോതാക്കളെ, ഈ നിലയത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കവിത, ആലാപനം പി രാമൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം തുറന്ന FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, മഴ കനക്കും മുൻപേ. കണ്ണൂർ ജില്ലയിലെ ഏതാനും മാതൃകാപരമായ മഴക്കാല ശുചീകരണ മുന്നൊരുക്കങ്ങളെക്കുറിച്ച്. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് സയൻസ് കഫേ. QR കോഡ് ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ, ഇതേക്കുറിച്ച് തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ MP സനീഷ് തയ്യാറാക്കിയ പരിപാടി. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാതിരി, 8:58 9:58 FM പ്രധാന വാർത്തകൾ, രാവിലെ 9:00 ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം, 10:58 FM പ്രധാന വാർത്തകൾ, 11:00 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 അയിരൂർ VK സുകുമാരനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട്, 12:40 ആരോഗ്യ ദീപ്തിയിൽ റൊബോട്ടിക് ആൻഡ് മിനിമലി ഇൻവസീവ് തെറാസിക് സർജൻ ഡോക്ടർ TV ദിൻരാജുമായുള്ള അഭിമുഖം, 1:00 പല്ലവി അനുപല്ലവി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 പുള്ളുവൻ പാട്ട്, KP രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:40 വാർത്താ വീക്ഷണം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Tanvi Khurana. The center has constituted a high-level committee to address the challenges of demographic change caused by infiltration and other reasons. In a social media post, Union Home Minister Amit Shah said that the committee will be chaired by former Supreme Court Judge Justice Prakash Prabhakar Naolekar. Census Commissioner along with former IAS officer Durga Shankar Mishra, former IPS officer Balaji Srivastav and economist Dr. Shamika Ravi have been appointed as the members of the committee. The Joint Secretary Foreigners 1 in Home Ministry will serve as the member secretary in the committee. Mr. Shah said infiltration and other reasons are causing unnatural demographic change, which poses a very significant challenge to the present and future of any nation. He said demographic change is a serious issue linked not only to the sovereignty but also to the national security, law and order, profound changes in social structure and the preservation of tribal society. We have a report.
2: The high-level committee will conduct a comprehensive assessment of demographic changes occurring across India due to illegal immigration and other unnatural causes. It will also analyze patterns of abnormal population shifts at the levels of religious and social communities and will present a planned and time-bound solution for the same. Prime Minister Narendra Modi, in his Independence Day speech from Redford last year, had announced about the high-level committee on demographic change.
3: मैं आज देश के सामने एक चिंता एक चुनौती के संबंध में आगाह करना चाहता हूं। षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं, एक घुसपैठिए मेरे देश की बहन बेटियों को निशाना बना रहे हैं, ये बर्दाश्त नहीं होगा, ये घुसपैठिए भोले भाले आदिवासियों को भ्रमित करके उनकी जमीनों पर कब्जा कर रहे हैं, ये देश सहन नहीं करेगा और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है.
2: The committee will submit its report within 1 year. If necessary, the tenure of the committee may be extended by up to 6 months. With Anubhav Mishra, this is Vishnu PS, Akashvani News, Delhi.
1: Central Board of Secondary Education, CBSE, has clarified that there has been no security breach in its actual on-screen marking system used for evaluation of answer books. The board said that the URL cbse.onmarks.co.in is the testing site only with the sample data for internal testing and review purposes. CBSE emphasized that no security breaches have come to light on the portal deployed for the actual evaluation work. The board stated that on-screen marking system has been implemented to enhance transparency in assessments with strong grievance redressal mechanisms. The board also reassured the concerned that robust safeguards are in place to ensure the integrity and security of the evaluation platform. India Meteorological Department, IMD, has issued a red alert predicting heat wave to severe heat wave conditions over Madhya Pradesh, Uttar Pradesh and Vidarbha today. The weather agency has also forecast heat wave conditions over Delhi, Haryana, Chandigarh, Punjab, Rajasthan, Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Odisha, Telangana and Uttarakhand for the next 2 days. IMD has also predicted hot and humid weather conditions over Gangetic, West Bengal, Konkan, Goa, Odisha, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. Met Department has also predicted heavy rainfall over Bihar, interior Karnataka and the northeastern region till Sunday. According to the Met Department, thunderstorms accompanied by

0: By lightning and gusty winds are likely over Kerala, Mahe, Lakshadweep, Madhya Maharashtra, Marathwada, Rayalaseema, South Interior Karnataka, Tamil Nadu, Puducherry, Karaikal, Telangana and parts of Northeast. Royal Challengers Bengaluru stormed into the final of the IPL 2026, beating Gujarat Titans by 92 runs in qualifier 1 match at Dharamshala last night. Chasing a mammoth target of 255 runs set by Royal Challengers Bengaluru, Gujarat Titans were all out for 162 with 3 balls to spare. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ.
2: കാവ്യാഞ്ജലി. ഇന്ന് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം പി രാമൻ.
3: വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാദികന്ദമാം പ്രഭാവമേ, നിന്നിൽ നീ കുരുക്കുന്നു, നിന്നിൽ നീ വിടരുന്നു, നിൻ നിസർഗാവിഷ്കാര കൗതുകം അനാദ്യന്തം. നിന്നിൽ നീ കുരുക്കുന്നു, നിന്നിൽ നീ വിടരുന്നു, നിൻ നിസർഗാവിഷ്കാര കൗതുകം അനാദ്യന്തം. നിന്നിലെ സർഗാത്മക സങ്കൽപ്പ ചൈതന്യത്താൽ മിന്നുന്നു തുടിക്കുന്നു നക്ഷത്ര സഹസ്രങ്ങൾ. പ്രളയം നിന്നിശേഷ സങ്കോചം സ്വയം വീണ്ടുമുളവാം വികാസമോ പ്രകൃതി പ്രാദുർഭാവം. നിൻ വികാസത്തിൻ പരിണാഹമേ മഹാകാശം, നിൻ വികസ്വരശീലം മാത്രമാണല്ലോ കാലം. നിൻ വികാസത്തിൻ പരിണാഹമേ മഹാകാശം, നിൻ വികസ്വരശീലം മാത്രമാണല്ലോ കാലം. എത്രയോ കഴിഞ്ഞുപോയി സങ്കോചവികാസങ്ങൾ, എത്രയാവർത്തിച്ചാലും അവിരാമവീസ്പന്ദം. എത്രയോ കഴിഞ്ഞുപോയി സങ്കോചവികാസങ്ങൾ, എത്രയാവർത്തിച്ചാലും അവിരാമവീസ്പന്ദം. വാഗഗോചരമാവീ ചലനം തീർക്കും ശക്തി വേഗത്തിൻ ചുഴികളിൽ അങ്ങനെ ചുറ്റിച്ചുറ്റി നുരതൻ നുറുങ്ങുകൾ പോലൊഴുകുന്നു ചണ്ഡകര ചന്ദ്ര നക്ഷത്ര വ്യൂഹങ്ങൾ അസംഖ്യങ്ങൾ. വാഗഗോചരമാവീ ചലനം തീർക്കും ശക്തി വേഗത്തിൻ ചുഴികളിൽ അങ്ങനെ ചുറ്റിച്ചുറ്റി നുരതൻ നുറുങ്ങുകൾ പോലൊഴുകുന്നു ചണ്ഡകര ചന്ദ്ര നക്ഷത്ര വ്യൂഹങ്ങൾ അസംഖ്യങ്ങൾ. ഈ നവസർഗാരംഭമെന്നായാലെന്താണ് അല്പജ്ഞാനമേ തലചുറ്റാതദ്ഭുതം കണ്ടാലും നീ ഈ മഹാത്ഭുതം കൊണ്ട് വിടരൂ സ്വയം വിശ്വപ്രേമത്തിൻ മരന്തത്താൽ മധുരാർദ്രമായിത്തീരൂ. ഈ നവസർഗാരംഭമെന്നായാലെന്താണ് അല്പജ്ഞാനമേ തലചുറ്റാതദ്ഭുതം കണ്ടാലും നീ ഈ മഹാത്ഭുതം കൊണ്ട് വിടരൂ സ്വയം വിശ്വപ്രേമത്തിൻ മരന്തത്താൽ മധുരാർദ്രമായിത്തീരൂ. ആയിരം പ്രപഞ്ചത്തെ ഉറക്കി പുതപ്പിച്ചും ആയിരം പ്രപഞ്ചത്തെ ഉണർത്തിത്താലോലിച്ചും സ്ഥിരവാത്സല്യത്താലേ തുടിക്കും അനാദിയാം കരളിൽ എനിക്കിടം തന്ന കാരുണ്യം വെൽവൂ.
2: മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് പി രാമൻ. കാവ്യാഞ്ജലി.

വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ മൂളിയാർ പഞ്ചായത്തിലെ പാത്തനടുക്കം സ്വദേശി ജയകുമാറിന്റെ കാർഷിക അനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ. രാത്രി 7:35 അങ്കണം, 8 ട്യൂണിങ് സ്റ്റാർട്സ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം, ഇതിൽ പാട്ടുമേളം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, 10:30 നിശാസുരഭി, തുടർന്ന് മിഥാലി സിംഗ്, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ജയചന്ദ്രൻ പാടിയ ഗാനം പറശ്ശിനിക്കടവിങ്ങടുത്തു എന്ന് തുടങ്ങുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതാ പരിശോധന ഈ മാസം 30 കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും മഞ്ചേശ്വരം താലൂക്കിലെ വാഹനങ്ങളുടെ പരിശോധന ഉപ്പള AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും രാവിലെ 9 നടക്കും. ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 3:30 ജവഹർ ഓഡിറ്റോറിയത്തിൽ നെഹ്റു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ NH നടാൽ റെയിൽവേ ഗേറ്റ് 28 രാവിലെ 8 മുതൽ ജൂൺ 1 രാത്രി 11 വരെ അടച്ചിടും. കണ്ണൂർ സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലെയും സെന്ററുകളിലെയും UG PG പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ജൂൺ 13 വൈകിട്ട് 5 വരെ നീട്ടി. പ്രോസ്പെക്ടസ് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് admissions.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0497-2766-388. കണ്ണൂർ സർവകലാശാല, ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകൾ, എഫിലിയേറ്റഡ് കോളേജുകൾ എന്നിവിടങ്ങളിലെ ദ്വിവർഷ BEd പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ 17 വൈകുന്നേരം 5 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0497-2766-388.

0: 7663388 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ പഠന വകുപ്പുകളിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ഇൻ യോഗ, സ്പോർട്സ് ട്രെയിനർ എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 29 വരെ നീട്ടിയിട്ടുണ്ട്. പുല്ല്യോട് വെസ്റ്റ് കതിരൂർ ബാങ്ക് കാർഷിക നഴ്സറിയിൽ ചക്ക സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9 മണിക്ക് നടക്കും. കാസർഗോഡ് സർക്കാർ സ്പെഷ്യൽ ടീച്ചർ ട്രെയിനിംഗ് സെന്ററിലെ ഫാക്കൽറ്റി ഇൻ സൈക്കോളജി ഒഴിവിലേക്ക് നിയമനത്തിനായി കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മറ്റന്നാൾ രാവിലെ 10:30 മാറ്റി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924553. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാസർഗോഡ് ഉപകേന്ദ്രത്തിൽ നാളെ രാവിലെ 10:30 നടത്താനിരുന്ന ഗസ്റ്റ് ലെക്ചർ കൂടിക്കാഴ്ച 29 മാറ്റിവെച്ചു. ഫോൺ നമ്പർ 0499924311. കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷനും APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ ഈ മാസം 30-31 തീയതികളിൽ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 98-95-96-31-72 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ 3-ാമത് ശ്രുതം പ്രഭാഷണ പരമ്പര ഈ മാസം 31 വരെ വൈകുന്നേരം 7 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു. വൈശാഖ മഹോത്സവം നടക്കുന്ന കൊട്ടിയൂരിലേക്ക് ഭക്തജനങ്ങൾക്കായി കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ ജൂൺ മാസം ട്രിപ്പുകൾ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 94460-088-378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖല ഈ വർഷത്തെ SSLC പ്ലസ് ടു തലത്തിൽ ഉന്നത വിജയം നേടിയ മാഹി പ്രദേശത്ത് താമസിക്കുന്ന വിശ്വകർമ്മരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. മാർക്ക് ലിസ്റ്റ് സഹിതം ഇന്ന് വൈകുന്നേരത്തിനകം അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖല കെയർ ഓഫ് ന്യൂ മാഹി വിശ്വകർമ്മ സംഘം എന്ന വിലാസത്തിൽ അയക്കണം. ഫോൺ നമ്പർ 98-46-22-55-84. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാളെ നടത്താനിരുന്ന കൂടിക്കാഴ്ച 30-30 മാറ്റി. മംഗൽപ്പാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ നാളെ രാവിലെ 11 നടത്താനിരുന്ന ലാബ് ടെക്നീഷ്യന്റെയും ഡയാലിസിസ് ടെക്നീഷ്യന്റെയും കൂടിക്കാഴ്ച June 1 രാവിലെ 11 മണിയിലേക്ക് മാറ്റിയതായി താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള 50 വയസ്സിന് മുകളിൽ പ്രായമായ വിധവകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 1,000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി. അപേക്ഷകൾ December 15 വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924-293060. എള്ളരിഞ്ഞി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ഇന്ന് സമാപിക്കും. കരിവള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മണക്കാടൻ ഗുരുക്കൾ സമാധി സ്ഥാനത്തിന് സമീപം അനുഭവ വിവരണ പരിപാടി സംഘടിപ്പിക്കും. പെട്രോളിയം ഉൽപ്പാദന മേഖലയിൽ ദീർഘകാലത്തെ പരിചയ സമ്പത്തുള്ള PM സുബ്രഹ്മണ്യൻ സംസാരിക്കും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകിട്ട് 4:30 കണ്ണൂർ കാനനോർ സ്പിരിറ്റഡ് യൂത്ത് ക്ലബ് കണ്ണൂർ ജിംഖാന FCയുമായി ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16-ാം പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: May 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
3: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01-0167.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.

0: പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
2: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
2: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
3: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
2: ഫോൺ 8590-460017.
3: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ, സംഭവം കൊള്ളാലോ.
7: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
0: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ എൻ ഐ ബി എച്ചിന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ, ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
14: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ട 1:63-45. ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 40 മിനിറ്റും രാവിലെ 6:17 എത്തേണ്ടിയിരുന്ന 1:27-59 കാച്ചിഗുഡ മുരുടേശ്വർ സൂപ്പർഫാസ്റ്റ് 2:38 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
19: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
20: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ, ഫോൺ 8547108649.
21: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
22: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: സ്റ്റാർസിൽ പാട്ടുമേളം.
1: പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.
0: പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം.

0: കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:35. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ

0: ഡൗൺലോഡ്. ഉടൻ വിളിക്കൂ 1800-420-2233.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജ എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ ഒന്നിനകം അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ ഒന്നിനു മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു.
1: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും സിബിഎസ്ഇ അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചിലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം

0: ട്രാഫിക് ചെല്ലാനികൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനയാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ

0: സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः. केन्द्रेण अनुप्रवेशेण अन्यैः कारणैः च जनसांख्यिकीय परिवर्तनस्य समाह्वानान् निवारणाय उच्चस्तरीय समित्याः निर्माणं विहितम्. सामाजिकान्तर्जालीये पटले केन्द्रीयगृहमन्त्री अमितशाहः ह्यः अवदत् यत् सर्वोच्चन्यायालयस्य पूर्वन्यायाधीशः प्रकाशप्रभाकरनावलेकरः समित्याः अध्यक्षः भविष्यति. जनगणना आयुक्तेन सह पूर्व आईएएस अधिकारी दुर्गा शंकर मिश्रा, पूर्व आईपीएस अधिकारी बालाजी श्रीवास्तव, अर्थशास्त्री डॉक्टर समीका रवि इत्येषा च समित्याः सदस्य रूपेण नियुक्तः अस्ति. गृहमन्त्रालयस्य संयुक्त सचिवः एकः वैदेशीयः समित्यां सदस्य सचिव रूपेण कार्यं करिष्यति. गृहमन्त्रिणा अमितशाहेन उक्तं यत् ड्रोन यन्त्रैः मादकद्रव्याणां शस्त्राणां च तस्करणं निवारयितुम् अग्रिमेषु षण्मासेषु एव सर्वकारः ड्रोन अवरोधप्रणाल्याः नियोजनं प्रचालयिष्यति. राजस्थानस्य बीकानेर जनपदस्य सांचू सीमा पोस्ट इत्यत्र बीएसएफ सैनिकान् सम्बोधयन् सः अवदत् यत् यद्यपि सीमापारात् उद्भूताः विभीषिकाः महत्वपूर्णानि एव सन्ति, तथापि देशस्य अन्तः एतादृशानां विभीषिकाणां साहाय्यं कुर्वताम् आन्तरिकतत्त्वानां विषयेऽपि समानं ध्यानं दातव्यम्.
2: ड्रोन और अन्य उपकरणों के लिए भारत सरकार ड्रोन रोधी संयंत्र लगाने की शुरुआत अगले 6 माह में ही कर लेगी. परंतु ड्रोन उतरता तो भारत की भूमि में है, कौन इसके अंदर के मटेरियल को देश विरोधी कार्यों के लिए उपयोग करता है, इस पर हमारी पैनी नजर होनी चाहिए. और इसके न्यूट्रलाइजेशन के लिए सिविल अथॉरिटी और डिस्ट्रिक्ट पुलिस से हमारा जीवंत संपर्क होना चाहिए और परिणाम लक्षी कार्यवाही भी हमने करनी पड़ेगी.
1: ऑस्ट्रेलिया देशस्य विदेश मन्त्रिणा पेनी वोंगः इत्येषा ह्यः नवदिल्ल्यां प्रधानमन्त्रिणा नरेन्द्र मोदिना सह मिलितवती. श्रीमोदी रक्षा व्यापार प्रौद्योगिकी इत्यादिषु क्षेत्रेषु वर्धमानस्य भारत ऑस्ट्रेलिया व्यापक सामरिक सहभागित्वस्य विषयेऽपि आपूर्ति श्रृंखलायाः स्थितिस्थापकतायाः विषये च चर्चितवान्. प्रधानमन्त्री अवदत् यत् भारत ऑस्ट्रेलिया देशौ स्वतन्त्रं मुक्तं सुरक्षितं समृद्धं च हिन्द प्रशान्त क्षेत्रस्य कृते निरन्तरं कार्यं करिष्यतः. विदेशमन्त्री डॉ एस जयशंकरः सुश्री वोंग इत्यनया सह 17वें विदेशमन्त्रिणां फ्रेमवर्क संवादेत्यस्य सह अध्यक्षतां कृतवान्. सामाजिकान्तर्जालीये पटले डॉ जयशंकरः अवदत् यत् ते हिन्द प्रशान्त प्रदेशे पश्चिम एशियायाः स्थितिम् अन्येषु क्षेत्रीय वैश्विक बहुपक्षीय विषयेषु च मतानाम् आदान प्रदानं कृतवन्तः. भाजपेति दलाध्यक्षः नितिन नवीनः ह्यः नवदिल्ल्याः दलस्य मुख्यालये नो बीजेपी इति उपक्रमस्य अन्तर्गतं 12 देशानाम् अभियानप्रमुखैः सह वार्तालापम् अकरोत्. श्रीनवीनः ब्राजील, जर्मनी, इण्डोनेशिया, मलेशिया, मॉरिसस, न्यूजीलैण्ड, सेशेल्स, सिंगापुर, दक्षिण अफ्रीका, श्रीलंका, थाईलैंड, वियतनाम इत्यादीनां देशानां प्रतिनिधीनां स्वागतम् अकरोत्. तथा च भाजपेति दलस्य यात्रायाः विचारधारायाः संघटनात्मक शक्तेः लोकसेवायाः प्रतिबद्धतायाः च विषये अवधानं प्रदत्तवान्. केन्द्रीय वाणिज्योद्योगमन्त्री पीयूष गोयलः दृढविश्वासं प्रकटितवान् यत् भारत कनाडा आर्थिक सहभागित्वस्य अग्रिमः अध्यायः विश्वासेन प्रेरितः भविष्यति, येन द्वयोः राष्ट्रयोः संयुक्त समृद्धिः भविष्यति. गतरात्रौ कनाडा देशस्य टोरेंटो नगरे राजनैतिक पुनरुत्थापनात् वाणिज्यिक वितरण पर्यन्तम् इति मन्त्रिस्तरीय पूर्ण सम्मेलनस्य उद्घाटन सत्रं संबोधितवान् इति वार्ताः।
3: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി.
4: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്. ഫോൺ 0467220454.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
8: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
9: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
8: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
9: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
8: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
9: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
8: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
9: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
8: 9446266760.
10: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 44 മിനിറ്റ് വൈകിയോടുകയാണ്. ഈ ട്രെയിൻ രാവിലെ 7:16 കണ്ണൂരിലെത്തും. രാവിലെ 6:17 1:27:59 കാച്ചിഗുഡ മരുടേശ്വർ സൂപ്പർഫാസ്റ്റ് 3:13 വൈകിയോടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
11: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
12: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
13: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
14: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
13: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: ഹായ് മഴ. മോളെ ആ തുണിയൊന്നും എടുത്ത് വെച്ചേ.
1: അങ്ങനെ കാത്ത് കാത്ത് മഴ ഇങ്ങ് വന്നു അല്ലേ. ഇടവപ്പാതി മാനം പൊട്ടിപ്പിളർന്ന് കനലടുപ്പ് പോലെ വെന്ത് പുകഞ്ഞ ഭൂമിക്ക് മേലെ പെയ്തിറങ്ങുമ്പോൾ നമ്മൾ പുതുമഴ നനഞ്ഞും മഴ സ്റ്റേറ്റസുകൾ ഇട്ടും റീൽസ് എടുത്തും മഴയെ കാൽപ്പനികമായി ആഘോഷിച്ചു.

0: പക്ഷേ പുതുമഴയുടെ പുതുക്കമൊക്കെ തീരുന്നതോടെ പിന്നെ കേൾക്കുന്നത് കെടുതിയുടെ വാർത്തകളാണ്. പ്രകൃതി ദുരന്തങ്ങൾക്കൊപ്പം പകർച്ചവ്യാധികളും മഴക്കാല രോഗങ്ങളും നമ്മുടെ ജീവനിൽ പിടിമുറുക്കുന്ന വാർത്തകൾ. അടഞ്ഞ ഓടകൾ, പ്ലാസ്റ്റിക് നിറഞ്ഞ തോടുകൾ, കാടുപിടിച്ച പറമ്പുകൾ, കൊതുകുകൾ വളരാൻ സൗകര്യമൊരുക്കുന്ന ചുറ്റുപാടുകൾ, മഴ പെയ്യുമ്പോൾ ദുരന്തം വിതയ്ക്കുന്നത് പലപ്പോഴും ഈ അനാസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ മഴയങ്ങ് കനക്ക് മുൻപേ ശുചീകരണത്തിനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ ഏജൻസികളും ആരോഗ്യ പ്രവർത്തകരും ഹരിതകർമ്മസേനയും വായനശാലകളും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഒക്കെ. ഇത്തരം ചില മുന്നൊരുക്കങ്ങളുടെ നല്ല വാർത്തയാണ് ഇന്നത്തെ ജാലകത്തിൽ. കേൾക്കൂ, മഴ കനക്കും മുൻപേ. ഇത് കണ്ണൂർ ജില്ലയിലെ മാതൃകാപരമായ ഏതാനും മഴക്കാല ശുചീകരണ മുന്നൊരുക്കങ്ങളുടെ നല്ല വാർത്ത. കുന്നിൻ ചെരിവുകളും നീർച്ചാലുകളും ഹരിത സമ്പന്നമാക്കിയ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കിഴക്ക് വെള്ളക്കാട് മുതൽ പടിഞ്ഞാറ് മീൻകുഴി ഡാം വരെ കാറ്റും കൊണ്ട് വണ്ണാത്തിപ്പുഴയുടെ അലസഗമനം.
1: വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്.
0: ഭൂമിശാസ്ത്രപരമായി കേരളത്തിലെ 13 കാർഷിക കാലാവസ്ഥാ പ്രദേശങ്ങളിൽ 5-ാമത്തെ വടക്കൻ ഇടനാട് ഉൾപ്പെടുന്ന ദേശം.
2: കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല തയ്യാറെടുപ്പോടുകൂടി തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആലോചന നടത്തിയിരുന്നു.
0: കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി വി ചന്ദ്രൻ.
2: ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ തലത്തിലുള്ള ഓഫീസുകൾ മേധാവികളുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ തുടങ്ങിയവരുടെ എല്ലാം ചേർന്നുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം നടത്തി. May 3 മുതലാണ് പഞ്ചായത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 16 വാർഡുകളിലും അതിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ വലിയ ജനകീയ പങ്കാളിത്തോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. May 10 എല്ലാ വീടുകളും ശുചീകരിക്കുക എന്ന സന്ദേശവുമായി കുടുംബശ്രീയുടെ സഹായത്തോടുകൂടിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. പിന്നീട് May 17 പുഴകളും മറ്റും ശുചീകരിക്കുകയും വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു.
0: സുഗമമായ മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പരിപാടികൾക്ക് വെല്ലുവിളി നേരിടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്.
2: കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ഒരു മെഡിക്കൽ കോളേജും ഒരു ആയുർവേദ കോളേജും ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജും 2 ഹയർ സെക്കൻഡറി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിക്കുക എന്നുള്ള വലിയ ശ്രമകരമായ ഒരു ജോലിയാണ്. ദൈനംദിനമായി 5,000+ ആളുകൾ വന്നുചേരുന്ന ഒരു സ്ഥാപനമാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ്. ഏകദേശം 1,000+ ആളുകൾ ആയുർവേദ കോളേജിലും എല്ലാ ദിവസവും വന്നു പോകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഖര ജൈവ മാലിന്യങ്ങളെല്ലാം അതാ ദിവസം നീക്കം ചെയ്യുക എന്ന ശ്രമകരമായ ദൌത്യമാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനും ഭാഗമായി ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുക്കേണ്ടായി വന്നിട്ടുള്ളത്. ഒരു പരിധിവരെ ഈ പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും ക്യാമ്പസുകളിലും സ്ഥാപനങ്ങളിലും ക്വാർട്ടേഴ്സുകളിലും അതുപോലെ തന്നെ ക്യാൻറ്റീനുകളെല്ലാം ശുചീകരണ പ്രവർത്തനം പൂർത്തിയായി. 29 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പൂർണ്ണമായ ശുചീകരണത്തോടുകൂടിയാണ് ഈ നമ്മുടെ പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് സമാപനം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി നടത്തിയുള്ള യോഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ചില സ്ഥലത്തുണ്ടായിട്ടുള്ള പോരായ്മകൾ അത് പരിഹരിക്കുന്നതിനാവശ്യമായ കർമ്മപദ്ധതികളെ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകുകയും മുന്നോട്ട് നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാ വിഭാഗം ആളുകളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ബഹുഭൂരിപക്ഷ ആളുകളുടെ പിന്തുണ ഗ്രാമപഞ്ചായത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്.
0: ഇനി പുണ്യത്തങ്കത്തിന്റെ നാട്ടിലേക്ക്. തച്ചോളിയൊതേനനും കതിരൂർ ഗുരുക്കളും അവസാനമായി അംഗം വെട്ടിയ ആ പഴയ രണഭൂമിയിലേക്ക്, പൈതൃകഭൂമിയായ കതിരൂർ. തലശ്ശേരി, എരഞ്ഞോളി, കോട്ടയം പഞ്ചായത്ത് ഇവ അതിർത്തി പങ്കിടുന്ന പുണ്യം പുഴയൊഴുകുന്ന കതിരൂർ ഗ്രാമപഞ്ചായത്ത്.
3: മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കതിരൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്.
0: കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ വി പവിത്രൻ.
3: മാലിന്യങ്ങൾ ഉറവിടത്തിൽ നിന്ന് വേർതിരിച്ച് സംസ്കരിക്കുക എന്നുള്ള സമീപനമാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് കതിരൂരിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. മണ്ണ്, വായു, ജലം എന്നിവ മാലിന്യമുക്തമാക്കി സംരക്ഷിച്ച് വരും തലമുറക്ക് കൈമാറുക എന്ന കാഴ്ചപ്പാടാണ് തുടർന്നു വരുന്നത്. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് കതിരൂരിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയമാണ്. മറ്റൊന്ന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള തുമ്പൂർ മുഴി മാലിന്യ

0: സംസ്കരണത്തിന് ഇനോക്കുലം ഉപയോഗിച്ചുകൊണ്ടുള്ള തുമ്പൂർ മൊഴിയുടെ പ്രവർത്തനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് നല്ല നിലയിൽ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. തോടുകൾ, കുളങ്ങൾ എന്നിവ മഴയ്ക്ക് മുന്നേ ജനപങ്കാളിത്തത്തോടുകൂടി വൃത്തിയാക്കി തെളിനീരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കതിരൂരിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് ഇന്ന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഡയപ്പർ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനിക രീതിയിലുള്ള ഒരു ഇൻസിനേറ്റർ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ പഞ്ചായത്ത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് കതിരൂർ എക്കാലവും വലിയ ജനപിന്തുണയോടുകൂടി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
1: സമ്പൂർണ്ണ ശുചിത്വയജ്ഞം നടപ്പിലാക്കാനായി 2008 പ്രാബല്യത്തിൽ വന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ശുചിത്വ മിഷൻ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന നേതൃത്വപരമായ ഇടപെടൽ ഏറെ ശ്രദ്ധേയമാണ്.
2: മഴക്കാലപൂർവ്വ ശുചീകരണം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടന്നു വരികയാണ്.
1: കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീ സുനിൽ കുമാർ.
2: കൊതുകുജന്യ രോഗങ്ങളും ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കാൻ സാഹചര്യമുള്ള ഒരു കാലമാണ് മഴക്കാലം. അപ്പോൾ അതിനെ കാര്യമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ഉദ്ദേശിക്കുന്നത്. വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് പഞ്ചായത്ത് സ്ഥാപനങ്ങളോടൊപ്പം ആരോഗ്യ വകുപ്പും കാര്യമായിട്ടുള്ള നേതൃത്വം നൽകി വരികയാണ്. ഫെബ്രുവരി മാസം തൊട്ട് തന്നെ ഇതിന്റെ ഉത്തരവുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ, ഇപ്പോൾ ഈ മെയ് മാസവും പല സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോഴും ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ വളരെ ജനകീയമായ രീതിയിൽ നമ്മുടെ ജില്ലയിൽ ഇത് മുന്നോട്ട് പോവുകയാണ്. പുതിയ ഭരണസമിതികളാണ് അവരുടെ ആദ്യ വർഷ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഒപ്പം തന്നെ എല്ലാ വാർഡുകളിലും വാർഡ് തല ശുചിത്വ സമിതികളൊക്കെ പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഒരു പുതിയ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് പുതിയ ഭരണസമിതികൾ ഇതിനെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാവിധ ജനകീയ പ്രവർത്തനങ്ങളിലും പഞ്ചായത്തുകളുടെ ഭരണസമിതികളുടെ കൂടെ, മെമ്പർമാരുടെ കൂടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരായാലും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളായാലും മറ്റ് ക്ലബ്ബുകളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടും പരിസരവും ഇതിന്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒരു അഭ്യർത്ഥനയായി എടുക്കുകയും എല്ലാവരും തന്നെ ഈ മഴക്കാലത്തിന് മുമ്പേ അവരവരുടെ വീടുകളും അതിൻ്റെ അകത്ത് കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ എലികൾ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതിനോട് സഹകരിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്.
1: ഇനി കണ്ണൂർ കോർപ്പറേഷനിലെ മഴക്കാല മുന്നൊരുക്ക ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നറിയാം.
3: മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷൻ നേരത്തെ തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്.
1: ശ്രീജാമഠത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ.
3: ഫെബ്രുവരി മാസം തന്നെ നമ്മൾ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെയൊക്കെയാണോ വെള്ളപ്പൊക്ക സാധ്യതകൾ ഉള്ളത് അത് നേരത്തെ തന്നെ നമ്മൾ ഓടകൾ വൃത്തിയാക്കാനുള്ള പണിയാണ് ആദ്യം തുടങ്ങി വെച്ചത്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഓടകളൊക്കെ ഫെബ്രുവരി മാർച്ച് മാസത്തോടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും അണ്ടർപാസിൻ്റെ സൈഡിലൊക്കെ ഉള്ളിലൊക്കെ സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലമാണ്, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ മണ്ണൊക്കെ കോരി വൃത്തിയാക്കി നീക്കം ചെയ്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ നഗര പരിധിയിൽ മാത്രമല്ല, എല്ലാ ഡിവിഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ്. ഓരോ ഡിവിഷനിലും സാനിറ്റേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. 60,000 രൂപ ഓരോ ഡിവിഷനുകളിലും നമ്മൾ ഈ സാനിറ്റേഷൻ പ്രവർത്തികൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയുള്ള അംഗൻവാടി ടീച്ചേഴ്സ്, അതുപോലെ ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ, അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതികളൊക്കെ നടത്തി വരുന്നത്. എന്തായാലും എങ്ങനെയായാലും കണ്ണൂർ കോർപ്പറേഷൻ ഈ വർഷം നേരത്തെ തന്നെയുള്ള ഇടപെടലുകളിലൂടെ എന്താ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്തി മുന്നോട്ട് പോകുക തന്നെയാണ്.
1: മലയും പുഴയും തോടും വയലേലകളും പ്രകൃതി സുന്ദരമാക്കിയ മലയോര ഗ്രാമപഞ്ചായത്ത് കുടക ജില്ലയിലെ കലാംഗി വ്യൂ പോയിന്റ്, ആറളം, പായം, കർണാടക വനങ്ങൾ ഒക്കെ അതിരിടുന്ന ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലേക്കാവാം ഇനി.
4: മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർത്തുകയും എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സാധ്യമാകുമെന്ന് ചർച്ച ചെയ്യുകയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി മെയ് 8 ഉളിക്കൽ ടൗണും പരിസരവും ബഹുജന പങ്കാളിത്തത്തോടുകൂടി ശുചീകരണ യജ്ഞം നടത്തുകയുണ്ടായി.
1: ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിജി സണ്ണി,
4: ഇതില് ആരോഗ്യ പ്രവർത്തകര്, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വ്യാപാരി വ്യവസായികൾ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, SPC, NCC കുട്ടികൾ, പൊതുജനങ്ങൾ ഒക്കെ ഉൾപ്പെട്ട വിവിധ മേഖലയിലുള്ളവർ ഈ യജ്ഞത്തിൽ പങ്കാളികളായി. തുടർന്ന് എല്ലാ വാർഡുകളിലും ജനകീയ ആരോഗ്യ സമിതികളുടെ യോഗം ചേരുകയും ബോധവൽക്കരണ ക്ലാസുകൾ വാർഡുതല ശുചിത്വ പ്രയത്നത്തിന്റെ ഭാഗമായി ഒരു ദിനം ഡ്രൈഡേ ആയി ആചരിച്ചുകൊണ്ട് മുഴുവൻ ടൗണുകളും വീടുകളും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. മുഴുവൻ ജലാശയങ്ങളും തോടുകളും ഒക്കെ തൊഴിലുറപ്പ് പ്രവൃത്തി ചെയ്തുകൊണ്ട് എല്ലാം ശുചീകരിക്കുകയുണ്ടായി. ഉളിക്കൽ ടൗണിലെ സ്ലാബുകൾ, ഓടകൾ ഒക്കെ ശുചീകരിക്കുന്നതിനായിട്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വകയിരുത്തി ആ പ്രവൃത്തികളും നടന്നു വരികയാണ്. എല്ലാ വാർഡിലും ഹരിതകർമ്മ സേനയുടെ സേവനവും ഊർജിതമാക്കിയിട്ടുണ്ട്. ജൈവ മാലിന്യ സംസ്കരണം പോലെ തന്നെ അജൈവ മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിലെ ഏകദേശം മുഴുവൻ വീടുകളിലും വേസ്റ്റ് ഇടുന്നതിന് ബിന്നുകൾ വിതരണം ചെയ്തു.
1: കാവുകളുടെയും വയൽത്തിറകളുടെയും കളിയാട്ടങ്ങളുടെയും പുരാതനമായ ജുമാ മസ്ജിദിന്റെയും സംഗമഭൂമി തലശ്ശേരി താലൂക്കിലെ ഇരിട്ടി ബ്ലോക്കിൽപ്പെട്ട കിഴല്ലൂർ പഞ്ചായത്തിൽ എവിടെ എത്തി നിൽക്കുന്നു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ?
5: കിഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 3 ഘട്ടങ്ങളിലായാണ് നടത്തപ്പെട്ടത്.
1: കിഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി സജീവൻ,
5: മാർച്ച് മാസം ആദ്യ ആഴ്ചയോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമുള്ള വിവിധങ്ങളായ കമ്മിറ്റികൾ ചേർന്നു. ആദ്യഘട്ട യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട പഞ്ചായത്തിലെ ടൗണായ ചാലോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനമാണ് ആരംഭിച്ചത്. ഈ ക്യാമ്പയിനുകൾ മളവിൽ, അഴകോടെ, കീഴല്ലൂർ എന്ന നിലയിലാണ് കീഴല്ലൂർ പഞ്ചായത്ത് പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തത്. 16 വാർഡുകളാണ് പഞ്ചായത്തിനകത്തുള്ളത്. 16 വാർഡുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ദിവസങ്ങളിലായി ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ശുചീകരണ പ്രവർത്തനത്തിനകത്ത് 1250 പേർ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. 9 സ്കോഡുകളിലായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ജയിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും എല്ലാം വലിയ തോതിലുള്ള സഹായങ്ങൾ ലഭിക്കുകയുണ്ടായി.
1: ആരോഗ്യവകുപ്പ് വളരെ ഊർജിതമായി ഇടപെട്ടുകൊണ്ടാണ് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തിവരുന്നത്. നമുക്കൊപ്പം ശ്രീ സാക്കീർ ഹുസൈൻ PV, ഹെൽത്ത് ഇൻസ്പെക്ടർ, ആരോഗ്യവകുപ്പ്, മയ്യിൽ കുടുംബാരോഗ്യ കേന്ദ്രം.
6: മഴക്കാലത്ത് പ്രധാനമായും ഡെങ്കിപ്പനി, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം, മറ്റു വൈറൽ പനികൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്ന സാഹചര്യമാണ് മഴക്കാലം. ഈ രോഗങ്ങളിൽ പലതും ശരിയായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ നമുക്ക് തടയാനാകും. ആദ്യം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിച്ച് വീടും പരിസരവും പരിശോധിച്ച് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണം. കുടിവെള്ളം എപ്പോഴും തിളപ്പിച്ചാലിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എലിപ്പനി പ്രതിരോധത്തിനായി മലിനജലത്തിൽ ഇറങ്ങുന്നവർ, ബോട്ട്, കയ്യുറ, പ്രത്യേകിച്ചും തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇത്തരം സംവിധാനങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കണം. ശരീരത്തിൽ മുറിവുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പനി, തലവേദന, ശരീരവേദന, കണ്ണ് ചുവക്കൽ, ഛർദി, വയറിളക്കം, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. സ്വയം ചികിത്സ ചെയ്യാതെ ആരോഗ്യ കേന്ദ്രങ്ങൾ നിർബന്ധമായും ചികിത്സ തേടേണ്ടതുണ്ട്. എലിപ്പനി പ്രതിരോധത്തിനായി ഡോക്സി സൈക്ലിൻ ഗുളിക ആഴ്ചയിൽ 200 mg വെച്ച് നിർബന്ധമായും

0: ചെയ്യുക. സ്കൂളുകൾ, ഓഫീസുകൾ, ആരാധന ആലയങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടായ്മയോടെയുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. ജനപങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാല രോഗപ്രതിരോധത്തിൽ വലിയ പങ്കുവഹിക്കും എന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ പാഠമാക്കുന്നത്. മഴക്കാല രോഗപ്രതിരോധം ആരോഗ്യ വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൗരന്റെയും കടമയാണ്.
1: മഴക്കാല കെടുതികളെ, രോഗങ്ങളെ പിടിച്ചുകെട്ടാനുള്ള കരുതലിന്റെ കയർ ഒരു മുഴം മുൻപേ നീട്ടിയെറിയണം. ഇന്നലെയുടെ വീഴ്ചകൾ ഇന്നിന്റെ പാഠമാവണം. ഇന്നിന്റെ വിജയങ്ങൾ നാളെയുടെ ചര്യയാവണം. അങ്ങനെയാവുമ്പോൾ കാലവർഷം അമൃതവർഷമാകുന്നു. മഴ കനക്കും മുൻപേ. ഇത് കണ്ണൂർ ജില്ലയിലെ മാതൃകാപരമായ ഏതാനും മഴക്കാല ശുചീകരണ മുന്നൊരുക്കങ്ങളുടെ നല്ല വാർത്ത. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപ കൃഷ്ണൻ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഹിന്ദി, അറബിക്, HST അധ്യാപക ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടത്തും. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST ഫിസിക്കൽ സയൻസ്, ഗണിതം, ഇംഗ്ലീഷ്, മലയാളം, ഡ്രോയിംഗ് എന്നീ തസ്തികകളിലും UPST മലയാളം തസ്തികയിലും നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 30 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആൻഡ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. ഫോൺ നമ്പർ 0497-2-78-35-44. IHRD പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 വർഷം BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9847-00-7177. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത BNYS അല്ലെങ്കിൽ BAMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ. പ്രായപരിധി 45 വയസ്സാണ്. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 8 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് എത്തിച്ചേരണം. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ്, ഹിന്ദി വിഷയങ്ങളിൽ അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 30 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലീസ് ചെയ്യുന്നു.
1: ആകാശവാണി.

0: സമർപ്പിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവൈലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17th വിദേശകാര്യ മന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: Where trade and investment is concerned, we've been holding discussions to move from the EFTA-ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി

0: രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഇ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി.
2: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പുഴയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 mm മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL 1st ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ. മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
4: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
3: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ.

0: ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
1: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
0: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
1: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, 7501-010167.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
0: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
0: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: പാട്ടിൽ ഈ പാട്ടിൽ.

0: നിങ്ങൾക്കറിയാമോ, ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് എവിടെ വച്ചാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാരാഷ്ട്രയിലുള്ള അഹമ്മദ് നഗർ കോട്ടയിലെ ജയിൽവാസ കാലത്താണ് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള തന്റെ വീക്ഷണങ്ങളാണ് നെഹ്റു ഈ ഗ്രന്ഥത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. 1944 ഡിസ്കവറി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സയൻസ് കഫേ. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഏറെ പരിചിതമായ ഒന്നാണ് QR കോഡ്. കാണുമ്പോൾ ചെറിയ കറുപ്പും വെളുപ്പും നിറമുള്ള ബോക്സുകൾ പോലെ തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വൻ വിവരങ്ങളാണ്. QR കോഡിന്റെ ചരിത്രം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ തുടങ്ങിയവയെക്കുറിച്ച് തികച്ചും AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MP സനീഷ് തയ്യാറാക്കിയതാണ് ഈ പരിപാടി. ഇതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച സയൻസ് കാഫേയിൽ കേട്ടല്ലോ, ഇനി തുടർന്ന് കേൾക്കൂ.
4: അയ്യോ, ഇന്ന് സിനിമകളിലും QR കോഡ് എത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ.
5: ഇന്ന് സിനിമകളിലും വെബ് സീരീസുകളിലും QR കോഡ് ഒരു പ്രധാന കഥാപാത്രമായി മാറാറുണ്ട്. സിനിമയുടെ ഇടയ്ക്ക് സ്ക്രീനിൽ തെളിയുന്ന കോഡ് സ്കാൻ ചെയ്താൽ രഹസ്യ വീഡിയോകളോ നായകന്റെ ഫോൺ നമ്പറോ ലഭിച്ചാലോ? ഇതിനെ ഇന്ററാക്റ്റീവ് സിനിമ എന്ന് വിളിക്കുന്നു. മൂൺ നൈറ്റ് പോലുള്ള സീരീസുകളിൽ ഇത്തരം കോഡുകൾ വഴി സൗജന്യ കോമിക് ബുക്കുകൾ നൽകാറുണ്ട്. കലാരംഗത്തും QR കോഡ് വലിയ മാറ്റം വരുത്തി. പെയിന്റിംഗിന്റെ ഒരു കോണിലുള്ള കോഡ് സ്കാൻ ചെയ്താൽ അത് വരച്ചതിന്റെ വീഡിയോ കാണാനോ ആർട്ടിസ്റ്റിന്റെ ശബ്ദം കേൾക്കാനോ സാധിക്കും. കലയെ വെറുതെ നോക്കി നിൽക്കാതെ അത് അനുഭവിച്ചറിയാൻ QR കോഡ് സഹായിക്കുന്നു. അതുപോലെ നമ്മൾ മലയാളികൾക്ക് കൃഷി എന്നത് വികാരമാണ്. ഇന്ന് നമ്മുടെ വീട്ടുപറമ്പിലെ കൃഷിയിൽ പോലും QR കോഡിന് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ വിപണിയിൽ നിന്ന് ഒരു പച്ചക്കറി വാങ്ങുന്നു എന്ന് കരുതുക. അത് വിഷരഹിതമാണോ എന്ന് എങ്ങനെയറിയാം? ഇവിടെയാണ് ഫാം ടു ഫോക്ക് എന്ന സാങ്കേതിക വിദ്യ വരുന്നത്. പച്ചക്കറി പാക്കറ്റിന് മുകളിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ അത് ഏത് കർഷകന്റെ തോട്ടത്തിൽ വിളഞ്ഞതാണ്, എന്നാണത് പറിച്ചത്, ഏത് വളമാണ് ഉപയോഗിച്ചത് എന്നീ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇത് കർഷകനും ഉപഭോക്താവും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നിങ്ങൾ പുതിയതായി കൃഷി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ വിത്തുകളുടെ പാക്കറ്റിൽ ഇന്ന് QR കോഡുകൾ വരുന്നുണ്ട്. അത് സ്കാൻ ചെയ്താൽ ആ വിത്ത് എങ്ങനെ നടണം, എത്ര ദിവസം കൂടുമ്പോൾ നനയ്ക്കണം എന്നീ വിവരങ്ങൾ വീഡിയോ സഹിതം നിങ്ങൾക്ക് ലഭിക്കും. കൃഷിപ്പണി എളുപ്പമാക്കാനും പുതിയ തലമുറയെ മണ്ണിലേക്ക് ആകർഷിക്കാനും QR കോഡ് വലിയൊരു സഹായമാണ്. മണ്ണും മനോഭാവവും മാറുന്ന ഈ കാലത്ത് കൃഷിയും സ്മാർട്ട് ആകേണ്ടതുണ്ട്.
4: അയ്യോ, പണമിടപാടുകളിലും അതീവ സുരക്ഷാ മേഖലകളിലും QR കോഡ് എത്രത്തോളം സുരക്ഷിതമാണ്? പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
6: സാധാരണ QR കോഡുകൾ ഫോട്ടോ എടുത്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതിന് പരിഹാരമായാണ് 3D അല്ലെങ്കിൽ ഹോളോഗ്രാഫിക് QR കോഡുകൾ വരുന്നത്. ഈ കോഡുകൾ ഒരു ഫോട്ടോ എടുത്താൽ മാത്രം വർക്ക് ചെയ്യില്ല. ഇത് സ്കാൻ ചെയ്യുമ്പോൾ ക്യാമറയുടെ ആംഗിളും ദൂരവും കൃത്യമായിരിക്കണം. അതായത് പണമിടപാടുകൾ നടത്തുമ്പോഴോ അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള ഓഫീസുകളിൽ കയറുമ്പോഴോ ഇത്തരം കോഡുകൾ ഉപയോഗിക്കാം. കോഡ് നിർമ്മിച്ചിരിക്കുന്ന പ്രതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സുരക്ഷയുടെ ഭാഗമായിരിക്കും. ഇതിനെ മറികടക്കാൻ തട്ടിപ്പുകാർക്ക് കഴിയില്ല. നമ്മൾ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കാണ് നടന്നുകയറുന്നത്.
4: വളരെ നന്ദി ആയിവോ, QR കോഡിനെ കുറിച്ചുള്ള ഇത്രയും അറിവുകൾ പങ്കുവച്ചതിന്. അറിവ് സുരക്ഷയാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി.
7: സാങ്കേതിക വിദ്യയെ പേടിക്കാതെ എന്നാൽ ജാഗ്രതയോടെ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതം സുഗമമാക്കും. ഒരു കാര്യം കൂടി, ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും അബദ്ധവശാൽ നിങ്ങൾ ഒരു ഡിജിറ്റൽ തട്ടിപ്പിനിരയായാൽ എന്തു ചെയ്യണം? പരിഭ്രമിച്ച് സമയം കളയരുത്. പണം നഷ്ടപ്പെട്ടാൽ ആദ്യത്തെ 2 മണി

0: മണിക്കൂർ വളരെ നിർണായകമാണ്. ഇതിനെ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. ഉടൻ തന്നെ 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതെ, 1930. ഇതൊരു നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ്. നിങ്ങൾ ഉടൻ തന്നെ ഈ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയ പണം തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്.
1: സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മൾ QR കോഡുകളെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ കാലത്തെ കരിയർ സാധ്യതകളെ കുറിച്ചാണ്. ഐവൊ, ഒരു പ്രൊഫഷണൽ കരിയർ കൌൺസിലർ എന്ന നിലയിൽ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പഴയ കാലത്തെ സ്ഥിരം കരിയർ പാതകളിൽ നിന്ന് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയി?
2: ശ്രീ, നമ്മളിപ്പോ നിൽക്കുന്നത് 4-ാം വ്യവസായ വിപ്ലവത്തിന്റെ നടുവിലാണ്. പണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ ഒരു ജോലി എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ, ഇന്ന് സ്കിൽ അല്ലെങ്കിൽ നൈപുണ്യത്തിനാണ് പ്രാധാന്യം. കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി പുതിയ തൊഴിൽ മേഖലകൾ തുറക്കപ്പെട്ടു. പ്രധാനമായും 3 മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. സാങ്കേതിക വിദ്യ, ക്രിയേറ്റിവിറ്റി, പിന്നെ മാനുഷിക മൂല്യങ്ങൾ, ഹ്യൂമൻ ടച്ച് ആവശ്യമായ മേഖലകൾ.
1: ഐവോ, 2026 ഈ ജോലി വിപണിയിൽ ഏതൊക്കെ റോളുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്?
2: ശ്രീ, ഇപ്പോൾ ജോലി വിപണിയിൽ AIയുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് റോളുകൾക്കാണ് മുൻഗണന. പ്രധാനമായും AI ML എഞ്ചിനീയർമാർ. മെഷീൻ ലേണിംഗ് മോഡലുകൾ നിർമ്മിക്കാനും അവ പ്രായോഗികമായി നടപ്പിലാക്കാനും ഇവർക്ക് വലിയ ഡിമാൻഡാണ്. ജനറേറ്റീവ് AI സ്പെഷ്യലിസ്റ്റ്, ChatGPT പോലുള്ള വലിയ ലാംഗ്വേജ് മോഡലുകളെ LLM കൈകാര്യം ചെയ്യുന്നവരാണിവർ. പ്രോംപ്റ്റ് എഞ്ചിനീയർ, AIയോട് കൃത്യമായി സംസാരിച്ച് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നവർ. ഏജന്റിക് വർക്ക് ഫ്ലോ ആർക്കിടെക്ട്, സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന AI ഏജന്റുകളെ ഡിസൈൻ ചെയ്യുന്നവരാണിവർ. AI റിസ്ക് മാനേജർ, AIയുടെ സുരക്ഷയും ധാർമ്മികതയും അഥവാ എത്തിക്സ് ഉറപ്പാക്കുന്ന ഈ റോളിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്.
1: ഇത്രയധികം സാധ്യതകൾ മുന്നിലുണ്ട്, പക്ഷേ ഇതിലേക്കെത്താൻ ആവശ്യമായ സാങ്കേതിക അറിവുകൾ എന്തൊക്കെയാണ്?
3: അറിവ് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം ശ്രീ. പ്രധാനമായും പ്രോഗ്രാമിംഗ്. പൈത്തണാണ് ഇന്നും ഈ ലോകത്തെ രാജാവ്. ഫ്രെയിംവർക്കുകൾ, ടെൻസർ ഫ്ലോ, പൈടോർച്ച് എന്നിവയിൽ പ്രാവീണ്യം വേണം. ക്ലൌഡ് ആൻഡ് MLOps, AWS, Azure അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൌഡ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഇന്ന് അത്യാവശ്യമാണ്. നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാൻ പഠിച്ചതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ടൂളുകൾ കൈകാര്യം ചെയ്യാനും നാം പഠിക്കണം.
1: ഐവോ, സാമ്പത്തികമായി ഈ മേഖല എത്രത്തോളം ആകർഷകമാണ്? ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏകദേശ ശമ്പളം എത്രയായിരിക്കും?
4: ഇന്ത്യയിലെ 2026 ശമ്പള നിരക്ക് നോക്കിയാൽ അത് വളരെ ആകർഷകമാണ് ശ്രീ. ഫ്രഷേഴ്സിന് 0 മുതൽ 2 വർഷം വരെ ഏകദേശം 6 മുതൽ 12 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളം, അതായത് LPA ലഭിക്കാം. മിഡ് ലെവലിൽ 3 മുതൽ 6 വർഷം വരെ ഇത് 18 മുതൽ 35 ലക്ഷം രൂപ വരെയാകാം. സീനിയർ ലെവലിൽ 7 മുതൽ 10 വർഷം വരെ ഏകദേശം 30 മുതൽ 60 ലക്ഷം രൂപ വരെയും, അതിനു മുകളിൽ പരിചയമുള്ളവർക്ക് 80 ലക്ഷത്തിനു മുകളിലും ശമ്പളം ലഭിക്കുന്ന മേഖലയാണിത്. അതായത് അറിവിനൊപ്പം തന്നെ മികച്ച വരുമാനവും ഉറപ്പാക്കുന്ന കരിയറാണിത്.
1: ഐവോ, IT അറിവില്ലാത്തവർക്ക് AI ലോകത്ത് സ്ഥാനമുണ്ടോ, അതോ ഇത് എഞ്ചിനീയർമാർക്ക് മാത്രമുള്ളതാണോ?
2: ഒരിക്കലുമല്ല ശ്രീ. ഒരു കരിയർ കൌൺസിലർ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാം, നോൺ ടെക് ആളുകൾക്കും വലിയ അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന്, AI എത്തിക്സ് ഓഡിറ്റർമാർക്ക് ഹ്യൂമാനിറ്റീസ് പശ്ചാത്തലം മതിയാകും. അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റർമാർക്ക് AI കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് ആകാം. ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് AI ഫിനാൻഷ്യൽ അഡ്വൈസർ ആകാം. സാങ്കേതിക വിദ്യ പഠിച്ചെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആർക്കും ഈ മാറ്റത്തിന്റെ ഭാഗമാകാം.
1: ഐവോ, ശമ്പളത്തിന്റെ കാര്യവും അവസരങ്ങളുടെ കാര്യവും നമ്മൾ പറഞ്ഞു, പക്ഷേ ഇത്രയും വേഗത്തിൽ മാറുന്ന ഒരു സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുടരാൻ കഴിയുക? പലർക്കും ഇതൊരു വലിയ വെല്ലുവിളിയായി തോന്നുന്നില്ലേ?
4: വളരെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീ. ഇവിടെയാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന ആശയത്തിന് പ്രസക്തി വരുന്നത്. 2026 ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ആർക്കും ജോലിയിൽ തുടരാനാകില്ല. ഓരോ 6 മാസം കൂടുമ്പോഴും പുതിയ ടൂളുകൾ പഠിച്ചെടുക്കേണ്ടി വരും. മൈക്രോ ലേണിംഗ്, ചെറിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലൂടെ അറിവ് പുതുക്കുക. റീസ്കില്ലിംഗ്, നിലവിൽ ജോലി ചെയ്യുന്നവർ AI ടൂളുകൾ ഉപയോഗിച്ച് തങ്ങളുടെ ജോലി എങ്ങനെ വേഗത്തിലാക്കാം എന്ന് പഠിക്കണം. ഉദാഹരണത്തിന്, ഒരു അക്കൗണ്ടന്റ് AI ഉപയോഗിച്ച് ഡാറ്റ അനാലിസിസ് പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.
1: താങ്കൾ ബാംഗ്ലൂരുവിനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചല്ലോ, എന്തുകൊണ്ടാണ് 2026 ഈ നഗരം AI കരിയറുകളുടെ കേന്ദ്രമായി തുടരുന്നത്?

0: ഇരുന്നത്.
1: ശ്രീ, ബാംഗ്ലൂരു ഇപ്പോൾ വെറുമൊരു ഐടി സിറ്റി മാത്രമല്ല, അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ AI ഇന്നവേഷൻ ഹബ്ബായി മാറിക്കഴിഞ്ഞു. സ്റ്റാർട്ടപ്പുകൾ മുതൽ ആഗോള ഭീമന്മാർ വരെ തങ്ങളുടെ AI ലാബുകൾ ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഇവിടെയുള്ള വർക്ക് കൾച്ചറും ശ്രദ്ധേയമാണ്. റിമോട്ട് വർക്കിംഗും ഹൈബ്രിഡ് മോഡലും AI മേഖലയിൽ വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലിരുന്ന് ബാംഗ്ലൂരുവിലെ കമ്പനികൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ഇന്ന് മലയാളി യുവാക്കൾക്ക് സാധിക്കുന്നുണ്ട്.
2: ഐവ, ഈ മാറ്റങ്ങൾ കേൾക്കുമ്പോൾ ആവേശം തോന്നുന്നുണ്ട്. എന്നാൽ ഒരു സാധാരണ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു കരിയർ പ്ലാൻ തയ്യാറാക്കേണ്ടത്?
1: ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിൽ എന്റെ നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ പിന്നിൽ എന്ന് തിരിച്ചറിയുക. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, വെറുതെ വീഡിയോകൾ കണ്ട് പഠിക്കാതെ ചെറിയ പ്രോജക്റ്റുകൾ സ്വന്തമായി ചെയ്തു നോക്കുക. ഉദാഹരണത്തിന്, ഒരു ചെറിയ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് ഒരു പ്രവചനം നടത്താൻ ശ്രമിക്കുക. നെറ്റ്വർക്കിംഗ്, ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ഈ മേഖലയിലെ വിദഗ്ധരുമായി സംസാരിക്കുക. ബംഗളൂരുവിലെയും മറ്റും AI കമ്മ്യൂണിറ്റികളിൽ ഭാഗമാകുക. ഓർക്കുക, 2026 ഭാഗ്യമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിംഗും തയ്യാറെടുപ്പുമാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത്.
2: അവസാനമായി, ഐവോ, AIയുടെ വളർച്ചയിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
3: ഉണ്ട് ശ്രീ. AI എത്തിക്സ് എന്നത് ഇന്ന് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഡേറ്റ ചോർച്ച, വ്യാജ വിവരങ്ങൾ, ഡീപ്പ് ഫേക്സ് എന്നിവ വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെയാണ് AI എത്തിക്സ് ഓഡിറ്റർ എന്ന പുതിയ ജോലിക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നത്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകണം. QR കോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുലർത്തുന്ന ജാഗ്രത AIയുടെ കാര്യത്തിലും അത്യാവശ്യമാണ്.
4: അത് വളരെ ശരിയാണ്. അറിവിനൊപ്പം ജാഗ്രതയും അത്യാവശ്യമാണ്. QR കോഡ് മുതൽ AI ഏജന്റുകൾ വരെ നീളുന്ന ഈ ചർച്ച നമ്മുടെ കേൾവിക്കാർക്ക് വലിയൊരു ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

0: QR കോഡ്. ചരിത്രം, പ്രവർത്തനങ്ങൾ, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ, ഇതേക്കുറിച്ച് AI സാങ്കേതിക വിദ്യയിലൂടെ തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MP സനീഷ് തയ്യാറാക്കിയ പരിപാടിയാണ് നിങ്ങൾ കേട്ടത്. സയൻസ് കാഫെ സമാപിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
4: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 7:47 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:66:10 മംഗളൂർ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 26 മിനിറ്റ് വൈകിയോടുന്നു. 6:32 എത്തേണ്ടിയിരുന്ന 1:63:45 ലോകമാനതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:16 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
6: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
10: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
10: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: സംഭവം കൊള്ളാലോ.
10: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
6: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ വിഭാഗം.
3: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
2: ഫോൺ 8590460017.
3: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
8: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
11: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd, DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089000905.
8: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തിന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
12: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
12: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൌകര്യവും,
12: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
14: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
12: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
16: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
15: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
17: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
18: ലാപ്ടോപ്പോ?
17: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
19: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലെ.
20: बेटा, मैं कल अपने भतीजे के घर होके आया, मैं देखकर हैरान रह गया कि वो लोग दिन भर AC चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में 2-2 फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0। मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है। मतलब सोलर पैनल की। मैंने सोचा अब तो लगवाना ही पड़ेगा।
21: PM सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर।
22: हर घर सूर्य घर।
23: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुनीश शर्मा। मुख्य समाचार। केंद्र सरकार ने घुसपैठ और अन्य कारणों से जनसंख्या आंकड़ों में परिवर्तन का अध्ययन करने के लिए उच्च स्तरीय समिति का गठन किया। सर्वोच्च न्यायालय SIR को चुनौती देने वाली याचिकाओं पर आज फैसला सुनाएगा। CBSE ने सोशल मीडिया पर प्रसारित हो रही उन अफवाहों को खारिज किया जिनमें उसके ऑन स्क्रीन मार्किंग सिस्टम के उल्लंघन की बात कही गई थी। मौसम विभाग ने उत्तर भारत के अनेक राज्यों में तेज गर्मी का अनुमान व्यक्त किया और महाराष्ट्र के विदर्भ में भीषण गर्मी का रेड अलर्ट जारी किया। नासा ने चंद्रमा पर अपना केंद्र बनाने के लिए भेजे जाने वाले रोबोटिक लैंडर्स, हॉपिंग ड्रोन और अन्य वाहनों का विवरण जारी किया। और IPL क्रिकेट में रॉयल चैलेंजर्स बेंगलुरु ने पहले क्वालिफायर मैच में गुजरात टाइटंस को 92 रन से हराकर फाइनल में जगह बना ली है। और अब समाचार विस्तार से। केंद्र सरकार ने घुसपैठ और अन्य कारणों से होने वाले जनसांख्यिकी बदलाव की चुनौतियों से निपटने के लिए एक उच्च स्तरीय समिति का गठन किया है। इस समिति की अध्यक्षता सर्वोच्च न्यायालय के पूर्व न्यायाधीश प्रकाश प्रभाकर नवलेकर करेंगे। जनगणना आयुक्त के साथ साथ पूर्व IAS अधिकारी दुर्गा शंकर मिश्र, पूर्व IPS अधिकारी बालाजी श्रीवास्तव और अर्थशास्त्री डॉ शमिका रवि को इस समिति का सदस्य नियुक्त किया गया है। गृह मंत्रालय में संयुक्त सचिव इस समिति में सदस्य सचिव के रूप में काम करेंगे। प्रधानमंत्री नरेंद्र मोदी ने पिछले साल 15 अगस्त को लाल किले से जनसांख्यिकी परिवर्तन पर उच्च स्तरीय समिति के गठन की घोषणा की थी।
24: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूँ। षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं। ये देश सहन नहीं करेगा और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया।
23: इस समिति के कार्यों के बारे में और जानकारी दे रहे हैं हमारे संवाददाता।
0: ये उच्च स्तरीय समिति अवैध अप्रवासन और अन्य अप्राकृतिक कारणों से पूरे देश में हो रहे जनसांख्यिकीय परिवर्तनों का व्यापक आकलन करेगी। ये धार्मिक और सामाजिक समुदायों के स्तर पर असामान्य जनसंख्या स्थानांतरण का भी विश्लेषण करेगी और इसके लिए एक योजनाबद्ध और समयबद्ध समाधान प्रस्तुत करेगी। समिति एक वर्ष के भीतर अपनी रिपोर्ट प्रस्तुत करेगी। वहीं आवश्यकता पड़ने पर समिति का कार्यकाल 6 महीने तक बढ़ाया जा सकता है। अनुपम मिश्र के साथ शिवांग मिश्रा, आकाशवाणी समाचार, दिल्ली।
23: विदेश मंत्री डॉक्टर सुब्रमण्यम जयशंकर ने कल शाम नई दिल्ली में ऑस्ट्रेलिया की विदेश मंत्री पेनी वोंग के साथ 17वें विदेश मंत्रियों के द्विपक्षीय संवाद बैठक की सह अध्यक्षता की। डॉक्टर जयशंकर ने कहा कि इसमें हिंद प्रशांत क्षेत्र, पश्चिम एशिया की स्थिति, वैश्विक और बहुपक्षीय मुद्दों पर विचार विमर्श किया गया। उन्होंने दोनों देशों के बीच व्यापक रणनीतिक साझेदारी की प्रगति की समीक्षा भी की। वाणिज्य और उद्योग मंत्री पीयूष गोयल ने कहा है कि भारत कनाडा आर्थिक साझेदारी का अगला अध्याय विश्वास पर आधारित होगा, जिससे दोनों देशों की साझा समृद्धि सुनिश्चित होगी। कनाडा में आयोजित मंत्री स्तरीय सत्र को संबोधित करते हुए श्री गोयल ने कहा कि दोनों देशों के बीच बढ़ते विश्वास से व्यापक आर्थिक साझेदारी के अंतर्गत नए व्यापार और निवेश के अवसरों पर कार्य हो रहा है। भारतीय अर्थव्यवस्था की गतिशीलता पर श्री गोयल ने कहा कि भारत अगले 3 दशकों तक विश्व की सबसे तेजी से बढ़ती हुई अर्थव्यवस्था बना रहेगा। सर्वोच्च न्यायालय निर्वाचन आयोग के मतदाता सूची के विशेष गहन पुनरीक्षण SIR की वैधता को चुनौती देने वाली याचिकाओं पर आज निर्णय सुनाएगा। ये याचिकाएं बिहार में पिछले साल जून में SIR प्रक्रिया शुरू करने के निर्वाचन आयोग के फैसले के बाद दायर की गई थी। भारत के मुख्य न्यायाधीश सूर्यकांत और न्यायमूर्ति जॉय माल्या बागची की पीठ ने मामले की सुनवाई के बाद अपना फैसला सुरक्षित रखा था। एक रिपोर्ट।
1: याचिकाओं में SIR प्रक्रिया की वैधता को चुनौती दी गई थी। इसमें कहा गया था कि SIR प्रक्रिया संविधान के अनुच्छेद 326, जन प्रतिनिधित्व कानून 1950 और इनके अंतर्गत बनाए गए नियमों में निर्वाचन आयोग को दी गई शक्तियों

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
4: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
3: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
4: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
3: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
4: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
3: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
4: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064 9446266760.
5: സംഗീതമാധുരിയിൽ മലയാളം ഗസലുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ജയചന്ദ്രൻ പാടിയത് മധുരമാമൊരു സ്മരണയെ വീണ്ടും എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഗായത്രി പാടിയതാണ് അടുത്ത ഗസൽ. പൊന്മണി തൂവൽ കൊണ്ട് സങ്കല്പം ചാലിച്ചു എന്ന് തുടങ്ങുന്നു.

ജയചന്ദ്രൻ, ഗായത്രി എന്നിവർ ആലപിച്ച മലയാളം ഗസലുകളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30. ആകാശവാണി കണ്ണൂർ FM. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്കും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻമന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുഖ്യ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണനയെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കൊല്ലത്ത് ദൂരദർശൻ വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസ മുറകൾ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനം. വേനൽമഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി T.സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനി ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. കഴിഞ്ഞ ദിവസം കൊല്ലം തൃക്കരുവ പഞ്ചായത്തിൽ 20 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ പിടികൂടിയ നായ ചത്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. FM. പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനാമൃതത്തിൽ സൂരജ് സന്തോഷ് പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന ചിത്രത്തിൽ പാടിയതാണ്. ബി കെ ഹരിനാരായണൻ്റെ വരികൾ, ബിജിബാലിൻ്റെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: സൂരജ് സന്തോഷ് മധുവന്തി നാരായണനോടൊപ്പം ചേർന്ന് പാടിയതാണ്. അടുത്ത ഗാനം ചിത്രം അമ്പിളി. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: മാലിക് എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് ചിത്രയോടൊപ്പം പാടിയ പാട്ടാണ് അടുത്തത്. അൻവർ അലിയുടെ വരികൾ, സുഷിൻ ശ്യാമിന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഗാനാമൃതത്തിൽ മേപ്പടിയാൻ എന്ന ചിത്രത്തിലെ പാട്ടാണിത്. അജീഷ് ദാസിന്റെ വരികൾ, രാഹുൽ സുബ്രഹ്മണ്യന്റെ സംഗീതം.

0: ട്യൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം.
1: പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.
0: പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം.

0: കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്.
1: ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്തതായി പ്രകാശൻ പരക്കട്ടെ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയതാണ്. ഈ ഗാനം എഴുതിയത് BK ഹരിനാരായണൻ, സംഗീതം പകർന്നത് ഷാൻ റഹ്മാൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസ്.

0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. കണ്ണൂർ ടാക്കീസിലൂടെ കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ചകളിൽ 2:30.
2: സൂരജ് സന്തോഷും നീളാരാജും പാടിയത്, ചിത്രം വാളാറ്റു, ബി കെ ഹരിനാരായണന്റെതാണ് വരികൾ, പ്രവതീഷ് പ്രദീപിന്റെ സംഗീതവും.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: സൂരജ് സന്തോഷ്, ശ്വേത മോഹൻ. ചിത്രം കപ്പേല. ഗാനം എഴുതിയത് വിഷ്ണു ശോഭന. സംഗീതം സുഷിൻ ശ്യാം.

സൂരജ് സന്തോഷിനൊപ്പം നിത്യാമാമനം, ചിത്രം മധുരം, വിനായക് ശശികുമാറിൻ്റേതാണ് വരികൾ, ഹെഷാം അബ്ദുൾ വഹാബിൻ്റെ സംഗീതവും.

സൂരജ് സന്തോഷ് പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. ആശാൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഈ പാട്ട് എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം പകർന്നത് ജോൺ പോൾ ജോർജ്.

സൂരജ് സന്തോഷ് പാടിയ ഗാനങ്ങളാണ് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗാനാമൃതം സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടുത്ത അധ്യായം വിശ്വാസത്താൽ നയിക്കപ്പെടുമെന്നും ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്സ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ചരമവാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. CMRL കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ED റെയ്ഡിൽ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. CPIMനെ തകർക്കാൻ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നീക്കമാണിതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മലപ്പുറത്ത് ഇന്നലെ SP ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിൽ 3 SFI ജില്ലാ നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 150 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ചേർത്താണ് കേസ്. സ്വർണ്ണവില പവന് 440 രൂപ കുറഞ്ഞ് 116,080 14,510 രൂപയാണ് ഗ്രാമിന് വില. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ തുറപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: ജൂൺ ആദ്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രണ്ടു മാസം നീണ്ടുനിന്ന കഠിനമായ വേനൽക്കാലത്തിന് ശേഷം മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പുതിയ വർഷത്തിലെ അധ്യയനം മനോഹരമാക്കാനും വിദ്യാലയ ജീവിതം ആഹ്ലാദകരമാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ളത്? മുൻ വർഷങ്ങളെ

അനുസരിച്ച് വളരെയധികം ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ 2 മാസമായി നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം 11 to 3 വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പല ആളുകൾക്കും സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും വേനൽ അവധിക്കാലം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത്തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ മൂലം തന്നെ പകൽ സമയത്ത് പുറത്തേക്കിറങ്ങി കളിക്കാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള മറ്റൊരു വിനോദം മൊബൈൽ ഫോൺ പോലെയുള്ള, ഐപാഡ് പോലെയുള്ള, ടാബ്ലറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ഗെയിമുകൾ പോലെയുള്ള സംഗതികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും ഇല്ലല്ലോ, കുട്ടികൾ ഗെയിമുകൾ കളിച്ചോട്ടെ എന്ന് കരുതി മാതാപിതാക്കളും ഇത് അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ജോലിയാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അടിമത്തം അപകടമാകുന്നു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിന്റെ അപകടങ്ങൾ 2025 2026 ദേശീയ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, അവർ ഒരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് അഥവാ സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. മറ്റു വ്യക്തികളുമായി ഇടപെടാനും ആശയവിനിമയം നടത്താനും അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം അവരിൽ കുറയുന്നു. സ്വന്തം വികാരങ്ങളെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭങ്ങളിൽ, കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വൈകാരിക ബുദ്ധിയും സമൂഹത്തിൽ തന്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള സാമൂഹിക ബുദ്ധിയും ഒക്കെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. 2-ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കുന്നതാണ്. പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം ഉറക്കം വരുന്നത് വൈകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ പലപ്പോഴും അവധിക്കാലത്ത് ശരാശരി പുലർച്ചെ 3 മണി തൊട്ട് 4 മണി വരെയുള്ള സമയം വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയടുപ്പിച്ചായിരിക്കും ഉറക്കമുണരുന്നത്. മാതാപിതാക്കൾക്കും ഇത് സൗകര്യമുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ തിളച്ച വെയിലുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമായി അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതുമൂലം ഉറക്കത്തിന്റെ താളക്രമം തെറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ തുറന്നതിന് ശേഷവും ഈ ഡിജിറ്റൽ ഉപയോഗം 3 മണിവരെയും 4 മണിവരെയും ഒക്കെ നീണ്ടു നിൽക്കുകയും എന്നാൽ രാവിലെ ഒരു 7-7.5 മണിയാകുന്നതോടുകൂടി സ്കൂളിൽ പോകേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തുടർച്ചയായി 7 മണിക്കൂറെങ്കിലും ഉറങ്ങാതെ വരുന്ന സാഹചര്യം, പകൽ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു. ഇത് പഠന പിന്നാക്കാവസ്ഥയ്ക്കും ഓർമ്മക്കുറവിനും വഴിതെളിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുന്ന കുട്ടികളിൽ അമിത വൈകാരിക പ്രകടനങ്ങളും സാധാരണയായിട്ട് കണ്ടുവരുന്നു. അമിത ദേഷ്യം, അക്രമ സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരിക, അമിത ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇവരിൽ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. 3-ാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ വരുന്ന ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ ഷോർട്സോ റീൽസോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ കൂടുതൽ നേരം കാണുന്നത്. അതിവേഗത്തിലുള്ള ഇത്തരം സംവേദനങ്ങളുമായി നമ്മുടെ തലച്ചോർ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അതേ വേഗത ഇല്ലാത്ത മറ്റ് സംവേദനങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് ബുദ്ധിമുട്ട് വരുന്നു. സ്കൂളിൽ വളരെ മന്ദഗതിയിലുള്ള അധ്യാപകരുടെ അധ്യാപന രീതിയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ ഈ കുട്ടികൾക്ക് കഴിയാതെ വരുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും പിരിവിരിപ്പും ഒക്കെ ഇതുമൂലം പ്രകടമാകുന്നൊരു അവസ്ഥ വരും. രാത്രിയിലെ ഉറക്കം തൃപ്തികരമല്ലാത്തതിനാൽ ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഉറങ്ങുന്ന സാഹചര്യം പോലും ചില കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യവും ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ദിവസേന 6 മണിക്കൂറിൽ കൂടുതൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഡിജിറ്റൽ ഉപകരണം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത്

0: ഇല്ലെങ്കിലോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലോ മാതാപിതാക്കൾ മൊബൈൽ നൽകുന്നില്ലെങ്കിലോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ കഠിനമായ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകും. ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, കഠിനമായ സങ്കടം എന്നിവ തൊട്ട് ആത്മഹത്യാ പ്രവണത വരെ ഈ ഡിജിറ്റൽ അടിമത്തം പുലർത്തുന്ന കുട്ടികളിൽ അതിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി സ്കൂള് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം നിശ്ചയിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും നൽകിയിട്ട് കാര്യമില്ല. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 2 തൊട്ട് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം അരമണിക്കൂറാണ് പരമാവധി ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി ദിവസേന 1 മണിക്കൂറും 6 വയസ്സ് തൊട്ട് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 2 മണിക്കൂറുമാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. ഈ പരമാവധി അനുവദനീയ ദൃശ്യമാധ്യമ സമയത്തിന്റെ 50% താഴെ മാത്രമായിരിക്കണം ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകളും ഓൺലൈൻ ഗെയിമുകളും ഉണ്ടാകേണ്ടത് എന്നതും കുട്ടികളെ ബോധ്യപ്പെടുത്താം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെ അവരുടെ തലച്ചോറിന് കേടുവരുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ നിശ്ചിതമായ ഒരു സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അത് കുട്ടികളുടെ സൗകര്യം കൂടെ ചോദിച്ച ശേഷം ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിക്കാം. ആ സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും ആരോഗ്യകരം. സ്കൂൾ തുറക്കുന്ന സമയം പലപ്പോഴും വലിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലം പലവിധമുള്ള പനികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലം കൂടെയാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ അവരെ ബോധവൽക്കരിക്കേണ്ടതും പ്രധാനമാണ്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഓടിക്കളിച്ച കുട്ടികൾക്ക് ശരീരത്തിലെ വൈറ്റമിൻ ബിയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ തുറന്നതിന് ശേഷവും ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കളിക്കാനുള്ള സമയം നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. തീവ്രമായ മഴയുള്ള ദിവസങ്ങളിൽ ഇത് സാധ്യമാകാതെ വരാമെങ്കിലും മഴ ശമിച്ചതിന് ശേഷം വൈകുന്നേരം 1 മണിക്കൂർ നേരമെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കൊച്ചുകുട്ടികൾ തൊട്ട് കൗമാരപ്രായക്കാർ വരെയുള്ള ആളുകളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിനടുത്തുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർമാർജനം ചെയ്യാനും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പുവരുത്താനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടികൾ വിരിയാനും ഇതിന്റെ ഫലമായി കൊതുകുകളിലൂടെ ഡെങ്കിപ്പനി പടരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ പ്രശ്നമാകുന്ന പലതരത്തിലുള്ള മറ്റ് പനികളും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചപ്പനികൾ തൊട്ട് വൈറൽ പനികൾ വരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കാൻ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകിയ ശേഷം മാത്രം സ്വന്തം മുഖത്ത് തൊടുക എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമില്ലാതെ കൂട്ടം കൂടി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറികൾക്കുള്ളിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതിനോടൊപ്പം പഠനം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനെ കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മാതാപിതാക്കളും സ്കൂൾ തുടങ്ങുന്നതിന് ആഴ്ചകൾ മുൻപ് തന്നെ സ്കൂൾ തുറക്കുന്നു എന്ന കാര്യം കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ജൂൺ 1 മുതൽ സ്കൂൾ തുറക്കുകയാണ്, ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല, ഇനി നിനക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല, ഇനി നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി ഈ സ്കൂൾ ജീവിതം എന്നത് ഒരു ജയിൽ ജീവിതത്തിന് സമാനമായ പാരതന്ത്രത്തിന്റെ കാരണമാണ് എന്ന മട്ടിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കളികൾ കളിക്കാനുമുള്ള സന്തോഷകരമായ ഒരു അവസരം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൽ വിടുന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനുകൾക്ക് കുട്ടികളെ വിട്ട് അവർക്ക് സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ചില മാതാപിതാക്കളെങ്കിലും സൃഷ്ടിക്കാറുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം അനാരോഗ്യകരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠന പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രത്യേക പരിശീലനം നൽകുകയും അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി കളിക്കാനും സൂര്യപ്രകാശം കൊള്ളാനും അവരുടെ ഇഷ്ട കാര്യങ്ങൾ ആവശ്യാനുസരണം പരീക്ഷണം നടത്താനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളിൽ കുട്ടികൾ പോകുന്ന ആദ്യ ദിനം തൊട്ട് തന്നെ വൈകിട്ട് കുട്ടി മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ സമയമെങ്കിലും ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചെലവിടാൻ മാതാപിതാക്കൾ നിശ്ചയമായും തയ്യാറായേ പറ്റൂ. ഇതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ സംഭവിച്ചാൽ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കായിക വ്യായാമങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ദിവസേന ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുതലായിരിക്കും. അത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. ഇത്തരം കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുന്നത് മൂലം അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. ചെറിയ വിഷമങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഇത്തരം കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും. സർവോപരി സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം വൈറ്റമിൻ ഡി രക്തത്തിൽ കൂടുക വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന വിശകലന ശേഷിയും മെച്ചമായിരിക്കും. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുകയും ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്യുക വഴി ഈ കുട്ടികളുടെ സുഹൃത്ത് സംഘത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കും. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അവരുടെ ആകുലതകളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. എന്ത് വിഷയവും തുറന്ന് ചോദിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുക്കേണ്ടതുമുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഫലപ്രദമായി സംരക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രശലഭം എന്ന ചിത്രത്തിൽ ഭാവന രാധാകൃഷ്ണൻ പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഈ ഗാനം MG ശ്രീകുമാറും സൗമ്യയും പാടിയത്. ചിത്രം ചതുരംഗം. ഗാനമെഴുതിയത് രാജീവ് ആലുങ്കൽ. സംഗീതം പകർന്നത് MG ശ്രീകുമാർ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഒരു ഗാനം കൂടി കേൾക്കാം. ജയചന്ദ്രനും മിൻമിനിയും പാടിയത്. ചിത്രം ചിറകുടിഞ്ഞ കിനാവുകൾ. ഈ പാട്ട് എഴുതിയത് BK ഹരിനാരായണൻ. സംഗീതം പകർന്നത് ദീപക് ദേവ്.

1961 മലയാള ചലച്ചിത്ര ഗാനരംഗത്തിന്റെ വിശേഷങ്ങളുമായി ഈ പരമ്പര തുടരുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണചിത്രമായ കണ്ടം വെച്ച കൂട്ടിന്റെ ഗാനവർത്തമാനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

1961 February 24 റിലീസായ ഈ സിനിമ ഇതേ പേരിൽ അരങ്ങുകൾ കീഴടക്കിയ മുസ്ലിം സാമൂഹ്യ നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. മലബാർ മുസ്ലിം സാംസ്കാരിക സ്വത്വം പ്രതിഫലിക്കുന്ന ഗാനങ്ങളാണ് നാടകത്തിലും സിനിമയിലും ഏറെയും

ചിത്രത്തിലെ ശേഷിക്കുന്ന ഗാനങ്ങളിലേക്ക് ഇനി. ചിത്രത്തിൽ നിന്ന് ഒരു കോമഡി ഗാനം. ഗാനം ആലപിക്കുന്നത് മെഹബൂബും പി ലീലയും. ഗാനസാഹിത്യത്തിൽ മലബാർ മാപ്പിള മലയാളത്തിന്റെ ഹൃദ്യതയും നാടൻ പ്രേമത്തിന്റെ നിഷ്കളങ്കതയും പ്രകടം. ഗാന സംവിധാനത്തിൽ മലബാർ മാപ്പിള ഗാനശൈലീ ഭേദങ്ങളുടെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളും കാണാം.

ചിത്രത്തിൽ നിന്ന് പി ലീല പാടുന്ന ഒരു സോളോ ഗാനം. കടന്നുപോകുന്ന തെമ്മാടിക്കാറ്റിനോട് മാരന്റെ വർത്തമാനങ്ങൾ പറയുകയും സ്വന്തം വർത്തമാനങ്ങൾ മാരനോട് പറയാൻ തെമ്മാടിക്കാറ്റിനെ ചട്ടം കെട്ടുകയും ചെയ്യുന്ന നായിക.

ഊഞ്ഞാലാടിയും പുഴക്കരയിൽ നൃത്തം ചെയ്തും ആട്ടിൻകുട്ടിയെ താലോലിച്ചും അംബിക ഈ ഗാനരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സവിശേഷതകൾ ഏറെയില്ലാത്ത ഒരു ഗാനം. പാറകൾ നിറഞ്ഞു നിൽക്കുന്ന സമനിരപ്പല്ലാത്ത പുഴക്കരയിൽ നൃത്തം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞീവിയുടെ ക്ലേശം കൃത്രിമ പുഞ്ചിരിക്കും മേക്കപ്പിനും മറച്ചുവെക്കാനാവുന്നില്ല.

0: 1961 എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് മുഴുനീള വർണ്ണ സിനിമകളുടെ കാലഘട്ടം ഈ വർഷം മുതൽ ആരംഭിക്കുന്നു എന്നതുകൊണ്ടാണ്. ആദ്യ വർണ്ണ സിനിമയായ കണ്ടം വെച്ച കൂട്ട് ഈ വർഷമാണല്ലോ സംഭവിക്കുന്നത്. മറ്റൊരു വർണ്ണ സിനിമ കൂടി ഇതേ വർഷം പുറത്തിറങ്ങുന്നുണ്ട്. കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോവിൽ വെച്ചു ചിത്രീകരിക്കുകയും പക്ഷിരാജ സ്റ്റുഡിയോയുടെ സാരഥി ശ്രീരാമുലു നായിഡു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന കളർ സിനിമ റിലീസാകുന്നതും 1961 തന്നെ. ശാസ്ത ഫിലിംസിന്റെ ബാനറിലാണ് ഈ ചിത്രം റിലീസാകുന്നതെങ്കിലും ഇത് ഒരു പക്ഷിരാജ പ്രൊഡക്ഷൻസ് ചിത്രമാണ്. തമിഴിൽ മത്സരബുദ്ധിയോടെ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന സേലം മോഡേൺ തിയേറ്റേഴ്സിന്റെ വകയായും കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോവിന്റെ വകയായും ഓരോ വർണ്ണ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് കൈവന്ന വർഷമാണ് 1961. ചിത്രത്തിൽ നിന്ന് അടുത്ത ഗാനം.
1: സർവശക്തനേ ശരണം തേടുക മനമേ,

0: പുറപ്പെട്ടു.
1: സിംഗപ്പൂരിൽ നിന്ന് കുഞ്ഞീവിയുടെ നിക്കാഹിനുള്ള സ്ത്രീധനവുമായി കപ്പലിൽ പുറപ്പെട്ട ബാപ്പ യാത്രാമധ്യേ മരണമടഞ്ഞതായി കമ്പി കിട്ടുന്നു. മരണവാർത്തയിൽ ദുഃഖാകുലമായ ആ കുടുംബത്തിന്റെ ദൃശ്യങ്ങൾക്ക് പശ്ചാത്തലമായി മുഴങ്ങുന്ന ഗാനം. അശരീരി ഗായകനായി പേരുകേട്ട പി ബി ശ്രീനിവാസ് ആണ് ഗായകൻ.
2: മെഡ്രാസിലെ ചെന്നൈ, ഇപ്പോൾ ചെന്നൈ, ഇവിടെ ഓൾഡ് വുഡ്ലാൻഡ്സ് എന്ന ഹോട്ടലുണ്ട്.
1: സംഗീത സംവിധായകൻ എം എസ് ബാബുരാജുമായുള്ള തന്റെ സൗഹൃദം ഓർത്തെടുക്കുന്നു പി ബി ശ്രീനിവാസ്.
2: അവിടെ ഈ ടെറസിലെ ഇദ്ദേഹം ഇരുന്നു, ഒരു ട്യൂൺ കമ്പോസ് ചെയ്തു. ഞാൻ പോയി വിഷ് ചെയ്ത് കേട്ടു ഒരു പാട്ട് പാടണമെന്ന്. അദ്ദേഹം എന്ത് ചെയ്ത്, ഈ ഹാർമോണിയം വച്ചിട്ട് ഈ ആദ്യത്തെ നോട്ടിലിരുന്ന് ഉച്ച സ്ഥായി 3 ഓക്ടേവ്സ് മൂന്നും പാടി കേട്ടു. കവ്വാലി, കവ്വാലി സ്റ്റൈൽ. ഓ, എങ്ങനത്തെ ഒരു ആ കണ്ഠസ്വരം! അത് കേട്ട് എനിക്ക് ഒരു ലജ്ജയായിപ്പോയി. എന്ത്, ഞാനും പാടുന്നു, ഇങ്ങനെ പാടാൻ കഴിവില്ലല്ലോ എന്ന്. അത്ര 3 ഓക്ടേവ്സ് സിംഗിങ് ലൈക്ക് പക്ക കവ്വാലി. അദ്ദേഹത്തിന് അത് ആ ഞാനും ഹിന്ദുസ്ഥാനി ഞാനും വളരെ ഇത് ലാഭകരമായി നിരൂപിച്ചു അദ്ദേഹം.
1: ഇനി ഗാനത്തിലേക്ക്.
3: സർവശക്തനേ ശരണം തേടുക മനമേ,

0: മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ എന്ന പ്രശസ്തിക്ക് പുറമെ മറ്റൊരു സവിശേഷത കൂടി കണ്ടമ്പച്ചകോട്ടിന് അവകാശപ്പെടാനാകും. ചിത്രത്തിന്റെ പ്രചരണാർത്ഥം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ട്രെയിലറുകൾ ഇന്ന് സർവ്വസാധാരണമാണല്ലോ. മലയാള സിനിമയുടെ ഇത്തരത്തിലുള്ള ഒരു ട്രെയിലർ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റേതാണ് എന്നറിയുന്നു. ഇതിൽ ചിത്രത്തിലെ ഗാനശകലങ്ങൾ, വൈകാരിക മുഹൂർത്തങ്ങൾ, ഹാസ്യരംഗങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചിരിക്കുന്നു. ഗ്രാഫിക്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ട്രെയിലറിൽ ചിത്രത്തിന്റെ ടൈറ്റിൽ ചിത്രീകരിച്ചിരുന്നത്. ഒരു കൂട്ടം കിളികൾ ചിത്രനാമത്തിലെ ഓരോ അക്ഷരങ്ങളും നിരത്തിവയ്ക്കുന്ന രീതിയിലായിരുന്നു ഇത്. കണ്ടമ്പച്ചകോട്ടിന്റെ പുതിയ പ്രിന്റ് 70കളുടെ പൂർവാർദ്ധത്തിൽ വീണ്ടും റിലീസ് ചെയ്തപ്പോഴും മുന്നോടിയായി ഇതേ ട്രെയിലർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം പ്രദർശനഘട്ടത്തിലും ഈ സിനിമ നല്ല വിജയം നേടി. ചിത്രത്തിൽ നിന്നുള്ള അടുത്ത ഗാനം ഒരു ഹാസ്യഗാനമാണ്. മെഹബൂബ് പാടുന്ന ഈ ഗാനം തമാശയ്ക്കും പാട്ടിനും വേണ്ടി ഒരു തമാശപ്പാട്ട് എന്ന മട്ടിൽ കൃത്രിമമായി തുന്നിച്ചേർത്തതുകൊണ്ട് ചിത്രശരീരത്തിൽ മുഴച്ചു നിൽക്കുന്നു. ബഹദൂർ അവതരിപ്പിക്കുന്ന ഖാദർ എന്ന കഥാപാത്രം സ്വാർത്ഥനായ ഒരു സേട്ടിനെ കളിയാക്കിക്കൊണ്ട് പാടുന്നതായാണ് ഗാനരംഗം.
1: കുഞ്ചു മുഹമ്മദ് ഹാജി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്കെല്ലാം ഷോർ കൊടുക്കുന്നുണ്ട്.
2: എന്ത് പണിയാണ് സേട്ടു ഇത്? ആ പാവത്തിന്
1: ഇങ്ങനാണ് ഖാദറെ, സ്വന്തം കാര്യം സിന്ദാബാദ്,
2: സ്വന്തം കാര്യം സിന്ദാബാദ്.
0: മെഹബൂബിന്റെ ജനപ്രിയമായ ആലാപന ശൈലി ചൂഷണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൂട്ടിയ ഒരു ഗാനമാണ് ഇതെന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല. ഗാനസാഹിത്യത്തിൽ സേട്ടിന്റെ പഠാണി ഭാഷാഭേദം കലർന്ന മലയാളം ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചു കാണുന്നു.

0: കണ്ടംപച്ചകോട്ടിൽ മെഹബൂബ് പാടുന്ന ഒരു ഗാനം കൂടിയുണ്ട്. ഈ പാട്ടിൽ മെഹബൂബിന്റെ കൂടെ സംഗീത സംവിധായകൻ MS ബാബുരാജ് കൂടി പാടുന്നുണ്ട്. എന്നാൽ ഇത് മെഹബൂബ് പാടിയ ഒരു സോളോ ഗാനമായാണ് പല മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ചിത്രത്തിന്റെ ഗ്രാമഫോൺ ഡിസ്കിൽ ഗായകരായി മെഹബൂബിനെയും MS ബാബുരാജിനെയും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് HMV പുറത്തിറക്കിയ ഓഡിയോ കാസറ്റുകളിൽ ബാബുരാജിന്റെ പേര് വിട്ടുകളയുകയാണുണ്ടായത്. ഈ പിഴവ് ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സൂക്ഷ്മ ശ്രവണത്തിൽ മാത്രമേ ഈ ഗായകരുടെ ആലാപന ശബ്ദങ്ങൾ തമ്മിലുള്ള വ്യതിരിക്തത മനസ്സിലാകൂ എന്നതും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണക്കിട നൽകിയിട്ടുണ്ടാകണം. ഒരു നാട്ടുകവലയിൽ വച്ച് മമദ് കാക്കയെയും മമദ് കാക്കയുടെ കോട്ടനെയും പരിഹസിച്ചു പാടുന്ന മൊയ്തീനും ഖാദറും ഗാനരംഗത്ത് മുത്തയ്യയും SP പിള്ളയും ബഹദൂറും പിന്നെ കാഴ്ച കാണുന്ന നാട്ടുകാരും.
1: മമ്മദിക്കാടെ കോട്ട് ദിവസം ചെല്ലും തോറും തുണ്ടം കുടിക്കൂടി വരുന്നല്ലേ അപ്പാ, ഇതൊന്ന് കടന്നുതരാം.
2: മോനെ എന്തിനിപ്പോ മക്കളാക്കണത്?
3: നിങ്ങൾ പോയിക്കോളി മമ്മദിക്കാ.
1: ഈ കോട്ടിന്റെ മാമി നിനക്കറിയാവോ? താഴെക്കിന്ന്

ഒരു പരിഹാസപ്പാട്ടിന് യോജിച്ച ഹാസ്യാത്മകതയും പ്രസന്നതയും ഈരടികളിലും ഈണത്തിലും തുളുമ്പി നിൽക്കുന്ന ഈ ഗാനം മികവാർന്ന രീതിയിൽ ആലപിച്ചിട്ടുമുണ്ട് ഗായകർ. ചടുലമായ പശ്ചാത്തല സംഗീതമാണ് ഗാനത്തിന്റെ മറ്റൊരു സവിശേഷത. ഈ ഗാനത്തിൽ മെഹബൂബ് പാടിയ ഭാഗങ്ങൾക്ക് ഗാനരംഗത്ത് ഭാവം പകരുന്നത് എസ് പി പിള്ളയാണെങ്കിൽ, ബാബുരാജ് പാടിയ ഭാഗങ്ങൾക്ക് ബഹദൂറാണ് നടനാവിഷ്കാരം നൽകുന്നത്.

വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന

0: കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. ഇത് കണ്ടം വെച്ചൊരു കൂട്ടാണ്, പണ്ടേ കിട്ടിയ കൂട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: കണ്ടം വെച്ച കോട്ടിലെ കൂടുതൽ ഗാനവിശേഷങ്ങളുമായി ഗാനലോകവീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. തുടർച്ചയായ പരിശ്രമം, ക്ഷമ, ഉറച്ച ദൃഢനിശ്ചയം എന്നിവയിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ലക്ഷ്യം കൈവരിക്കാൻ ആഗ്രഹിക്കുകയും തുടർച്ചയായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ തീർച്ചയായും അത് നേടുമെന്ന് ഒരു സുഭാഷിതം പങ്കുവച്ച് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2026 നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ 2 പ്രതികളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 13 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും പ്രാർത്ഥന നിർഭരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.

0: തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
1: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US ആണ്. സ്വാഗതം ഡോക്ടർ.
2: നമസ്കാരം.
1: ഈ തൈറോയ്ഡ് ഒരു ചെറിയ ഗ്രന്ഥിയാണ്, പക്ഷേ തൈറോയ്ഡിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീരത്തിന്റെ ഒട്ടുമുക്കാൽ പ്രവർത്തനങ്ങളെയും ബാധിക്കാറുണ്ടല്ലോ. എന്താണ് തൈറോയ്ഡ്, അതിന്റെ ഫംഗ്ഷൻ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് നമ്മുടെ കഴുത്തിന് മുന്നിലായിട്ട് കാണുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഗ്രന്ഥിയാണെങ്കിലും ഒട്ടുമിക്കാലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ചില ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് T3 T4 എന്ന് പറയുന്ന രണ്ട് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നുണ്ടാവുന്നത്. അപ്പം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും എല്ലാ സെല്ലുകളുടെ പ്രവർത്തനത്തിനും ഈ തൈറോയ്ഡ് ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഹോർമോണിന്റെ വ്യത്യാസം അത് കുറയുകയോ കൂടുകയോ ചെയ്താൽ നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെ അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്.
1: ഈ തൈറോയ്ഡ് രോഗങ്ങളെ നമുക്ക് എത്ര തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെ തരംതിരിക്കാമെന്ന് പറയാമോ?
2: വളരെ പൊതുവായിട്ട് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുന്നതാണ്. രണ്ട്, തൈറോയ്ഡ് പ്രവർത്തനങ്ങൾ കൂടുന്നതാണ്. മൂന്നാമത്, തൈറോയ്ഡിന് മുഴകൾ ഉണ്ടാകുന്നതാണ്. ഇത് മൂന്നാണ് പൊതുവെ കാണാവുന്ന മൂന്ന് തരത്തിലുള്ള അസുഖങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന.
1: നമുക്ക് ഇതിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്? ആ ബ്ലഡ് ടെസ്റ്റിന് മുന്നേ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടതെന്ന് പറയാം.
2: തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ T3 T4 എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്ന തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH പേര് സൂചിപ്പിക്കുന്ന പോലെ തൈറോയ്ഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ തൈറോയ്ഡിന്റെ ഗ്ലാൻഡ് നോർമൽ രീതിയിൽ വികസിക്കുന്നതിനും തൈറോയ്ഡിന്റെ പ്രവർത്തനത്തിനും TSH എന്ന് പറയുന്ന ഹോർമോൺ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ T3 T4 നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ TSH എന്ന് പറയുന്ന ഹോർമോൺ കൂടും. അതുപോലെ T3 T4 എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ TSH എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയും ചെയ്യും. അപ്പം സാധാരണഗതിയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ വേണ്ടി T3 T4 TSH എന്ന് പറയുന്ന മൂന്ന് ടെസ്റ്റുകളാണ് വേണ്ടത്. ഇതിൽ നമ്മൾ തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുന്ന ഘട്ടത്തിൽ ചില സമയങ്ങളിൽ TSH T4 മാത്രവും ചില സന്ദർഭങ്ങളിൽ TSH മാത്രവും ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ TSH എന്നുള്ള ടെസ്റ്റ് കൊണ്ട് മാത്രം തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കറക്റ്റ് ആണോ എന്നറിയാൻ പറ്റും. പക്ഷെ ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മിക്കവാറും TSH T3 T4, ചില സന്ദർഭങ്ങളിൽ Free T3 Free T4 എന്ന് പറഞ്ഞ ഒരു T3 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോർമോണാണ്. അതല്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന തൈറോയിഡിന്റെ അളവ് നോക്കുന്ന ടെസ്റ്റുകളും ചെയ്യാറുണ്ട്.
1: അപ്പോൾ ഇത് വെറും വയറ്റിലാണോ അല്ലെങ്കിൽ അന്ന് ആ ടെസ്റ്റ് നടത്തുന്ന ദിവസം നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഗുളിക കഴിച്ചിട്ടാണോ പോകേണ്ടത്, എങ്ങനെയാണെന്ന് പറയാം?
2: ഐഡിയലി നമ്മൾ തൈറോയ്ഡിന്റെ ടെസ്റ്റുകളെല്ലാം വെറും വയറ്റിലാണ് ചെയ്യാനുള്ളത്. ടെസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ രാവിലെ ഗുളിക കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ബ്ലഡ് കൊടുക്കണം. ബ്ലഡ് കൊടുത്ത ഉടനെ നമുക്ക് അന്നത്തെ ഗുളിക കഴിക്കാവുന്നതാണ്. പക്ഷേ വെറും വയറ്റിൽ ഗുളിക കഴിക്കുന്നതിന് മുന്നെയാണ് ഐഡിയലി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ടെസ്റ്റിന്റെ ചെറിയ വേരിയേഷൻ, എസ്പെഷ്യലി നമ്മൾ T4 എന്ന് പറയുന്ന ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കാണുമോ, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ TSH അളവ് വളരെ വ്യത്യാസം വരാൻ സാധ്യതയില്ല.
1: അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടും തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ.
2: തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ മുന്നേ കണ്ടുവന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സാധാരണയായി കണ്ടുവന്നിരുന്നത് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ അയഡൈസ്ഡ് സോൾട്ടൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് സാധാരണഗതി കാണാനില്ല. ഇപ്പോൾ തൈറോയിഡിന്റെ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നമാണ് ഓട്ടോ ഇമ്യൂൺ ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന തൈറോയിഡിനെ ബാധിക്കുന്ന, അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കാരണം തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു പോകാം. ഇതേപോലെ തന്നെ പ്രതിരോധ ശക്തി ശരീരത്തിന്റെ തൈറോയിഡിന്റെ പ്രവർത്തനത്തിനെ കൂട്ടുകയും ചെയ്യാം. ഹൈപ്പർ തൈറോയിഡിസവും തൈറോയിഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഉണ്ടാവാം.
1: ഡോക്ടർ, നമുക്ക് കോളറുണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: മാഡം, ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കിൽ നിന്ന് വിളിക്കുകയാണ്.
1: കടയ്ക്കിൽ നിന്നാണ് അല്ലേ, പേര് പറയാമോ?
3: എന്റെ പേര് അശ്വതി നാരായണൻ.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: അശ്വതി പറഞ്ഞോളൂ.
3: സർ, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഹൈപ്പോതൈറോയിഡിസം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്.
2: ഇപ്പൊ എത്ര വയസ്സായി അശ്വതിക്ക്?
3: ഇപ്പം 42 വയസ്സ്. അപ്പം റെഗുലർ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഒരു 6 മന്ത്സ് കൂടുമ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഡോസേജ് വലിയ വ്യത്യാസമില്ലാതെ തന്നെ
2: പോകുന്നുണ്ട്.
3: ഇപ്പൊ 88 ആണ്
2: കഴിക്കുന്നത്. ശരീരഭാരം എത്രയാണ്?
3: ശരീരഭാരം ഇപ്പൊ ഒരു 63.
2: TSH സാധാരണഗതി നോക്കുമ്പോ എത്രയാണ് അളവ്?
3: എനിക്കൊരു 0.5, 0.7 ആ ഒരു റേഞ്ചിലാണ്. അപൂർവം ചിലപ്പോ പ്രാവശ്യം
2: 1.5 റേഞ്ചിൽ നിൽക്കുവാണെങ്കിൽ, 0.5 to 2 or 2.5 അതിനകത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന തൈറോയിഡ് മരുന്ന് കറക്റ്റ് അളവിലാണ് എന്നുള്ളതാണ്.
3: അപ്പൊ
2: അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ കഴിക്കുന്ന അതേ രീതിയിൽ കഴിച്ചു പോവുക. ഒരു 6 മാസം കൂടുമ്പോൾ TSH നോക്കണം. എന്നിട്ട് അതനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
3: നമ്മള്
2: തൈറോയിഡ് കാരണമുള്ള ക്ഷീണമാണെങ്കിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിച്ച് തൈറോയിഡ് നോർമൽ ലെവലിൽ നിൽക്കുമ്പോൾ ആ ക്ഷീണം മാറും. അത് കഴിഞ്ഞിട്ടും ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഇപ്പൊ ശരീരത്തെ ബ്ലഡിന്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ക്ഷീണം വരാം. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഷുഗർ എന്തെങ്കിലും ഉണ്ടോ?
3: ഡയബറ്റിക് ആണ്. മെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്.
2: ഷുഗറിന് കൺട്രോൾഡ് ആണോ?
3: അണ്ടർ കൺട്രോൾ ആണ്. ബിലോ 120 ഒക്കെയാണ് ഫുഡിന് ശേഷം ഉള്ളത് വരാറ്.
2: ഈ ഒരു തൈറോയിഡ് ലെവല് കാരണം നമുക്ക് ഇപ്പോ ഉള്ള ക്ഷീണം അത് കാരണം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം തൈറോയിഡ് നോർമൽ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ അത് ക്ഷീണത്തിന്റെ വേറെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതാണ്.
1: ഡോക്ടർ, ഫാമിലി ഹിസ്റ്ററി, ഇപ്പോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്?
2: ഹൈപ്പോ തൈറോയിഡിസം ആയാലും ഹൈപ്പർ തൈറോയിഡിസം ആയാലും നമുക്ക് ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം രണ്ടും ചില ആൾക്കാരിൽ ഫാമിലിയിൽ ഇങ്ങനെ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് തൈറോയിഡിന്റെ ഒരു കാരണം എന്നുള്ളതിന് തെളിവും കൂടെയാണിത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തൈറോയിഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല എന്നുള്ളതാണ്.
1: എന്നാലും അത് എത്രത്തോളം ഒരു ഇത്ര ശതമാനം എന്നങ്ങനെ പറയാൻ പറ്റും?
2: ഇത്ര ശതമാനം എന്നുള്ളതില്ല. പക്ഷെ പൊതുവെ നമ്മൾ ഫാമിലിയിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത്ര ഒരാൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ ഇത്ര കുട്ടികൾക്ക് ഇത്ര ശതമാനം ആൾക്കാരിൽ തൈറോയിഡ് കാണുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്.
1: അടുത്ത കോളറുണ്ട്. ഹലോ.
4: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: എന്റെ പേര് നന്ദിനി എന്നാണ്.
1: ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: നന്ദിനി പറഞ്ഞോളൂ. നന്ദിനി, എത്ര വയസ്സാണ്?
4: ഡോക്ടർ, എന്റെ പേര് തേരക്കുടയാണ്. ഞാൻ
2: ഉണ്ടായിരുന്നു.
4: എന്റെ വയസ്സ് 50 ആണ്.
2: പറഞ്ഞോളൂ.
4: ഞാനിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നു. തൈറോയിഡ് നോഡ്യൂൾ ആണ്. അപ്പം എനിക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെ ഒന്ന് പറയാമോ?
2: തൈറോയിഡിന്റെ എന്ത് കാര്യത്തിനാണ് ഓപ്പറേഷൻ ചെയ്തത്? തൈറോയിഡ് നോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ ഓപ്പറേഷൻ ചെയ്തത്?
4: അങ്ങനെ അവൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്.
2: ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ. ബയോപ്സിയില് ചെറിയ സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് മാറ്റുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി നോർമലി ഉണ്ടാക്കുന്ന ഹോർമോൺ നമ്മൾ പുറമേന്ന് കൊടുക്കുവാണ്. അതാണ് ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുമായിരിക്കുമല്ലോ അല്ലേ? അത് കൃത്യമായിട്ടുള്ള അളവ് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡയറ്റ് സംബന്ധമായിട്ട് നമുക്ക് യാതൊരു നിയന്ത്രണവും യാതൊരു പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു നിയന്ത്രണം ഇല്ല. പിന്നെ നമുക്ക് പൊതുവെയുള്ള ആഹാരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടിയുള്ള എല്ലാവരും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കും അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ ഉപയോഗം, മധുരത്തിന്റെ ഉപയോഗം, എണ്ണയുടെ ഉപയോഗം, പക്ഷേ ഇതൊന്നും നമ്മുടെ തൈറോയിഡിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടല്ല, നമ്മുടെ പൊതുവെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഹെൽത്ത് ഡയറ്റ് ഉണ്ടല്ലോ, അത് നമുക്കും ബാധകമാണ്. അല്ല, തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇന്ന ഭക്ഷണം കഴിച്ചുകൂടാ അല്ലെങ്കിൽ കഴിച്ചിട്ട് കഴിക്കണം എന്നൊന്നും ഇല്ല. സാധാരണമായി കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്.
4: അങ്ങനെ തൈറോയിഡ് ഉണ്ടായിരുന്നപ്പോ അത് എല്ലാരും പറയുമല്ലോ, ക്യാബേജ് കഴിക്കാൻ പാടില്ല, അങ്ങനെ കൊറേ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു.
2: തൈറോയിഡ്
4: ഈ
2: ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളില് തയോസൈനറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കല് അതിനകത്തുണ്ട്. അപ്പൊ തൈറോയിഡിന്റെ അസുഖം വരാൻ സാധ്യതയുള്ള ആൾക്കാര് ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയും. അപ്പം നന്ദിനിയെ സംബന്ധിച്ച് തൈറോയിഡിന്റെ പ്രവർത്തനം ഓൾറെഡി ഇല്ല, മനസ്സിലായില്ലേ? നമ്മൾ തൈറോയിഡിന്റെ ഹോർമോൺ പുറമേ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാബേജ് കഴിച്ചെന്ന് പറഞ്ഞു തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം ബാധിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അപ്പൊ നമുക്ക് സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും
4: കഴിക്കേണ്ടതാണ്. രാവിലെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അത് രാവിലെ നമ്മൾ മറന്നു. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോ ഒരു ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്.
2: കഴിയുന്നതും ഭക്ഷണം,
4: അപ്പൊ നമുക്കിത് കഴിക്കാൻ പറ്റുമോ?
2: കഴിയുന്നതും ഭക്ഷണത്തിന് മുന്നേ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമുക്ക് തൈറോയിഡിന്റെ ക്യാൻസർ ഭാഗമായിട്ട് ഇത് മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ TSH എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ലെവലിലായിരിക്കും നമ്മളിപ്പം മിക്കവാറും തൈറോയിഡ് ഹോർമോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി കഴിക്കുന്നത് വളരെ ആവശ്യമാണ്. ഫുഡിന് ശേഷം കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഈ നമ്മൾ കഴിക്കുന്ന ഫുൾ അമൗണ്ട് നമ്മുടെ ബ്ലഡിലോട്ട് എത്തത്തില്ല. അപ്പൊ കഴിയുന്നതും രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ നോക്കുക. ഇൻ കേസ് ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കാവുന്നതാണ്.
1: ഡോക്ടർ, അതുപോലെ തന്നെ ടാബ്ലറ്റ് കഴിച്ച അരമണിക്കൂറിന് ശേഷം ഈ ചായയോ കാപ്പിയോ ഒക്കെ ആദ്യം കുടിക്കാവുന്നതാണോ?
2: തീർച്ചയായും. നമ്മള് ഫുഡ് കൂടെ തൈറോയിഡ് ഹോർമോണിന്റെ കൂടെ കഴിക്കുമ്പോൾ തൈറോയിഡ് നമ്മൾ കഴിക്കുന്ന അളവില് ശരീരത്തിലോട്ട് പോകത്തില്ല. സാധാരണഗതിയിൽ ഒരു 80% നമ്മൾ കഴിക്കുന്ന ഹോർമോണ് നമ്മുടെ ശരീരത്തിലോട്ട് കയറാറുണ്ട്. പക്ഷേ ഈ ഫുഡിന്റെ കൂടെ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഹോർമോൺ ഇത്രയും പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലോട്ട് കയറാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അതിന് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ പ്രധാനമാണ് ചില മരുന്നുകളും. പ്രത്യേകിച്ച് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഗ്യാസിന്റെ മരുന്ന് എല്ലാവരും കഴിക്കാറുണ്ട്, ചിലര് കാൽഷ്യത്തിന്റെ ഗുളിക കഴിക്കാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള മരുന്നുകൾ തൈറോയിഡിന്റെ അബ്സോർഷൻ കുറയ്ക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ ഇടവിട്ടേ നമ്മൾ കഴിക്കാവൂ. അപ്പം തൈറോയിഡ് നമ്മൾ മരുന്ന് നമ്മൾ എണീറ്റ ഉടനെ വെറും വയറ്റിലാണ് കഴിക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മരുന്നുകൾ കഴിക്കുന്ന, പ്രത്യേകിച്ചും ഈ ഗ്യാസിന്റെ കാൽഷ്യത്തിന്റെ മരുന്നുകളൊക്കെ ഒരു 4 hours ഗ്യാപ്പിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: അതുപോലെ ഈ തൈറോയിഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്?
2: നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനവും അതനുസരിച്ച് കുറയും. അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനം കുറയും, ഹാർട്ടിന്റെ പ്രവർത്തനം കുറയും, ബാക്കി എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനം കുറയും. അതുകൊണ്ട് തന്നെ ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ഉറക്കം, മുടികൊഴിച്ചില്, മലബന്ധം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ. ഹൈപ്പോ തൈറോയിഡിസത്തിന് സാധാരണഗതിയിൽ കൂടുതൽ ബ്ലീഡിങ്ങും ഹൈപ്പർ തൈറോയിഡിസത്തിന് ബ്ലീഡിംഗ് കുറവുമാണ് സാധാരണഗതി കാണുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വെപ്രാളം, നെഞ്ചിടിപ്പ്, വിയർപ്പ്, ശരീരം ഒരുപാട് മെലിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്.
1: ഈ സദാസമയവും ക്ഷീണം, ഉറങ്ങിയിട്ട് മതിയാകുന്നില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ തൈറോയിഡ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഒരുപക്ഷെ ഈ തൈറോയിഡിന്റെ രോഗം കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും.
2: തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കുറയുന്നതിന്റെ ഒരു ലക്ഷണം മാത്രമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ക്ഷീണം ഉണ്ടാകുന്ന എല്ലാവരിലും തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ക്ഷീണം, അമിതമായിട്ട് ക്ഷീണമുള്ള ഒരാൾ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യുന്ന നോക്കുന്നതും അതിന്റെ തൈറോയിഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതും നല്ലതായിരിക്കും. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാവാം, അതിലൊരു കാരണം മാത്രമാണ് തൈറോയിഡ് കാരണമുള്ള ക്ഷീണം.
1: അതുപോലെ ഭാരവ്യതിയാനങ്ങളും തൈറോയിഡിന്റെ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമോ?
2: ഹൈപ്പോതൈറോയിഡിസം നമ്മുടെ സാധാരണഗതിയിൽ ശരീരഭാരം കൂടും. അതായത് നമ്മുടെ വിശപ്പ് വലുതായിട്ടില്ലെങ്കിൽ പോലും, അധികം കഴിച്ചില്ലെങ്കിൽ പോലും പെട്ടെന്ന് ശരീരഭാരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് കഴിച്ചാൽ പോലും ശരീരം മെലിയുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇത് തൈറോയിഡിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. വണ്ണം കുറയുന്നതിനും വണ്ണം കൂടുന്നതിനും വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പ്രശ്നമുള്ള ഒരാൾ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ അത് മാത്രം കൊണ്ട് അത് നോർമലാന്ന് വിചാരിച്ച് ടെസ്റ്റുകൾ മതിയാക്കരുത്. എന്താണ് ശരിക്കുള്ള റീസൺ എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടതാണ്.
1: ഈ എത്ര എക്സസൈസ് ചെയ്തു അല്ലെ എത്ര ഡയറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഭാരം കുറയുന്നില്ല. ഈ തൈറോയിഡിന്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ഭാരത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും അതിനുള്ള പ്രശ്നം എന്തായിരിക്കും?
2: ഹൈപ്പോ തൈറോയിഡിസം വെയിറ്റ് ഗെയിനുള്ള ഒരു കാരണമാണ്, ഭാരം കൂടുന്നതിനുള്ള ഒരു കാരണമാണ്. പക്ഷേ നമ്മൾ മരുന്നെടുത്ത് തൈറോയിഡിന്റെ അളവ് കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കാരണമാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല.
1: അപ്പൊ
2: നോർമലി നമ്മൾ തൈറോയിഡ് TSH നോർമൽ ലെവലിലോട്ട് എത്തിക്കുന്ന രീതിയിൽ തൈറോയിഡ് ഹോർമോൺ

0: എടുക്കുകയാണ്, വീണ്ടും വെയിറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സസൈസിൻ്റെ കുറവ്, ഡയറ്റിൻ്റെ വ്യത്യാസങ്ങൾ ഇതെല്ലാം കാരണമായിരിക്കാം വെയിറ്റ് കൂടി നിൽക്കുന്നത്. അങ്ങനെയുള്ളവർ ഡയറ്റ്, എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെയുള്ള ചില ഹോർമോണിൻ്റെ വേരിയേഷൻസ് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കാണാം, അത് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്.
1: അതുപോലെ തന്നെ ഉത്കണ്ഠ, വിഷാദം എന്നീ അവസ്ഥകൾ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുണ്ടോ?
0: അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയിഡ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനെയും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡ് കുറയുന്ന അവസരത്തിൽ നമുക്ക് ഡിപ്രഷൻ, വിഷാദം ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തൈറോയിഡ് കൂടുന്ന അവസരത്തിൽ ഉത്കണ്ഠ, വെപ്രാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷണം മാത്രമാണ്, നമ്മൾ ബാക്കിയുള്ള കാരണങ്ങളും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു.
1: ഡോക്ടർ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ സാർ.
1: ഹലോ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര്, സ്ഥലം പറയാമോ? ആ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. സ്വാഗതം.
0: വസന്തകുമാരി പറഞ്ഞോളൂ. എത്ര എത്ര വയസ്സാണ്?
2: പത്ത് വർഷം. തൈറോയിഡിന് ഗുളികയെല്ലാം കഴിക്കാനും ഇപ്പൊ ലിവറിന് പ്രോബ്ലം ഉണ്ട്. അന്ന് കഴിക്കില്ല. ആണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്.
0: ഓക്കെ.
2: ശ്വാസം കിട്ടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് തൈറോയിഡിനെ സംബന്ധിച്ചാണോ,
0: ലിവറിന് എന്ത് പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്?
2: ലിവറ് കഴിഞ്ഞ 2023 ഞാൻ ഡോക്ടറിന്റെ ബ്ലഡ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ.
2: അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും വീണ്ടും ഇപ്പൊ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വീട്ടിൽ വന്നിട്ടുള്ളൂ.
0: ഓക്കെ. ഇപ്പൊ പറയുന്ന ലക്ഷണങ്ങൾ, അതായത് ബ്ലഡ് ഒമിറ്റ് ചെയ്ത്, ശരീരത്തിൽ നീര് വരുന്നത്, ഇതെല്ലാം ലിവറിന്റെ പ്രവർത്തനം കുറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. തൈറോയിഡിന്റെ പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവും ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ഇല്ല. തൈറോയിഡിന്റെ പ്രവർത്തനം ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ആവശ്യമായിട്ടുള്ള രീതിയിൽ കഴിക്കണം. അപ്പം TSH എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ എത്രമാത്രം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത്. അല്ല, ഇപ്പൊ വന്ന ലിവറിന്റെ അസുഖം പല കാരണങ്ങൾ കൊണ്ട് വരാം. ചില വൈറൽ ബാധ കാരണം വരാം, ചില ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം വരാം, ഒരുപാട് കാരണങ്ങൾ കാരണം വരാം. അപ്പൊ ലിവറിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗ്യാസ്ട്രോയിൽ ആരെങ്കിലും ഒന്ന് കാണിച്ച് പരിശോധന.
2: ഓക്കെ.
0: ഓക്കെ. അപ്പൊ ലിവറിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള
2: അക്കൂട്ടത്തിൽ എനിക്ക് പനി വന്നു. ചികിത്സ നല്ല രീതിയിലൊന്നും ചെയ്തില്ലായിരുന്നു. അങ്ങനെ അതൊന്ന് ഇതായിട്ട് പിന്നീടായപ്പോ അതിങ്ങനെ ബജ് ചെയ്ത് വന്നു. അങ്ങനെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്.
0: ഓക്കെ. അപ്പൊ ലിവറിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക്
2: ശരിയായി.
0: ഓക്കെ. അത് എൻഡോസ്കോപ്പി എല്ലാം ചെയ്തായിരുന്നോ? അപ്പൊ ഈ രക്തക്കുഴല് വീങ്ങിയിരിക്കുന്ന ഇത് ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തൈറോയിഡുമായിട്ട് ബന്ധമുള്ളതല്ല, ലിവറിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിന്റെ നിറവ്യത്യാസം, തലപെരിപ്പിന് ഇത് എന്തോ പല കാരണങ്ങൾ കൊണ്ട് വരാം. ശരീരത്തിൽ രക്തക്കുറവ് വരുവാണെങ്കിൽ വരാം, പ്രഷറിന്റെ വേരിയേഷൻ കാരണം വരാം. ഏതാ ബ്ലഡ് ശരീരത്തിലെ അളവ് കുറവാണെങ്കിൽ വരാം. ഇപ്പൊ ലിവറിന്റെ പ്രശ്നം ഉള്ളവർക്ക് ചിലപ്പോൾ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യേണ്ടതാണ്. തൈറോയിഡിന്റെ മരുന്നിന് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് കവിത എന്നാണ് ഡോക്ടർ.
1: കവിത. ഓക്കെ. സ്ഥലം പറയാമോ?
3: കായംകുളം.
1: കായംകുളം. ഓക്കെ. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ? ഡോക്ടറായിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: കവിത പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡ് പേഷ്യന്റ് ആണ് ഡോക്ടർ. തൈറോക്സിൻ 150 ആണ് കഴിക്കുന്നത്. സർജറി കഴിഞ്ഞാണ്.
0: എത്ര വയസ്സുണ്ട് കവിതയ്ക്ക്?
3: എനിക്ക് 40 വയസ്സ്. 8-9 വർഷമായ അന്ന് മുതലേ തൈറോക്സിൻ 150 കഴിച്ചോണ്ടിരിക്കുക കണ്ടിന്യൂസ്.
0: ഈ സർജറി എന്ത് കാര്യത്തിനാണ് ചെയ്തത്?
3: സർജറി അത് ക്ഷീണവും തളർച്ചയൊക്കെ ആയി വന്നപ്പോഴാണ് സർജറി ചെയ്തത്.
0: തൈറോയിഡ് സർജറി കഴിഞ്ഞ ഇമ്മുഴ പരിശോധനയ്ക്ക് വിട്ടപ്പോ അതില് ക്യാൻസറോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു?
3: കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇത് ഇനിയും സർജറി ചെയ്യേണ്ട അങ്ങനെ വരുമോ ഡോക്ടർ? വീണ്ടും
0: തൈറോയിഡിന്റെ സർജറി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ ക്യാൻസറിന് വേണ്ടിയും ചെയ്യാറുണ്ട്, അല്ലാതെ മുഴ വലുതായാലും ചെയ്യാറുണ്ട്. അപ്പൊ കവിത പറയുന്ന വെച്ച് മുഴ വലുതായതുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിക്കവാറും നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് എടുത്ത് കളയുന്നത്. അപ്പൊ മിക്കവാറും കേസിൽ നമ്മുടെ തൈറോയിഡ് പൂർണ്ണമായിട്ട് എടുത്ത് കളയുന്നതുകൊണ്ട് നമ്മൾ തൈറോക്സിൻ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി നിന്ന് നോർമലി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ, അത് നമ്മൾ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നു. അപ്പൊ ചില കേസുകളിൽ നമ്മൾ ബാക്കി വരുന്ന ഗ്രന്ഥി നിന്ന് മുഴ വീണ്ടും വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. കവിതയുടെ വെയിറ്റ് എത്രയാണ്? ഇപ്പൊ 70. അപ്പൊ വെയിറ്റിനനുസരിച്ച് നമുക്ക് 150 കഴിക്കണോ വേണ്ടോ എന്നുള്ളത് TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോ ചെയ്യേണ്ടത് TSH എന്ന് പറയുന്ന പരിശോധന ചെയ്യുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ 150? ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കവിതയുടെ ശരീരഭാരം വെച്ച് 150 സാധാരണഗതി വേണ്ടി വരാറില്ല. ഒരു 125 മൈക്രോഗ്രാം ഒക്കെയാണ് സാധാരണഗതി വേണ്ടി വരുന്നത്. ഇപ്പൊ ക്യാൻസറിന് വേണ്ടിയാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കൂടിയ ഡോസ് കഴിക്കേണ്ടി വരും. അല്ലാതെ കഴിക്കുന്നിടത്തോളം നമ്മൾ കൃത്യമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ തൈറോയിഡ് രാവിലെ വെറും വയറ്റില്ല, ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക. പിന്നെ കൂടെ നമ്മൾ ഗ്യാസിന്റെ മരുന്നോ കാൽഷ്യത്തിന്റെ മരുന്നോ ഒക്കെ കൂടെ കഴിക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇൻ കേസ് ഒരു ദിവസം മിസ്സായി പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം 2 ഗുളിക ഒരുമിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം ഈ TSH കൃത്യമായിട്ട് ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഡോസ് പതിയെ കുറയ്ക്കാവുന്നതാണ്. തൽക്കാലം 150 തന്നെ കഴിക്കുക. ഒരു 2 മാസം കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം TSH ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവിൽ, കഴിക്കുന്ന അളവിൽ വ്യത്യാസം വരാം. മുഴ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചില ആൾക്കാരിൽ ഇത് വരാറുണ്ട്.
3: എനിക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു വേദന പോലെയും സൗണ്ടിനൊന്നും ഒരു വ്യത്യാസം പോലെ
0: അങ്ങനെ സംശയമുണ്ട്. അല്ലെങ്കിൽ കഴുത്തിൽ മുഴ പോലെ തോന്നുവാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം ഉണ്ടാവുന്ന നോക്കാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ആർത്തവത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, തൈറോയിഡിന്റെ വ്യത്യാസങ്ങൾ?
0: സാധാരണഗതിയിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുവാണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് തവണ, ഒരു മാസത്തിന് 2-3 തവണയൊക്കെ ബ്ലീഡിംഗ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. തൈറോയിഡിന്റെ പ്രവർത്തനം കൂടി നിൽക്കുന്നവരിൽ പീരിയഡ്സ് കുറയുകയും ബ്ലീഡിംഗ് കുറയുകയൊക്കെ ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. അതിൽ ചെറിയ വേരിയേഷൻ വരാം. ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് തന്നെ ബ്ലീഡിംഗ് കുറയുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസമാണ് കണ്ടുവരുന്നത്.
1: ഈ തൈറോയിഡിന്റെ വേരിയേഷൻസും വന്ധ്യതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായും. വന്ധ്യത ചികിത്സ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എപ്പോഴും തൈറോയിഡ് ഹോർമോണിന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിന്റെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിനും ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ധ്യത ചികിത്സയുടെ ആദ്യത്തെ ഘട്ട പരിശോധനകളിൽ തന്നെ തൈറോയിഡിന്റെ പരിശോധനകൾ ചെയ്യാറുണ്ട്. അത് കുറവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ
4: ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: പേര് പറയാമോ?
4: പേര് കല.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: വയസ്സൊന്ന് പറയാമോ?
4: പിന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, കഴിക്കണ്ട, പിന്നെ ഈ വണ്ണം വെച്ചു കയറണം, എന്തൊക്കെയാണ് ഒന്ന് പറയൂ.
0: തൈറോയിഡിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഭക്ഷണ നിയന്ത്രണമുള്ള ഒരു അസുഖമല്ല തൈറോയിഡ്. നമുക്ക് തൈറോയിഡ് മരുന്ന് കഴിക്കുന്നുണ്ടോ?
4: മോള് ഗുളിക കഴിക്കുന്നു.
0: മോൾക്ക് എത്ര വയസ്സുണ്ട്?
4: മോൾക്ക് 29 വയസ്സ്. പിന്നെ ഈ വണ്ണം വെച്ചു കയറണം, എന്തൊക്കെയാണ്?
0: വണ്ണം വെക്കുന്നതിന്റെ ഒരു കാരണം മാത്രമാണ് തൈറോയിഡ്. വണ്ണം നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ നിയന്ത്രണവും എക്സസൈസും പിന്നെ വേറെ മറ്റു ചില ഹോർമോണിന്റെ പ്രശ്നങ്ങളും കാരണം ഉണ്ടാവാം. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഭക്ഷണത്തിലുള്ള നിയന്ത്രണം കൃത്യമായിട്ടുണ്ടോ? അധികം ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എന്നിട്ട് കൃത്യമായിട്ടുള്ള വ്യായാമവും വേണം.
4: ഗർഭിണിയായ കുഞ്ഞിന് ഈ തൈറോയിഡ് ഉണ്ടാവുക? ഗർഭിണിയാവണേനും വല്ല പ്രശ്നം ഉണ്ടായി തൈറോയിഡ് ഉണ്ടായിരുന്ന?
0: ഇല്ല, തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഗർഭിണിയാവുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. കൃത്യമായിട്ടുള്ള മരുന്ന് എടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള മരുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗർഭിണി ആവാനും ഉള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിന്റെ മരുന്ന് ഒരു കാരണവശാലും നിർത്തരുത്. മിക്കവാറും സന്ദർഭങ്ങളിൽ തൈറോയിഡിന്റെ മരുന്നിന്റെ അളവ് കൂട്ടേണ്ടി വരും. കാരണം കുട്ടിയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് തൈറോയിഡ് അമ്മ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് കഴിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്.

0: കാരണം സ്ത്രീകളിൽ തൈറോയിഡിന്റെ അസുഖം കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പുരുഷന്മാരിലും തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അവിടെയും ലക്ഷണങ്ങൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് കൂടുന്നത്, ക്ഷീണം ഉണ്ടാവുക, മുടി പൊഴിച്ചിലുണ്ടാവുക, മോശം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പുരുഷന്മാരിലും കാണുന്നത്.
1: ഡോക്ടർ പറഞ്ഞ പോലെ മുടിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾ, ഇതെങ്ങനെയാണ് നമുക്ക് തൈറോയിഡ് രോഗമുള്ളവർക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുക?
0: മുടി പൊഴിച്ചിലേ ഉണ്ടാവാമെന്ന് പറഞ്ഞെങ്കിലും മുടി പൊഴിച്ചിലിന്റെ വളരെ വളരെ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് തൈറോയിഡ്. അപ്പൊ മുടി പൊഴിച്ചിലുള്ള ഒരാള് തൈറോയിഡ് ഹോർമോൺ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അത് കാരണമല്ല. അപ്പൊ അത് ജനിതകമായിട്ടുള്ള കാരണമാവാം, ഫുഡിന്റെ കുഴപ്പങ്ങൾ കൊണ്ടാവാം, അനീമിയ കാരണം വരാം, വൈറ്റമിന്റെ കുറവുകൾ കൊണ്ട് കാരണം വരാം, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം. അപ്പോൾ ഒരു കാരണം മാത്രമാണ് തൈറോയിഡ്. മുടി കൊഴിച്ചിലുള്ള ഒരാൾ തൈറോയിഡിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് കാരണമാണ് ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ അത് കറക്റ്റ് ആവുന്നതാണ്.
1: അതുപോലെ തന്നെ തൈറോയിഡിന്റെ സപ്ലിമെന്റ് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നവർ സെയിം ബ്രാൻഡ് മരുന്ന് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? അതെ, ഇടയ്ക്കിടയ്ക്ക് ബ്രാൻഡ് മാറ്റുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൈറോയിഡിന്റെ നമ്മൾ ഒരു മരുന്ന് കഴിക്കുവാണെങ്കിൽ എത്രത്തോളം അളവ് നമ്മുടെ ബ്ലഡിലോട്ട് പോകുന്നുള്ളത് ഓരോ ബ്രാൻഡിനും വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചെറിയ വ്യത്യാസം കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു ബ്രാൻഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേറൊരു ബ്രാൻഡ് മാറി മാറി കഴിക്കുമ്പോൾ അതിനകത്തുള്ള ബയോ അവൈലബിലിറ്റി എന്ന് പറയും, അപ്പോൾ എത്രത്തോളം നമ്മൾ കഴിക്കുന്ന ഹോർമോൺ ബ്ലഡിലോട്ട് വരുന്നുണ്ട്, അതിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ചെറിയ വ്യത്യാസം പോലും ടി എസ് എച്ചിന്റെ അളവ് നോക്കുമ്പം വ്യത്യാസം വരാറുള്ളതുകൊണ്ട് കഴിയുന്നതും ഒരേ ബ്രാൻഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കണം.
1: ചിലപ്പോൾ ടി എസ് എച്ച് കൂടിയിരിക്കുന്ന അവസ്ഥയും പക്ഷെ T3 T4 നോർമൽ റേഞ്ചിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അത് തൈറോയിഡിന്റെ ഫംഗ്ഷന്റെ പ്രശ്നം തന്നെയാണോ?
0: തീർച്ചയായും അതും തൈറോയിഡിന്റെ പ്രശ്നം തന്നെയാണ്. T4 കുറയുകയും TSH കൂടിയിരിക്കുന്ന അവസരത്തിന് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്നാണ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ TSH കൂടി നിൽക്കുന്ന കാരണം നമ്മുടെ ഓൾറെഡി പ്രവർത്തനം കുറവാണെങ്കിലും ഈ ഗ്രന്ഥിക്ക് നോർമലി ഉള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ കഴിയും. അപ്പൊ അതിനെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. TSH മാത്രം കൂടി നിൽക്കുകയും T3 T4 നോർമൽ ലെവലിൽ നിൽക്കുന്നതും ഒരു അവസ്ഥയാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പം ഈ അവസ്ഥയിൽ ചികിത്സ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ വേറെ ചില ലക്ഷണങ്ങളുടെ ബേസിലാണ്. അപ്പോൾ തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ഉള്ള നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ചികിത്സ ഇളക്കുകയാണെങ്കിലോ ഗോയിട്ടർ ഉണ്ടെങ്കിലോ അതായത് തൈറോയിഡിന്റെ മോഴ ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഇത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിനും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരാം.
1: അടുത്ത കോളർ, ഹലോ.
2: ഹലോ ഡോക്ടറെ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
2: സുധർമ്മ, കാസർഗോഡ് ഉദുമ എന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ഡോക്ടറായിട്ട്
0: സംസാരിച്ചോളൂ. സുധർമ്മ പറഞ്ഞോളൂ.
2: ഹലോ ഡോക്ടറെ, ഞാൻ 4 വർഷമായി തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നത്. ഇപ്പോ നോർമലായിട്ടുണ്ട്. അത് ഗുളിക നിർത്താൻ പറ്റുമോന്നില്ലേ?
0: എത്രയുടെ ഗുളിക കഴിക്കുന്നത്? എത്ര അളവിലാ ഗുളിക കഴിക്കുന്നതെന്ന് അറിയാവോ?
2: 50ന്റെ
0: 50ന്റെ ഗുളിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എപ്പോഴെങ്കിലും കഴിച്ചു തുടങ്ങിയതിന് ശേഷം TSH എന്ന് പറയുന്ന ടെസ്റ്റ് വല്ലതും ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
2: നോക്കി. അപ്പോ ചെറിയൊരു വാല്യൂ കൂടുന്നുണ്ട്.
0: അപ്പൊ നമ്മള് എത്ര അളവ് കഴിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ TSH എന്ന വാല്യൂ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡിന്റെ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പൊ നോർമലി നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു 2-നകത്ത് വരണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ 2-2.5-നകത്ത് വരണം. അപ്പൊ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോസ് ചെറുതായിട്ട് കൂട്ടേണ്ടി വരും. TSH നോർമൽ ലെവലിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മരുന്ന് അതേ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന മരുന്നിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. തൈറോയിഡ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോൺ. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് എടുക്കുന്നത് അതൊരു മരുന്നായിട്ട് പോലും കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പൊ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
1: ഈ പേശി സന്ധി വേദനകൾ തൈറോയിഡ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ടോ?
0: തീർച്ചയായും. ഹൈപ്പോതൈറോയിഡിസത്തിനും നമ്മുടെ മസിലിന്റെ ബലക്കുറവ്, സന്ധി വേദന അത്ര കാര്യമായിട്ടില്ലെങ്കിലും മസിലിന്റെ ബലക്കുറവ് ഉണ്ടാവാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലക്ഷണം മാത്രമാണ്. നമ്മൾ സാധാരണഗതി കാണുന്ന ലക്ഷണങ്ങൾ ഉള്ള

0: ഒരാൾക്ക് മസിലിൻ്റെ വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൈറോയിഡ് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പോലും നമ്മൾ തൈറോയിഡ് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ ബലക്കുറവ് ഒക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്.
1: അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
2: പേര് ശ്രീകല, അർക്കന്നൂർ എന്ന് വിളിക്കുന്നു.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: പറഞ്ഞോളൂ ശ്രീകല, പറഞ്ഞോളൂ.
2: നമസ്കാരം സാർ.
0: നമസ്കാരം ശ്രീകല, പറഞ്ഞോളൂ.
2: ഈ തൊണ്ടയ്ക്ക് ഒരു വീക്കം പോലെ ഇങ്ങനെ ഉണ്ട്. നമ്മൾ ആഹാരം ഇറക്കുന്നതിനും
0: ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ മുൻവശത്തായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ്. അതിനൊരു വീക്കം വരുവാണെങ്കിൽ നമ്മൾക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തൈറോയിഡിന്റെ വീക്കം
2: വളരെ ബുദ്ധിമുട്ടുണ്ട്.
0: തൈറോയിഡിന്റെ സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ?
2: ഇല്ല, നോക്കിയിട്ടില്ല.
0: അപ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണിച്ച് തൈറോയിഡിന്റെ സ്കാനും അതുപോലെ തൈറോയിഡിന്റെ ബ്ലഡ് ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ മുഴകള് ഒരുപാട് ഉണ്ടാകാറുണ്ട്, അതെല്ലാം കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് തൈറോയിഡ് അൾട്രാസൗണ്ട് ചെയ്ത് മുഴ എത്രത്തോളം വലുതാണ്, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നനാളിയിലോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലൊക്കെ പ്രസ് ചെയ്തിരിപ്പുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ തൈറോയിഡിന്റെ പ്രവർത്തനം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ നടക്കുന്നതെന്ന് എന്നറിയാൻ വേണ്ടി രക്തത്തിന്റെ പരിശോധനയും ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടതാണ്.
1: ഡോക്ടർ, തൈറോയിഡിന്റെ തകരാറുകൾ ഒരു ജീവിതശൈലി രോഗമെന്ന് പറയാൻ പറ്റുമോ? സ്ട്രെസ്സും തൈറോയിഡിന്റെ പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ?
0: നമുക്ക് തൈറോയിഡിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് തൈറോയിഡിന്റെ പ്രവർത്തനം പല അസുഖങ്ങളെയും പോലെ തന്നെ നമുക്ക് ഒരു ഈ കാരണം കൊണ്ടാണ് തൈറോയിഡ് വരുന്നു എന്നുള്ള പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിനെതിരെ പ്രതിരോധ ശക്തി പ്രവർത്തിച്ച് നമ്മുടെ തൈറോയിഡിന്റെ ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ ഒരു ആന്റിബോഡി പോസിറ്റീവ്, അതായത് ആന്റി ടി പി ഒ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ തൈറോയിഡ് നോർമലി പ്രവർത്തിക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അമിതമായിട്ടുള്ള ഫുഡ്, സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തൈറോയിഡിന്റെ അസുഖം വരാനുള്ള കാരണമായേക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് തൈറോയിഡ് വരുന്നതെന്ന് പറയാക്കത്തില്ല. അതുപോലെ തന്നെ ഈ തൈറോയിഡ് പെറോക്സിഡേസ് എന്നുള്ള ആന്റിബോഡി, അത് പലരുടെയും ഒരു സംശയമാണ്. തൈറോയിഡ് ഫംഗ്ഷൻ നോർമലായിരിക്കുന്നു, പക്ഷെ ആന്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ ആന്റി ടി പി ഒ അസച്ച് ആ ടെസ്റ്റിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പം ടി ത്രീ ടി ഫോർ അല്ലെങ്കിൽ തൈറോയിഡിന്റെ ഫംഗ്ഷൻ ആന്റി ടി പി ഒ പോസിറ്റീവ് ആയത് കാരണം അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു, അതിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ ആന്റി ടി പി ഒ ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിട്ട് വന്നു, അതിനർത്ഥം നമുക്ക് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാകും. അങ്ങനെയുള്ള ആൾക്കാർ മരുന്ന് കഴിക്കുമ്പോൾ ആന്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. തൈറോയിഡ് ഫംഗ്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളതിന് ടി എസ് എച്ച്, ടി ഫോർ മുതലായ ടെസ്റ്റുകളാണ് വേണ്ടത്.
1: ഇപ്പൊ നോർമലി ഒരു തൈറോയിഡിന്റെ പ്രശ്നമുള്ള ഒരാളെ ടെസ്റ്റ് നടത്തുമ്പോൾ ടി എസ് എച്ച് നോർമൽ ആണോ എന്ന് നോക്കുക, ടി ത്രീ ടി ഫോർ ഡിസൈഡ് റേഞ്ചിലാണോ എന്ന് നോക്കുക. അത് നോർമൽ ആണെങ്കിൽ ആള് തൈറോയിഡിന്റെ പ്രശ്നത്തിൽ ഓക്കെ ആണ് എന്ന് പറയാൻ പറ്റുമോ?
0: തീർച്ചയായും ടി എസ് എച്ച് നമ്മളിപ്പോ ഏത് കണ്ടീഷനാണ് നമുക്ക് സംശയമുള്ളത് അതനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്.
1: ഓക്കെ,
0: ഇപ്പൊ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് സംശയിക്കുന്നതെങ്കിൽ ടി എസ് എച്ച് ടി ഫോർ എന്നുള്ള ടെസ്റ്റ് മാത്രം മതിയാവും. അതല്ല ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള സിറ്റുവേഷനാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അതിൽ മാത്രം നമുക്ക് ടി എസ് എച്ച് ചിലപ്പോൾ ഫ്രീ ടി ഫോറും ടി ത്രീയും വേണ്ടി വരാം. കാരണം ടി ത്രീ മാത്രം കൂടി നിൽക്കുന്ന രീതിയിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടാറുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ മൂന്ന് ഹോർമോണും ഒരുമിച്ച് ചെയ്യാറുണ്ട്.
1: അതുപോലെ സാർ നേരത്തെ ഗോയിറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ തൈറോയിഡിന്റെ വീക്കം എന്നുള്ളത് മാത്രമാണോ ഗോയിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയിഡിന്റെ ഏത് തരത്തിലുള്ള വീക്കവും ഗോയിറ്ററാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ട് വീങ്ങാം, അത് ഡിഫ്യൂസ് തൈറോയിഡ് ഗോയിറ്റർ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡില് ചില മുഴകളായിട്ട് വരാം, മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയാം. നോഡുലാർ ഗോയിറ്റർ തന്നെ ഒറ്റ നോഡ്യൂളായിട്ടും വരാം, പല പല നോഡ്യൂളായിട്ടും വരാം. അപ്പം ഈ ഡിഫ്യൂസ് ഗോയിറ്റർ തന്നെ നമുക്ക് ചിലപ്പോൾ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടി നിൽക്കാം, കുറഞ്ഞു നിൽക്കാം, അത് നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനും നിൽക്കാം. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷന് നിൽക്കുന്ന തൈറോയിഡ് ആണെങ്കിൽ, അത് ഇപ്പോൾ സപ്പോസ് മൾട്ടി നോഡുലാർ ഗോയിറ്റർ ആണ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ആയിട്ടുള്ള ഒരു ഗോയിറ്റർ ഉണ്ട്, അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിച്ചത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് സർജറി വേണോ വേണ്ടോ എന്നുള്ളത് മറ്റ് ചില ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമുക്ക് ചില മുഴ, ഇപ്പം നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്ന മുഴ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണ് എന്ന് ചില സംശയാസ്പദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ നമ്മളത് കുത്തിപരിശോധന ചെയ്യും. എഫ് എൻ എ സി എന്ന് പറയുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. ആ കുത്തി പരിശോധിക്കുന്നതിൽ നമുക്ക് വീണ്ടും ക്യാൻസറിന്റെ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് സർജറി ചെയ്യേണ്ടതുണ്ട്. ഇനി സംശയം ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലും ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. അപ്പോൾ വളരെ വലിയൊരു മുഴയാണ് അത്, നമുക്ക് പ്രഷർ ഉണ്ടാക്കുന്ന കാരണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനുള്ളിലോട്ട് അത് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ മുഴ വലുതാണ്, അല്ലെങ്കിൽ ആൾ ചിലർക്ക് കാണുമ്പോൾ ഈ ഒരു വലിയ മുഴ ഇരിക്കുന്നതിൻ്റെ ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി അതിനും സർജറി ചെയ്യാറുണ്ട്.
1: ഈ തൈറോയിഡിന്റെ സർജറി ചെയ്യുന്നത് അതിനുശേഷമുള്ള ഒരു വിശ്രമകാലമൊക്കെ എത്രത്തോളം?
0: തൈറോയിഡ് സർജറി ഇപ്പോൾ നമ്മൾ കഴുത്തിലൂടെ ഒരു സർജറി ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. ഇപ്പോൾ അത് ലാപ്രോസ്കോപ്പിക്കലിയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡ് സർജറിയുടെ ശേഷമുള്ള വിശ്രമകാലം വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് കഴുത്തിലൂടെ വരുമ്പോൾ നമുക്ക് അത് വലിയൊരു സ്കാറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രസ്റ്റിന് താഴെയും കക്ഷത്തിലൂടെയൊക്കെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട്, ചിലപ്പോൾ തൊണ്ടയ വഴി ഇൻസിഷൻ ഇട്ട് തൈറോയിഡ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് നമുക്ക് അത്രത്തോളം വിശ്രമമൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നോർമൽ വർക്കിലോട്ട് തിരിച്ചു പോകാവുന്നതാണ്.
1: അതുപോലെ തന്നെ ചിലർക്കുള്ള സംശയമാണ് തൈറോയിഡിന്റെ സർജറിക്ക് ശേഷം ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത്.
0: ശബ്ദത്തിന് വ്യത്യാസം വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. എല്ലാ സർജറിക്കും കോംപ്ലിക്കേഷൻസ് ചെറുതായിട്ടൊക്കെ വരാം. അപ്പൊ അതുപോലെ തൈറോയിഡിന്റെ സർജറിക്കും റെയർ ആയിട്ട് നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥിയുമായിട്ട് ചേർന്ന് ചില ഞരമ്പുകൾ ചില നെർവുകൾ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നോർമൽ സൗണ്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഞരമ്പൊക്കെ എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൗണ്ട് അഫക്റ്റഡ് ആവും. പക്ഷേ ഈ അഫക്റ്റഡ് ആകുന്നത് തന്നെ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് നമുക്ക് സൗണ്ട് പോകണമെന്നില്ല.
1: ഓക്കെ.
0: അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു തൈറോയിഡ് ഗ്രന്ഥി ഓപ്പറേഷൻ കഴിഞ്ഞുള്ള നേർക്കെട്ട് കാരണം ആ ഒരു നെർവിന് താൽക്കാലികമായിട്ടുള്ള ഒരു കേടുപാട് വന്നാൽ ഒരു കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ചിലപ്പോൾ സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ വരാം. അത് കഴിഞ്ഞിട്ട് തൈറോയിഡ് നോർമലായിട്ട് ആവുകയും ചെയ്യാം. അല്ലാന്നുള്ള ചിലർക്ക് അപൂർവമായിട്ട് മാത്രം നമുക്ക് വോയിസിന് ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്.
1: അതുപോലെ അയഡിൻ കലർന്ന ഉപ്പ് ഈ തൈറോയിഡ് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്?
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ കണ്ടിട്ടുള്ള നമ്മൾ തൈറോയിഡിന്റെ അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി തൈറോയിഡിന്റെ അസുഖങ്ങളും തൈറോയിഡ് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അയഡിനൈസ്ഡ് ഉപ്പ് വളരെ കോമൺ ആക്കിയതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ അഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഓട്ടോ ഇമ്യൂൺ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായും അയഡിനൈസ്ഡ് ഉപ്പ് നമ്മുടെ തൈറോയിഡിൻ്റെ ഉണ്ടാകുന്ന കുറേ അസുഖങ്ങൾക്ക് കുറച്ചിട്ടുണ്ട്.
1: ഓക്കെ, അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് അനു. ഞാൻ മേയാറ്റിങ്ങലാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചു.
3: ഡോക്ടറിന്റെ സംശയം, ഈ പ്രഗ്നൻസി തുടങ്ങുന്നതിന് മുൻപ് തൈറോയിഡിന്റെ പ്രശ്നം കണ്ടുപിടിച്ചു. അപ്പോ അതിനനുസരിച്ചുള്ള മെഡിസിനും തന്നു, ഡെലിവറിയും കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ തൈറോയിഡിന്റെ നമ്മൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് നമ്മൾ നോക്കി കാണേണ്ടത്? ഇതിന്റെ വീണ്ടും കണ്ടിന്യൂസ്ലി നമ്മൾ മരുന്ന് കഴിക്കണോ?
0: പ്രഗ്നൻസിയുടെ സമയത്ത് ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിരുന്നോ?
3: ടെസ്റ്റ് ചെയ്തു, അനിയത്തിക്ക് വേണ്ടിട്ടായിരുന്നു. അനിയത്തി അത് ടെസ്റ്റ് ചെയ്തു, അതിനനുസരിച്ച് മൈൽഡ് ആയിട്ട് ഒരു മെഡിസിനും കൊടുത്തു രാവിലെ കഴിക്കാൻ.
0: എത്ര അളവിലാണ് മരുന്ന് കഴിച്ചതെന്ന് അറിയാവോ? ഓക്കെ, പ്രഗ്നൻസി ആയിട്ടുള്ള സന്ദർഭം നമുക്ക് തൈറോയിഡിന്റെ റിക്വയർമെന്റ് നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ള അളവ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി തൈറോയിഡിന്റെ അസുഖമുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് മരുന്നിന്റെ അളവ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? അതല്ല, നേരത്തെ തൈറോയിഡിന്റെ അസുഖം ഇല്ലാത്ത ഒരാളാണ്, പ്രഗ്നൻസിയുടെ സമയത്ത് ചെറിയ മൈൽഡ് ഹൈപ്പോതൈറോയിഡിസം ആണ് ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം തൈറോയിഡ് ടി എസ് എച്ച് തൈറോയിഡിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം തൈറോയിഡ് ഫംഗ്ഷൻ നോർമൽ ആണെങ്കിൽ മരുന്ന് നിർത്താനും പറ്റും.
3: ഓക്കെ.
0: പക്ഷെ അതിന് മരുന്ന് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടി എസ് എച്ച് ടി ഫോർ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താവും.
3: ഓക്കെ. അപ്പൊ അതുപോലെ ഇനി ഒരു രണ്ടാമതും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ
0: അത് കഴിയുന്നതും നമ്മള് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുന്നേ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് തൈറോയിഡ് നോർമലായിട്ടുള്ള അളവല്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവ് മരുന്ന് കഴിക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബുദ്ധിയും ശരീരത്തിന്റെ വളർച്ചയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്, തൈറോയിഡിന്റെ കുറവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്.
3: അതുപോലെ ഈ ആണുങ്ങളിൽ തൈറോയിഡ് ഉണ്ടെങ്കിൽ, തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്ധ്യതയിലോട്ട് പോകാറുണ്ടോ?
0: എല്ലാ കേസിലും വന്ധ്യതയുടെ ഒരു ഒരു കാരണത്തിൽ ഒരെണ്ണമാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വന്ധ്യതയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ ടെസ്റ്റ് ആദ്യം തന്നെ ചെയ്യാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം കാരണമുള്ള വന്ധ്യതയാണെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കുമ്പോൾ അത് നോർമലായിട്ട് മാറും. അതെ അതെ, തീർച്ചയായിട്ടും അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. ലേഡീസിന് കൂടുതലായിട്ട് നമ്മൾ പീരിയഡ്സിന്റെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ലക്ഷണങ്ങളും സ്ത്രീകൾക്കാലും പുരുഷന്മാർക്കാലും ഒരേ രീതിയിൽ തന്നെ കാണാം.
3: ഈ അതുപോലെ ഈ തൈറോയിഡിന് പ്രശ്നമായിട്ട് ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ഇപ്പൊ റിമൂവ് ചെയ്തതിന് ശേഷം ഈ മുടി കൊഴിച്ചിൽ എന്നൊരു ഇത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണോ അതോ ഈ ഓരോരുത്തരുടെ ബോഡി ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ചാണോ?
0: ഇത് തൈറോയിഡിന്റെ ഒരു ഒരു ലക്ഷണം മാത്രമാണ് മുടി കൊഴിച്ചില്. ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോണിന്റെ കുറവ് കാരണം അല്ലെങ്കിൽ കൂടുതൽ കാരണം ഉള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ മാത്രം തൈറോയിഡിന്റെ രോഗം കറക്റ്റഡ് ആയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ അത് ശരിയാവും. പക്ഷെ മുടി കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട്, തൈറോയിഡ് മാത്രമല്ല. മിക്കവാറും സന്ദർഭങ്ങളിൽ മുടി കൊഴിച്ചില് തൈറോയിഡുമായിട്ട് ബന്ധം കാണത്തില്ല, വേറെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം, അത് ജനിതകമായിരിക്കും, വേറെ പല കാരണങ്ങളുമുണ്ട്. അപ്പൊ തൈറോയിഡ് കാരണമാണ് ഇത് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചിലരുണ്ട്, അങ്ങനെയുള്ളത് മരുന്ന് കഴിക്കുമ്പോൾ അത് മാറാറുണ്ട്.
1: ഡോക്ടർ, കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നം, ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാ തൈറോയിഡ് തകരാറുമായിട്ട് ജനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില 8 വയസ്സ് 6 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കും ഈ ഒരു പ്രശ്നമുള്ളതായിട്ടും പൊണ്ണത്തടി ഉള്ളതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ തൈറോയിഡിന്റെ പ്രശ്നം വരുന്നത്?
0: നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് ജന്മനാ ഉള്ള തൈറോയിഡിന്റെ പ്രവർത്തന കുറവ്, അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. കൺജനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്, ജന്മനാ തന്നെ ഉള്ള തൈറോയിഡിന്റെ പ്രവർത്തന കുറവ്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞിന് ബുദ്ധി വികസനത്തിനും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാം തൈറോയിഡ് ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ, തൈറോയിഡ് ഹോർമോൺ കുറവായതുകൊണ്ട് ബുദ്ധിയും ശരീരത്തിന്റെ വളർച്ചയും എല്ലാം ബാധിക്കാം. അതുകൊണ്ട് തന്നെ നവജാത ശിശുക്കൾക്ക് എല്ലാം തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, TSH ടെസ്റ്റ് ചെയ്ത് അത് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മരുന്ന് കൊടുക്കാറുണ്ട്.
1: ഓക്കെ, അടുത്ത കോളർ. ഹലോ.
4: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
4: എന്റെ പേര് മെയ്സാമെന്നാണ്, സ്ഥലം കുട്ടിയാണ്.
1: ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: നമസ്കാരം, പറഞ്ഞോളൂ.
4: ഈ നമ്മളാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ തൈറോയിഡ് രോഗത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുമുണ്ട്. അപ്പൊ അത് വന്നിട്ട് നമ്മളൊരു ഒരു ഘട്ടം വരെ നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകള് കാര്യങ്ങൾ, ഇത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങള്, കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കി ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഒരു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ഒരു ഫയലായിട്ട് റെക്കോർഡായിട്ട് ഒരു കാര്യം കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിന് ഒരു മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവും. അല്ല, നമ്മളിപ്പോ ഈ ഐഡൈസ്റ്റ് ഉപ്പ് കാര്യങ്ങളെ സംബന്ധിച്ചതിനെക്കാട്ടി കൂടുതൽ ഈ പ്രോട്ടീനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന് ഘടകങ്ങളായിട്ട് പലതും വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ?
0: തീർച്ചയായും, അതാണ് ഇപ്പൊ കുറച്ചു മുമ്പേ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ എല്ലാ കുട്ടികളിലും ചില ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഏർലി സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാനും അതിന് മരുന്ന് നൽകാനും പറ്റും. അത് വളരെ പ്രധാനമാണ്.
4: കാര്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കാണെങ്കിപ്പോ കുട്ടികള് ആശുപത്രി വരുമ്പോഴത്തേക്കൊരു കാർഡ് കൊടുക്കുമല്ലോ. അപ്പൊ ആ കാർഡ് രക്ഷാകർത്താക്കൾക്ക് മനസ്സിലാക്കാനും ഇന്ന് നമ്മൾ പഴയ പണ്ടത്തെ കാലത്ത് ട്രിപ്പിളും പോളിയും കൊടുക്കും.
0: തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മള് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മള് ആവശ്യമായിട്ടുള്ള ജനിതകമായിട്ടുള്ള കുറച്ച് അസുഖങ്ങൾ എന്തോന്ന് നോക്കാറുണ്ട്, മിനിമം അല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അത്യാവശ്യമുള്ള ഡയറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോ ഡെലിവറി സമയത്ത് വിടുന്നത്. തീർച്ചയായും അമ്മമാര് പാല് കൊടുക്കുന്നതിനെയും മുലയൂട്ടലിനെയൊക്കെ പ്രാധാന്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ്
4: കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്.
0: അതുകൊണ്ടാണ് അത് എല്ലാ സർക്കാർ ആശുപത്രികളിലും ആന്റിനേറ്റൽ ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പിന് പോകുമ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ വളരെ ചെറിയ പ്രായത്തിലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു കുട്ടി ഒരുപക്ഷെ ജീവിതകാല അവസാനം വരെയും നമുക്ക് ഈ സപ്ലിമെന്റ് തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ?
0: അതെ അതെ, കുട്ടികളിൽ തൈറോയിഡിന്റെ പ്രവർത്തനം ഈ പറഞ്ഞ പോലെ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാരണം ഉണ്ടാകും. ഒരു 6-7 വയസ്സുള്ള കുട്ടികളിലൊക്കെ ഇതുവരെ ഇത് വരാം. പക്ഷെ ജന്മനായുള്ള തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഗ്രന്ഥി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടാക്കുന്നതിന് ചില എൻസൈംസ് ആവശ്യമുണ്ട്, നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം നേരെ നടക്കാത്തതുകൊണ്ടോ ആവാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞോളൂ, തൈറോയിഡ് നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു. അത് ഒരു മരുന്നാണ്, അത് ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു എന്നുള്ള രീതി വേണ്ട. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അത് ശരീരത്തിൽ ആവശ്യമുള്ള അളവിൽ ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
1: അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളെ പിന്നോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല എന്നുള്ളത്?
0: ഇല്ല ഇല്ല, തീർച്ചയായും ഇല്ല. കറക്റ്റ് സമയത്തിന് മരുന്ന് കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും.
1: അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആളിന് തൈറോയിഡിന്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നില്ല, ഒരവസ്ഥയിലും ഒരു ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾക്ക് ആ രോഗം ഉണ്ടെന്ന് ആ രോഗി മനസ്സിലാക്കാതെ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിലായിരിക്കും അത് എത്തുക?
0: അത് പല രീതിയിൽ വരാം. ഇപ്പൊ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ച് ഭയങ്കര ക്ഷീണം, ഭയങ്കര തടി, അതുപോലെ ഹാർട്ടിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം, ശ്വാസം മുട്ടലുണ്ടാകാം, പിന്നെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേജിൽ മിക്സഡിമ കോമ എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട്, അതായത് തലച്ചോറിന്റെ പ്രവർത്തനം തീരെ ഇല്ലാതെ, ഓർമ്മയില്ലാതെ, ജന്നി വരിക, ഇങ്ങനെയുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരെ എത്താം. അപ്പോൾ ഇത് പല ഒരു സ്റ്റേജ് പല ഘട്ടത്തിൽ വരുന്നതനുസരിച്ച് അതിന്റെ സിവിയറിറ്റി വ്യത്യാസം വരും.
1: അപ്പോൾ പണ്ട് കാലത്ത് അസാധാരണമായിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ഇന്ന് സാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. അതിലൊന്നാണ് തൈറോയിഡ്. എന്താണ് ഇത്രയധികം തൈറോയിഡ് രോഗികൾ ഇക്കാലയളവിൽ കാണപ്പെടാൻ കാരണം? സ്ക്രീനിങ്ങിന്റെ അളവ് കൂടിയതാണോ, അതോ രോഗി തന്നെ ഇതിനെപ്പറ്റി ഒരു ബോധം ഉള്ള ഒരാളായിട്ട് അവയർനെസ് കൂടിയത് കൊണ്ടാണോ, എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഇപ്പോൾ സ്ക്രീനിങ് വളരെ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും ആൾക്കാർക്ക് അതിനുള്ള അവബോധം ഉള്ളതുകൊണ്ടും കൂടെയാണ് ഒരു കാരണം. പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് നമ്മൾ കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസം, ഭക്ഷണക്രമങ്ങളുടെ വേരിയേഷനൊക്കെ ആവാം. പക്ഷേ ഇതിന് ഒരു കാരണം, പ്രധാന കാരണം നമ്മൾ എന്തുകൊണ്ടും എന്തായാലും ഇത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ്.
1: പൊതുവായ തൈറോയിഡിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: തൈറോയിഡിന്റെ ആരോഗ്യം നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടല്ല, നമുക്കിപ്പോൾ അയഡിനേറ്റഡ് ആയിട്ടുള്ള ഉപ്പ് കഴിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക. പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. പിന്നെ അമിതമായിട്ടുള്ള അളവിൽ ഈ പറഞ്ഞ ഗോയിട്രോജൻസ്, ഈ ക്യാബേജ്, കപ്പ, ഇതൊക്കെ ഒരുപാട് അളവിൽ കൂടെ കഴിക്കും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് തൈറോയിഡിന്റെ മരുന്ന്, അസുഖം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അളവിൽ മരുന്ന് കഴിച്ച് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തതോടെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാവുന്നതാണ്.
1: ഇപ്പൊ ഈ വെറും വയറ്റിൽ തന്നെ ഈ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു, അപ്പൊ അതിൽ ചൂടുവെള്ളത്തിൽ കുടിക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ജീരക വെള്ളം മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്ത വെള്ളത്തിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്?
0: അതിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് രീതിയിലുള്ള വെള്ളമായാലും കുഴപ്പമില്ല. നമ്മൾ അല്ലാതെയുള്ള കട്ടിയുള്ള ഫുഡാണ് പ്രധാനമായിട്ട്, പാല്, ചായ ഇങ്ങനെയുള്ള സംഭവങ്ങളും പൊതുവെ നമ്മളൊരു 1/2 hour ഗ്യാപ്പിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: വേറെ തൈറോയിഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് പെട്ടെന്ന് എന്താണ് നമുക്ക് ഇപ്പോൾ തൈറോയിഡ് പ്രശ്നം അല്ലെങ്കിൽ തൈറോയിഡിന് ഒരു രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും നമ്മൾ പ്രവർത്തനം കൂടുന്നതിനും കുറയുന്നതിനും അതിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പം സംശയിക്കാം. പിന്നെ അല്ലാതെ വരുന്ന പ്രശ്നം തൈറോയിഡിൻ്റെ ക്യാൻസറുകളാണ്. അപ്പം തൈറോയിഡിൻ്റെ ക്യാൻസർ നമ്മൾ സംശയിക്കേണ്ടത് മിക്കവാറും നമ്മുടെ കഴുത്തിലെ മുഴ കണ്ടിട്ടാണ്. അപ്പം കഴുത്തിൽ നമ്മൾ ഒരു മുഴ കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും അത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു മുഴയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ പെയിൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ സിംറ്റംസ് ഉണ്ടാകുന്നു, ആഹാരം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ശ്വാസം വിടുമ്പം തടസ്സം പോലെ തോന്നുന്നു, ഇങ്ങനെ വോയിസിന്റെ മാറ്റം, ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഉടൻ തന്നെ അത് അൾട്രാസൗണ്ട് സ്കാനും ആവശ്യമുണ്ടെങ്കിൽ എഫ് എൻ എ സി എന്ന് പറയുന്ന കുത്തിപരിശോധനയും ചെയ്യേണ്ടതാണ്.
1: ഈ തൈറോയിഡിന് ഉണ്ടാകുന്ന ഡാമേജസ് റിവേഴ്സിബിൾ ആണോ അതോ ഇറിവേഴ്സിബിൾ ആണോ?
0: തൈറോയിഡിന് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ റിവേഴ്സിബിൾ ആണ്. ഉദാഹരണത്തിന് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഈ പ്രഗ്നൻസി പൊതുവെ നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസരമാണ്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വരാം. ചില വൈറൽ ഇൻഫെക്ഷൻ കാരണം സബക്യൂട്ട് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വരാം. ഈ അസുഖങ്ങളിലൊക്കെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ നേർക്കെട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു സാധാരണഗതിയിൽ ഒരു പെട്ടെന്ന് തൈറോയിഡിന്റെ ഹോർമോൺ എല്ലാം കൂടെ ബ്ലഡിലോട്ട് വരുന്നത് കാരണം തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ലക്ഷണങ്ങൾ വേർപ്പ്, നെഞ്ചെടുപ്പ്, വേറെയൽ, ശരീരഭാരം കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ ചില സന്ദർഭങ്ങളിൽ അത് ലേറ്റർ ഒരു സ്റ്റേജിൽ നോർമൽ തൈറോയിഡ് ഫംഗ്ഷനിലോട്ട് മാറാറുണ്ട്. ചില ആൾക്കാരിൽ അത് തൈറോയിഡിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഗ്രന്ഥി ഡാമേജ് വന്ന് ഹൈപ്പോതൈറോയിഡിസത്തിലോട്ടും പോകണ്ട. അത് നമുക്ക് ഫോളോ അപ്പിലൂടെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് കൃത്യമായിട്ടുള്ള ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് തൈറോയിഡിന്റെ ടെസ്റ്റുകൾ ചെയ്ത് തൈറോയിഡിന്റെ പ്രവർത്തനം നോർമലാണോ അതോ കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ.
1: തൈറോയിഡിന്റെ ടെസ്റ്റ് നടത്തുന്ന കൃത്യമായ ഇടവേള 3 മാസമാണോ 6 മാസം എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്?
0: അത് ഓരോ ആൾക്കാരിലും ഇപ്പൊ തൈറോയിഡിന് നമ്മൾ കുറെ നാളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, തൈറോയിഡ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്, വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാതെ ടി എസ് എച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും. അതല്ല തൈറോയിഡിന്റെ ടി എസ് എച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ വേരിയേഷൻ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോത്ത് വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് തൈറോയിഡിന്റെ റിക്വയർമെന്റ് മാറിക്കൊണ്ടിരിക്കും, അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് തൈറോയിഡിന്റെ ആവശ്യകത മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ മാസം തോറും നോക്കേണ്ടി വരാം. അല്ലാതെ സാധാരണഗതിയിൽ കുറെ നാളായിട്ട് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് സപ്പോസ് തൈറോയിഡ് നോർമലായിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് 3 മാസം ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴും ഒരിക്കൽ ടി എസ് എച്ച് ചെയ്താൽ മതിയാവും.
1: അതായത് ഈ വിത്തൗട്ട് മെഡിക്കേഷൻ ടി എസ് എച്ച് 2.5
0: ഒരു റേഞ്ചിലോട്ട് നിൽക്കണം. നോർമലി അറൌണ്ട് 0.5 to 4 ആണ് നമ്മുടെ തൈറോയിഡ് ടി എസ് എച്ചിന്റെ നോർമൽ ലെവല്. എന്നാലും അതിന്റെ ഇച്ചിരി ഒരു ലോവർ ലെവലിലോട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്.
1: തൈറോയിഡിന്റെ വേരിയേഷൻസ് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതിന് കാരണമാകാറുണ്ട്?
0: തീർച്ചയായിട്ടും ഹൈപ്പോതൈറോയിഡിസം കൊളസ്ട്രോളിന്റെ വേരിയേഷൻ ഉണ്ടാക്കാം. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള എല്ലാ ആൾക്കാരും തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ LDL പ്രത്യേകിച്ച് LDL ട്രൈഗ്ലിസറൈഡ് മുതലായ കൊളസ്ട്രോളിന്റെ വ്യത്യാസം തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്ക് വരാം. അപ്പോൾ അതിൽ തൈറോയിഡിന്റെ അസുഖം ത്തിന് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ കൊളസ്ട്രോൾ അമിതമായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് തൈറോയിഡിന്റെ മരുന്നിനൊപ്പം കൊളസ്ട്രോളിന്റെ മരുന്നും കഴിക്കേണ്ടതായി വരാം.
1: അപ്പൊ പൊതുവെ ശരിയായ ജീവിതശൈലി, ശരിയായ ഭാരനിയന്ത്രണം അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈറോയിഡിന്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും.
0: തൈറോയിഡിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നമുക്ക് തൈറോയിഡിന്റെ അസുഖം വന്നാൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു മരുന്നാണ് നമ്മൾ ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു, മരുന്ന് കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത വേണ്ട. നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലുള്ള അളവിൽ ഉണ്ടാകാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് തൈറോയിഡിന്റെ പ്രവർത്തനം കുറവാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ എടുക്കേണ്ടതാണ്.
1: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US ആണ്. ഡോക്ടർ, നന്ദി.
0: നന്ദി.
5: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 ഐരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തി, റോബോട്ടിക് ആൻഡ് മിനിമലി ഇൻവാസീവ് തൊറാസിക് സർജൻ ഡോക്ടർ ടി വി ദിൻരാജുമായുള്ള അഭിമുഖം 3-ാം ഭാഗം, 1 മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം, 1:58 FM പ്രധാന വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പല്ലവി അനുപല്ലവിയിലേക്ക് വിളിക്കാൻ നിങ്ങൾക്ക് 0497295600 മറ്റൊരു നമ്പർ ഇതാണ്, 9495991015 ഇന്ന് 1 മണി മുതൽ 1:58 വരെ.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ.

0: This is Akashwani, the news read by Anuja Kumar. The Supreme Court today upheld the legality of the Special Intensive Revision SIR of the electoral rolls done by the Election Commission of India and observed that electoral SIR advances the constitutional imperative of free and fair elections. The court said that the Election Commission has the power to conduct SIR under Article 324 of Representation of the People Act 1950 and the rules made thereunder. The judgment pronounced by CJI Suryakant held that when the statute itself authorizes a special revision at any time for reasons to be recorded and in such manner as the Election Commission may deem fit, the impugned exercise cannot be invalidated merely because it does not conform in every respect to the ordinary modalities contemplated for routine revision. Therefore, it cannot be said that the Commission has acted in excess of its statutory powers. The Central Bureau of Investigation, CBI, has arrested two more accused in NEET UG 2026 examination paper leak case. The agency has arrested 13 accused so far in this case from Delhi, Jaipur, Gurugram, Nasik, Pune, Latur and Ahilyanagar. An accused, namely Dr. Manoj Shirure, a Latur-based doctor, has been arrested in the NEET UG 2026 questions leak case. According to CBI, he played key role in facilitating three students, including the son of an accused coaching centre owner, in getting the chemistry questions from the accused P.V. Kulkarni. Another arrested accused is Tejas Harshad Kumar Shah, who is a physics faculty at Dr. Abhang Prabhu Medical Academy, a Pune-based coaching centre. He got the leaked physics questions of NEET UG 2026 exam from arrested accused Manisha Havaldar. Amid rising temperatures in different parts of the country, Prime Minister Narendra Modi has urged citizens to take as many precautions as possible. In a social media post, Mr. Modi advised all to keep themselves hydrated and carry water when stepping out of homes. Stressing about increasing difficulties caused by the heat in daily life, Mr. Modi said that in such a weather, sensitivity becomes a great source of support. He further directed placing a small vessel filled with water outside homes, balconies, rooftops, shops or offices, keeping in mind the animals and birds. Commerce and Industry Minister Piyush Goyal held a series of high-level meetings with senior Canadian business leaders and institutional investors in Toronto during the second day of his visit to Canada. The Commerce and Industry Minister said the meeting was aimed at deepening bilateral cooperation and promoting investments and technology partnerships across strategic sectors. During the visit, Mr. Goyal met Canada's International Trade Minister Maninder Sidhu and discussed growing complementaries between India and Canada and underscored the need for a more robust and predictable business ecosystem driven by stronger government-industry collaboration. The ministry said that both sides also reaffirmed their shared objective of expanding bilateral trade to $50 billion by 2030 and concluding the CEPA negotiations by the end of the year. This was followed by the Canada-India Investment Roundtable, co-chaired by both ministers. The theme of International Day of Yoga 2026 to be observed on 21st of next month will be Yoga for Healthy Aging. Union Minister of State for Ayush, Independent Charge, Mr. Pratap Rao Jadhav said this while attending the Yoga Mahotsav 25-day countdown to International Day of Yoga 2026 in Khajuraho today. At least 31 people were killed and 40 others injured in Israeli air raids across southern Lebanon. According to Lebanon's Ministry of Public Health, the strikes targeted yesterday in several towns and villages amid escalating cross-border tensions between Israel and Hezbollah. Benchmark domestic equity indices were trading with marginal gains in four known trade today. The Sensex rose by 69 points to 76,079 and the Nifty 50 was up by 27 points to 23,941 when reports last came in. And that is the end of this news bulletin.
1: Agashavani, Kannur. Sevana Vartagal. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ഹിന്ദി അറബിക് HSD അധ്യാപക ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HSD ഫിസിക്കൽ സയൻസ്, ഗണിതം, ഇംഗ്ലീഷ്, മലയാളം, ഡ്രോയിംഗ് തസ്തികകളിലും UPSD മലയാളം തസ്തികയിലും നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 30 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495093814. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആൻഡ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0497 2783544. IHRD പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 വർഷം BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോഓപ്പറേഷൻ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9847007177. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കുന്നു. യോഗ്യത BNYS അല്ലെങ്കിൽ BA MS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ അല്ലെങ്കിൽ MSc യോഗ. പ്രായപരിധി 45 വയസ്സ്. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 8 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണം. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSD ഇംഗ്ലീഷ്, ഹിന്ദി വിഷയങ്ങളിൽ അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 30 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 0467 2261 470. കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 June ഉച്ചയ്ക്ക് 2 മണിക്ക് കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത SSLC, ഡ്രൈവിംഗ്

ലൈസൻസ് ഹെവി ബാച്ച് 3 വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി 50 വയസ്സ് ഫോൺ നമ്പർ 0467223505 കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച June 4 രാവിലെ 10:30 സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യതാ ഡയാലിസിസ് ടെക്നീഷ്യൻ ബിരുദം ഡിപ്ലോമ കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0499423000. തുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രേഡ് 2 ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 1 രാവിലെ 11 തുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത SSLC. ഫോൺ നമ്പർ 0467226392. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467221400. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSD സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, UPSD മലയാളം, ഹിന്ദി, LPSD അറബിക് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അയിരൂർ VK സുകുമാരനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് ഐരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇഡി റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ അപലപിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. ഐ പി എൽ ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സംയുക്ത വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. ബീഹാറിൽ ആദ്യമായി എസ്ഐആർ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ജൂൺ അവസാനം പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വിധി. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ജിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ അമിതാധികാരം ഉപയോഗിച്ചുവെന്ന് പറയാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനു മുമ്പത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം 40 വർഷം പിന്നിട്ടതായും സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. എക്സാലോജിക് സിഎംആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. സിഎംആറിലുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലാണ് റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമടക്കമുണ്ടായ ഇഡി റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റെയ്ഡിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും പിണറായി വിജയനുമായി കേസിന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയന്റെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിൽ പ്രവർത്തകർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. പി ജയരാജൻ, വത്സൻ പനോളി, കെ മനോഹരൻ, കെ ശശിധരൻ, പി പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സിപിഐഎമ്മിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി നടത്തുന്ന നീക്കമാണ് ഇതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ സിപിഐഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതണമെന്നും ബേബി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡുണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായമില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇനി സെക്രട്ടേറിയറ്റിലും ഇഡി കയറുന്ന സാഹചര്യമുണ്ടായി

0: ക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബിജെപി ബന്ധമെന്ന ആരോപണം അസംബന്ധമാണെന്നും ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്രസഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തുപോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. നാഥുല പാസ് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രണ്ട് പ്രതികളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. ഡൽഹി ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, ലാത്തൂർ, അഹ്ലിയനഗർ എന്നിവിടങ്ങളിൽ നിന്ന് കേസിൽ ഇതുവരെ 13 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 49 സ്ഥലങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തി നിരവധി രേഖകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഉഗാണ്ടയിൽ സമീപകാലത്ത് യാത്ര നടത്തിയ ഒരാളെ ശരീരവേദന റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്തതായും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും പങ്കുചേരും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബക്രീദ്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇത്തവണ കോഴിക്കോട് സംയുക്ത ഈദ്ഗാഹ് ഉണ്ടാകില്ല. പാളയം മുഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമീറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000 ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ ജിസിസി രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തുകയാണ്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി 2-ാം ക്വാളിഫയറിൽ മത്സരിക്കും. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് കിരീടങ്ങൾ സ്വന്തമാക്കി ഗ്രാൻഡ് മാസ്റ്റർ ഇനിയൻ പനീർസെൽവം. ഓരോ ഫോർമാറ്റിലും 7 റൌണ്ടുകളിൽ നിന്ന് 6.5 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് താരം രണ്ട് വിഭാഗങ്ങളിലും ചാമ്പ്യനായത്. മിത്രഭ ഗുഹയ്ക്കാണ് ക്ലാസിക്കൽ കിരീടം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന് നടത്തും. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 116,080 രൂപയിലായി. 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 37 ഗ്രാമിലേറെ MDMA കോഴിക്കോട്ട് ഒരാളെ സിറ്റി ഡാൻസാഫും ടൗൺ പോലീസും പിടികൂടി. നല്ലളം അരീക്കാട് സ്വദേശി സാജിദ് ജമാൽ അഹമ്മദാണ് സൌത്ത് ബീച്ചിലെ ലോഡ്ജിൽ നിന്ന് കസ്റ്റഡിയിലായത്. മയക്കുമരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്ലോക്ക് കവറുകളും മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ അപലപിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഹൃദയത്തെയും മഹാധമനികളെയും ഒഴികെ നെഞ്ചിലെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളുടെ ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ജനറൽ തൊറാസിക് സർജറി. തൊറാസിക് സർജറി ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ? റോബോട്ടിക് ആൻഡ് മിനിമലി ഇൻവാസീവ് തൊറാസിക് സർജൻ ഡോക്ടർ TV ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ 3rd ഭാഗം. കൂടെ കവിതാ നാഥ്.
2: ബൈപാസ് സർജറി പോലെ തന്നെയാണോ ഭക്ഷണക്രമമൊക്കെ? സർജറിക്ക് ശേഷം രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ?
3: ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പം ബൈപാസ് സർജറി ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ജീവിതശൈലിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന ദോഷഫലങ്ങളുണ്ടാകും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ആ ശൈലി തന്നെ മാറ്റുക എന്നുള്ളതാണ്. സെഡൻറ്ററി ലൈഫ് മാറ്റുക. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യണം ഡെയിലി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കുക. അപ്പോൾ കൊഴുപ്പിൻ്റെ അംശം കുറക്കുക കഴിഞ്ഞാൽ പൊരിച്ചത് കരിച്ചത് സാധനങ്ങൾ, പൊറോട്ട പോലുള്ള ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നമുക്ക് പരമാവധി കുറച്ച്, കറി വെച്ച മാംസം, പിന്നെ പച്ചക്കറികൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, പിന്നെ നടക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ ദുശ്ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം നമുക്കുള്ള മറ്റ് അസുഖങ്ങൾ, അതായത് ചില ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർ BP കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇത് കൺട്രോളിൽ നിർത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കൊരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാലൊരു നല്ലൊരു ഔട്ട്കം പ്രതീക്ഷിക്കാൻ പറ്റും.
2: അപ്പോൾ ഈ സർജറി കഴിഞ്ഞ രോഗി ചെക്കപ്പ് എങ്ങനെയാണ്, എത്ര കൂടുമ്പോഴാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്?
3: സാധാരണ ഒരു കാർഡിയക് സർജറി കഴിഞ്ഞൊരു രോഗി നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 5 ദിവസം 6 ദിവസം ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടും, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആദ്യത്തെ വിസിറ്റ് ഉണ്ടാവും, കാരണം മുറിവൊക്കെ കൃത്യമായി ഉണങ്ങിയോ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് ഇൻഫെക്ഷന്റെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, മറ്റ് ലവണങ്ങളൊക്കെ കൃത്യമാണോ നോക്കുക, മരുന്നൊക്കെ കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഫസ്റ്റ് റിവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അടുത്ത റിവ്യൂ, പിന്നീട് 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ നമുക്കൊരു റെഗുലർ ചെക്കപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്കോ ചെയ്യുക ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ ചെയ്താൽ മതിയാവും. പക്ഷെ വാൽവ് സർജറി കഴിഞ്ഞവരിൽ മാത്രമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ബ്ലഡ് തിന്നിങ് എഫക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പക്ഷെ ബാക്കിയുള്ള എല്ലാ പേഷ്യൻസിനും റെഗുലറായിട്ടുള്ള ചെക്കപ്പുകൾ 1 വർഷത്തിലൊരിക്കൽ മതിയാവും.
2: നമ്മുടെ ഇന്ത്യയിലുള്ള ഈ കാർഡിയാക് കെയർ, അത് ഈ ലോക നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്?
3: എനിക്ക് തോന്നുന്നത് അമേരിക്കയായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലാണ്. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന സർജറികളിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വലിയൊരു പുറകിലൊന്നുമല്ല. മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു പുറകിലായിട്ട് നമ്മുടെ രാജ്യം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റുകളും വന്നിട്ടുണ്ട്. ചെറിയൊരു ലാഗ്, ഒരു 4-5 മാസത്തിന്റെ ഡിഫറൻസ്, മാക്സിമം ഒരു വർഷത്തിന്റെ ഡിഫറൻസ് അല്ലാതെ വേറൊരു വലിയൊരു ഡിഫറൻസ് പുരോഗതിയിൽ മെഡിക്കൽ ഫീൽഡിൽ നമുക്കില്ല.
2: ഉപകരണങ്ങൾ
3: വരും, പക്ഷെ എന്നാലും ഒരു 1 ഇയറിന്റെ ഡിഫറൻസ് ഒക്കെ പൊതുവെ കാണുന്നുള്ളൂ, വലിയൊരു വ്യത്യാസം ഇല്ല.
2: അപ്പൊ നമ്മൾ റോബോട്ടിക് സർജറിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഡോക്ടർക്ക് ഈ മേഖലയാണ് താല്പര്യമെന്നും പറഞ്ഞു. അപ്പോ ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി താങ്കളെ പ്രചോദിപ്പിച്ചത് എന്താണെന്ന് പറയാമോ?
3: റോബോട്ടിക് സർജറി എന്നുള്ളതിനേക്കാളും കൂടുതൽ തൊറാസിക് സർജറി, അതായത് ഹൃദയമല്ലാത്ത മറ്റവയവങ്ങളുടെ സർജറിയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഡോക്ടർ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജറിയുടെ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത വാസ്കുലർ സർജറിയും തൊറാസിക് സർജറിയായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ തൊറാസിക് സർജറിയൊരു സ്പെഷ്യൽ ഫെലോഷിപ്പ് കൂടി ചെയ്തു. അപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞാണ് ആ ഫെലോഷിപ്പാണ് ആക്ച്വലി ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു തൊറാസിക് സർജനായിട്ട് വർക്ക് ചെയ്യാൻ എന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്തത്. അപ്പം ടി ബി രോഗം വന്നിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ശ്വാസകോശത്തിലുണ്ടാവുന്ന ക്യാൻസറുകൾ, ഇൻഫെക്ഷൻ മൂലം നശിച്ചു പോയ ലങ്ങിന്റെ ഭാഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന തൊറാസിക് അസുഖങ്ങൾ. ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത്.
2: ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ സർജറി രോഗിക്ക് വേണ്ടി വരിക, അതേ കുറിച്ച് ഒന്ന് പറയാമോ?
3: തൊറാസിക് സർജറിയിൽ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന അസുഖങ്ങൾ ഇൻഫെക്ഷൻ ആണ്. നമ്മുടെ നാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയാ, വെൽ ഡെവലപ്ഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കേരളം ആരോഗ്യത്തിൽ 1-ാം സ്ഥാനത്താണെങ്കിലും നമ്മുടെ നാട്ടിലും ഈ ഇൻഫെക്ഷൻ ഒക്കെ കോമൺ ആണ്. അപ്പോൾ ഇൻഫെക്ഷൻ വരുന്ന, നെഞ്ചിനുള്ളിൽ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷൻസ്, അപ്പം എംപൈമ എന്നൊക്കെ പറയും, എംപൈമ അല്ലെങ്കിൽ ന്യൂമോണിയയുടെ നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ വന്ന് ആപ്സസ് വരിക, അതാണ് ആദ്യത്തെ നെഞ്ചിനുള്ളിൽ വരുന്ന ഇൻഫെക്ഷൻ. അപ്പൊ അത് നമുക്ക് ഡ്രെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അപ്പൊ നമ്മളതിന് ഡീകോട്ടിക്കേഷൻ എന്നൊക്കെ പറയും. 1-ാമത്തെ കണ്ടീഷൻ അതാണ്, ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. 2-ാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംഫൈസീമ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ക്രോണിക് പൾമിനറി ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ശ്വാസകോശത്തിൽ കുമിളകൾ പോലെ രൂപപ്പെട്ട് എയർ ലീക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. ന്യൂമോതൊറാക്സ് എന്നാണ് നമ്മൾ സർജിക്കലി പറയാം. അപ്പൊ ന്യൂമോതൊറാക്സ് വരുന്ന കണ്ടീഷനാണ് നമ്മുടെ നെക്സ്റ്റ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു തൊറാസിക് കണ്ടീഷൻ, സർജിക്കലി ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഭയങ്കര മാരകമായിട്ട് കാണുന്ന ക്യാൻസറാണ്. ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസർ ആവാം, അല്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ വരുന്ന മറ്റ് ക്യാൻസറുകൾ, തൈമസ് നരഗ്രന്ഥിയിൽ വരാം, ഇസോഫേജിൽ അതായത് അന്നനാളത്തിൽ വരുന്ന ക്യാൻസറുകൾ, അല്ലെങ്കിൽ നെഞ്ചിൻ കൂടെ തന്നെ ചെസ്റ്റ് വോളിൽ വരുന്ന ട്യൂമേഴ്സ്, ഈ ക്യാൻസറുകളുടെ സർജറി, ക്യാൻസർ സർജറിയാണ് പിന്നീട് വരുന്ന ഒരു കാര്യം. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറേ സർജറികൾ, സർജിക്കൽ ഈ ഫീൽഡിൽ ഡെവലപ്മെന്റ് വന്നിരിക്കുന്ന ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരിലൊക്കെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വേർക്കും, പാമോപ്ലാന്റർ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ പറയും എൻഡോസ്കോപ്പിക് തൊറാസിക് സിംപതക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ. പൊതുവേ അത് തൊറാസിക് സർജൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളിലൊക്കെ ഈ ചെസ്റ്റിൽ ഡീഫോമിറ്റി കാണാറുണ്ട്. നെഞ്ചിന്റെ ഈ താഴെ ഭാഗം ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന അവസ്ഥ, പെക്ടസ് എക്സ്കവേറ്റം എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കറക്ഷൻ സർജറീസ് നമുക്ക് ചെയ്യാൻ പറ്റും, അതും കീഹോളായിട്ടാണ്. അപ്പോൾ തൊറാസിക് സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നെയൊക്കെ തൊറാസിക് സർജറി തുറന്ന് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന സർജറി ഒക്കെ ആയിട്ടാണ് കാണുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ 90% സർജറിയും കീഹോൾ സർജറിയാണ്. നമ്മുടെ വയറിൽ അബ്ഡമനിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ തൊറാസിക് സർജറിയിലേക്ക് വരുമ്പോഴായിക്കഴിഞ്ഞാൽ എല്ലാം കീഹോൾ സർജറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന സർജറീസ് ബേസിക്കലി.
2: ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
3: പ്രൈമറിലി നമ്മൾ ശ്വാസകോശ നെഞ്ചിന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി കാണും, ഒന്നിക്കൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണും. ഓക്കെ, നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റിനെ കാണും, ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാൽ ജനറൽ ഫിസിഷ്യനെ കാണും, അല്ലെങ്കിൽ പൾമിനോളജിസ്റ്റിനെ പോയി കാണും. അപ്പോൾ മിക്കവാറും കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നായിരിക്കും, ഒരു ഫിസിഷ്യന്റെ അടുക്കുന്നതായിരിക്കും നമ്മൾ കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും രോഗികൾ ഒരു സർജന്റെ അടുക്ക് എത്തുന്നത്. അതല്ലാതെ റെക്കർ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഈ പ്രശ്നം വരുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം ചുമച്ച് കഫത്തിന്റെ അകത്ത് ചോര തുപ്പുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് സർജന്റെക്ക് എത്താറുണ്ട്. അതല്ലാതെ മിക്കവാറും അതൊരു പൾമനോളജി ഡോക്ടറെ കണ്ടിട്ടുള്ള റെഫറൻസ് എന്നുള്ള രീതിയിലാണ് തൊറാസിക് സർജറിയിലേക്ക് പേഷ്യൻസ് എത്തുന്നത്.
1: റോബോട്ടിക് ആൻഡ് മിനിമലി ഇൻവാസീവ് തൊറാസിക് സർജൻ ഡോക്ടർ ടി വി ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. കൂടെ കവിതാനാഥ്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒരു മണിക്കുള്ള പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രോതാക്കൾക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define

0: define the roadmap as the two economies power on.
1: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കുവേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18-00-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
1: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് CMN പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, ബിജിഎമ്മിലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്.

0: പല്ലവി അനപല്ലവി തത്സമയ ഗാനാന്വേഷണ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 101.5 MHz കണ്ണൂർ FM ഞങ്ങൾ പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് പല്ലവി അനുപല്ലവിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാടാനറിയില്ലെങ്കിലും നല്ല ആസ്വാദകർക്കും ഈ പരിപാടിയിലൂടെ ശ്രമിച്ചാൽ സമ്മാനം നേടാൻ കഴിയും. വിജയികൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സമ്മാനം നറുക്കെടുപ്പിലൂടെയായിരിക്കും. പല്ലവി അനുപല്ലവിയിലെ ഇന്ന് നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: രേണുക,
0: ധർമ്മശാല. ആ ആ, രേണുക ഇതിനു മുമ്പ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് സമ്മാനം കിട്ടിയിരുന്നോ രേണുക?
1: ആ,
0: അപ്പോ പാട്ടുപാടുവോ?
1: പാട്ടുപാടും.
0: ആ, പാട്ടുപാടുമെങ്കിൽ എന്തായാലും ഞാൻ എന്തായാലും പാട്ട് കേൾപ്പിക്കട്ടെ രേണുക.
1: ഓക്കേ ഓക്കേ.
0: അനുപല്ലവിയാണേ.

ഹലോ, പാട്ട് കിട്ടിയോ? ഉത്തരം ഉത്തരം ശരിയാണ്. ഏതായാലും തുടക്കം പാടി. അപ്പോൾ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ സമ്മാനം ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ പേരുണ്ടെങ്കിൽ വിജയികളെ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും കേട്ടോ. പാട്ട് കേൾക്കാം.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ പരിപാടി തുടരുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, ഇന്നത്തെ പല്ലവി അനുപല്ലവി വിജയിക്കുള്ള റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ശ്രോതാക്കളെ, ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9495991015. അപ്പം നമുക്ക് നോക്കാം ആരാണ് ലൈനിലുള്ളതെന്ന്. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, പറയൂ, ആരാണ്?
1: ദീപ പെരുമ്പട.
0: ദീപ, ഇത്തിരി കുറച്ച് വോളിയം കുറയ്ക്കാമോ റേഡിയോയുടെ? കുറച്ചോ? ആ, ദീപ കുറച്ച് മാറി നിന്നോളൂ. അതെ അല്ലേ. ആ, ദീപ പങ്കെടുത്തിട്ടുണ്ടോ മുമ്പ് ഈ പരിപാടിയിൽ? പാട്ട് പാടുവോ?
1: ചെറുതായിട്ട്.
0: ചെറുതായിട്ടൊന്ന് മൂളണോ? ആ, എന്നാ മൂളിക്കോ. ഇപ്പൊ മോളെ ഏതാണ് ചോദ്യം എന്നുള്ള ആകാംക്ഷയിലായിരിക്കും
1: അല്ലേ?
0: അതെ അതെ. അപ്പോ എളുപ്പമായി പോകുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഞാൻ കേൾപ്പിക്കുകയാണ്. അപ്പൊ അന്ന് സമ്മാനം കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മുടെ ആകാശവാണിയിലെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കും?
1: എല്ലാം കേൾക്കാറുണ്ട്.
0: പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനങ്ങള്?
1: അതുണ്ട്. പിന്നെ ടെലികിസില് പങ്കെടുത്തിട്ടുണ്ട്, കിട്ടിയില്ല.
0: ഓ, ഏതായാലും ഞാൻ പാട്ട് കേൾപ്പിക്കാം എന്നാല്.
1: ഓക്കെ,
0: അനുപല്ലവി കേൾപ്പിക്കാം.

0: വരുവാസന്തമേ വരുവൈശാഖമേ.
1: അല്ലല്ലോ,
0: ഇല്ലാതെ
1: തുടക്കം പറയോ.
0: ആ പറയാം,
1: വേഗം പറയണം.
0: കടൽ കാറ്റിൽ നെഞ്ചിൽ കനവായി സ്നേഹമുണർന്നു അല്ലേ?
1: അതെ അതെ അതെ. ആ ശരിയായി, ഉത്തരം ശരിയായി. അപ്പോ എന്തായാലും പറഞ്ഞല്ലോ ആദ്യമേ, നറുക്കെടുപ്പിലൂടെ ആയിരിക്കേ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ പരിപാടി തുടരുകയാണ്. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0979269600. മറ്റൊരു നമ്പർ 9495991015. ഹലോ.
4: ഹലോ,
3: ആ പറയൂ, ആരാണ്? എന്താ പേര്?
4: ഷൈനി.
3: ആ ഷൈനി, പുതിയ തരും അല്ലേ? ആ, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ മുമ്പ്?
4: ഇല്ല,
3: ആദ്യമായിട്ടാണ്. ആ, ഇത്തിരി റേഡിയോയുടെ ഒത്തിരി വോളിയം കുറയ്ക്കണേ, എന്റെ എക്കോ വരുന്നു കുറച്ചോ. ഷൈനി പാട്ട് പാടുവോ? ആസ്വദിക്കല്ലേ. ചില റേഡിയോ ആണോ കൂടുതലായിട്ടും കേൾക്കാം? റേഡിയോയിലെ പരിപാടികളൊക്കെ കേൾക്കോ?
4: അതെ.
3: എല്ലാ ചലച്ചിത്ര ഗാന പരിപാടിയും ശ്രദ്ധിക്കോ?
4: നമ്മള് ഇവിടെ പുതിയൊരു തരുന്ന ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ രാവിലെ വന്നാ തുറന്നിട്ട്.
3: വൈകുന്നേരം എത്ര മണിയാവും കട പൂട്ടാൻ?
4: കട പൂട്ടാൻ
3: 7 മണിയാവും. അതുവരെയുള്ള പരിപാടികൾ കേൾക്കും അല്ലേ? പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോരോ തിരക്കായി. അപ്പോ ഷൈനി, പാട്ട് കേൾപ്പിച്ചാലോ പരിപാടിയിലേക്ക് പോട്ടെ. ഓക്കേ.

0: കിട്ടിയോ പാട്ട് കിട്ടിയോ?
1: ഒരിക്കലും
0: കൂടി വെച്ച് കേൾപ്പിക്കണം അല്ലേ? ഓക്കെ ഓക്കെ, കേൾപ്പിച്ചു തരാം.

0: കിട്ടിയോ?
1: കിട്ടിയില്ല.
0: കിട്ടിയില്ല. അവിടെ വേറെ ആരും ഉള്ളത് ഷോപ്പില്?
1: കുറെ ആൾക്കാരുണ്ട്.
0: ആർക്കും കിട്ടിയില്ല? ഇല്ലല്ലേ. അപ്പോ ഇന്ന് ഞാൻ പാട്ട് കേൾപ്പിക്കുകയാണ്. ചിത്രം കോക്ടെയിൽ ആണ്. വെറുതെ പറയുന്നോ? ഇപ്പൊ കിട്ടിയോ? എന്നാ കേൾപ്പിക്കാം. ഓക്കെ. വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും കൂടി പാടിയതാണ് അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ ഈണം. അപ്പൊ പാട്ട് കേൾക്കാം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: പല്ലവി അനപല്ലവി തത്സമയ ഗാനാന്വേഷണ പരിപാടി തുടരുകയാണ്. നമ്പർ ശ്രോതാക്കൾക്ക് പങ്കെടുക്കേണ്ട നമ്പർ ഇതാണ്: 0497295600. അപ്പോ നമുക്ക് നോക്കാം അടുത്ത കോളർ ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ മധു നിലത്തറ.
0: മധു അവിടുന്ന് റേഡിയോയുടെ അടുത്ത്, വളരെ അടുത്താണോ മധു? ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ മധു പങ്കെടുത്തിട്ടുണ്ടോ ഈ പരിപാടിയില്? സമ്മാനം കിട്ടിയിട്ടില്ല. സമ്മാനം കിട്ടുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നമുക്ക് നോക്കാം, ചിലപ്പം ഇന്ന് കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളാണോ ഞാൻ ഇടുന്നത്, പാട്ടുകളാണോ ഞാൻ കേൾപ്പിക്കുന്നത്. കേൾക്കാൻ സുഖമുള്ള പാട്ടുകളാകുമ്പോ ഉത്തരവും വേഗം വേഗം കിട്ടുമല്ലോ. അപ്പോ അത്ര പുതിയ പാട്ടുമല്ല, അത്ര പഴയ പാട്ടുമല്ല, ഒരു ഇടയിലുള്ള പാട്ട്. മറ്റു എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ജോലി സ്ഥലത്താണോ ഉള്ളത്? ഓക്കെ ഓക്കെ. ഒറ്റയ്ക്കാണോ അതോ കൂടെ
1: ആൾക്കാരുണ്ടോ?
0: അതെ അല്ലേ. അപ്പൊ ശ്രമിച്ചു നോക്ക്, എല്ലാവരും കൂടി ഞാൻ പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: മധു പാട്ട് കിട്ടിയോ?
1: പാട്ട് അത് കിട്ടുന്ന ഞാൻ കീഴടങ്ങി.
0: കീഴടങ്ങിയോ ഇത്ര പെട്ടെന്നാ? അതെന്താ അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ. അപ്പൊ പിന്നെ പാട്ട്
1: സങ്കടായല്ലേ?
0: ഇതിപ്പോ നമ്മള് പാട്ട് എടുത്തിട്ട് ആ ഒരു ഓർഡറിൽ അതൊരു ഭാഗ്യം പോലെയല്ലേ വരിക? അങ്ങനെ ഓർഡറിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള്. അപ്പൊ നിങ്ങളെ കിട്ടിയ ഉടനെ പാട്ട് സെലക്ട് ചെയ്യുന്നല്ലോ. ഓക്കെ, അപ്പൊ ചിലപ്പം എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും. ഇത് ആകാശവാണി എന്ന ചിത്രത്തിലെ പാട്ടാണ് സന്ദീപ് പാടിയത്. 2016 റിലീസായത്. ആ ആ ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ ഫോണിൻ പരിപാടി തുടരുകയാണ്. ശ്രോതാക്കൾക്ക് പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ പറയാം: 0947295600. അപ്പോ ആരോ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, എന്താണ് അവിടെ ഒരു ശബ്ദം? എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് അവിടെ. അതെയാ? ഓക്കെ, ആ മാറി നിന്നല്ലോ അല്ലേ. ആ ഇനി പറയ, പേര് പറയൂ. ഈയക്കാട് അല്ലേ. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടല്ലേ. നമ്മുടെ ചലച്ചിത്രഗാന പരിപാടിയൊക്കെ കേൾക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോ ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്രഗാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ സ്ഥിരമായിട്ട് പാട്ടുകൾ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയും. പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നല്ല ആസ്വാദകർക്കും ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോ ഞാൻ പാട്ട് കേൾപ്പിക്കട്ടെ കേട്ടോ.
4: ആയി മാഡം.

0: കിട്ടിയോ? ഹലോ, കിട്ടിയോ? ആ, ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. അവിടെ നിന്ന് ചിരിക്കാണ്. ആരൊക്കെയാ ഉള്ളത് അവിടെ അടുത്ത്? അവിടെ അടുത്താരാ ഉള്ളേ?
1: ഭാര്യയുണ്ട്.
0: ആ, ഭാര്യയോടും കൂടി ശ്രമിക്കാൻ പറയും. ഞാൻ ഒരു പ്രാവശ്യവും കൂടി കേൾപ്പിച്ചു തരാം.

0: കിട്ടിയോ രണ്ടാൾക്കും?
1: ശ്രീനിവാസിന്റെ മകൻ പാടിയാ പറഞ്ഞു, അവള് പാട്ടേസ് കിട്ടുന്നില്ല പറഞ്ഞു.
0: പാട്ട് കിട്ടുന്നില്ല, അത്രയേ കിട്ടുന്നുള്ളൂ. അത് ശരി. അപ്പോ അപ്പൊ തോറ്റു അല്ലേ? അപ്പൊ തോറ്റില്ല, ഇനി ശ്രമിക്ക, എപ്പോഴെങ്കിലും കിട്ടായിരിക്കും അല്ലേ. അപ്പോ ചിത്രം എഗെയിൻ കാസർഗോഡ് ഖാദർഭായി എന്ന ചിത്രത്തിലേതാണ്. അപ്പോ നമുക്ക് വിനീത് ശ്രീനിവാസനും തുളസി യതീന്ദ്രനും ചേർന്ന് പാടിയതാണ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രതീഷ് വേഗയുടെ ഈണം. നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ
1: ആയി മാഡം.

0: തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: വി തത്സമയ ഗാനാന്വേഷണ പരിപാടി തുടരുകയാണ്. ശ്രോതാക്കൾക്ക് പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ 0497 2 9 5 6 0 0 7. ഹലോ
1: ഹലോ
0: ഹലോ, കുറച്ച് മാറി നിൽക്കൂ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ. ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ.
1: ഹലോ
0: ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാമോ? കുറച്ച്. പേര് പറയാരാണ്?
1: ജാനകി.
0: ജാനകി എവിടെ നിന്നാണ്?
1: വേടെടുക്ക.
0: ജാനകി, ഈ പരിപാടിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ജനകി, ഇത്തിരി കൂടി മാറിയേക്കാമോ? അവിടുന്ന് ഫോണിന്റെ ഒരു റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടല്ലേ. അപ്പൊ റേഞ്ച്, അപ്പൊ അവിടുന്ന് മാറി. ഞാൻ ഏതെങ്കിലും പാട്ട് കേൾപ്പിച്ചുതരാം ജാനകി. ഹലോ
1: ഹലോ,

ഹലോ ജാനകി, പാട്ട് കിട്ടിയോ ജാനകിക്ക്? അതെയോ, കേൾക്കുന്നില്ലല്ലേ. അപ്പൊ സാരയില്ല, നമുക്ക് പോട്ടെ, ഫോൺ ഓഫ് ആക്കിക്കോളൂ, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, സാരയില്ല. ഓക്കെ, കുറിഞ്ഞു പൂക്കുന്ന നേരത്തെ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേൾക്കാം നമുക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഗാനാണിത്. നമുക്ക് നോക്കാം കോളർ ആരാണെന്ന് നോക്കാം. പോയി തോന്നുന്നു, കട്ടായിട്ടാണുള്ളത്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം.

0: പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ പരിപാടിയിൽ ഒരാൾ ലൈനിൽ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം.
1: ഹലോ
0: ഹലോ, പറയൂ, ആരാണ്?
1: ലത.
0: ലത, സ്ഥലം പറയാമോ?
1: ചെറുകുന്ന്.
0: ചെറുകുന്ന്. ആ ആ, ചെറുകുന്ന്. ഈ പരിപാടിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ ലത?
1: ഒരു വർഷം മുന്നെയാണ് കിട്ടിയത്. മൂന്ന് വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: എന്നിട്ട് സമ്മാനം കിട്ടിയോ?
1: ഇല്ല ഇല്ല.
0: അപ്പൊ സമയം തീരാൻ പോവുകയാണ്, ഞാൻ പാട്ട് കളിപ്പിക്കട്ടെ.

കിട്ടിയോ അല്ലേ ആ പാട്ട്? ഒന്നും കൂടി കേൾപ്പിക്കാൻ സമയം. ഓക്കെ, പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ, ഞാൻ ഒന്നും കൂടി കേൾപ്പിക്കാം. ഓക്കെ, അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിലോ.

0: കിട്ടിയോ? അല്ലേതാ കിട്ടുന്നില്ല. അല്ലല്ലല്ലല്ല, അപ്പോ കൈക്കുടങ്ങ് നിലാവ് എന്ന ചിത്രത്തിലേതാണ്. കേൾക്കാം, പാട്ട് കേൾക്കാം.
1: ആ ശരി, ഓക്കെ.

പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ ഫോണിൻ പരിപാടിയുടെ സമയം കഴിയുകയാണ്. അപ്പോൾ ഇന്ന് രണ്ടുപേരാണ് വിജയികളായിട്ടുള്ളത്, ഒന്ന് രേണുക ധർമ്മശാലയും ദീപ പെരുമ്പടവും. അപ്പോൾ നറുക്കെടുപ്പിലൂടെ രേണുക ധർമ്മശാലയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയുടെ ആവിഷ്കാരം ജീജ ശ്രീജിത്ത്, നിങ്ങളോടൊപ്പം കെ ആർ ശ്രീജ, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, കൂടെ ജന്യ മുരളി, അതുൽ പ്രവീൺ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേൽ ചർച്ചയും ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ED പോലീസ്

0: കാത്തിരുന്നത്.
1: എടാ, നമുക്ക് പോവണ്ടേ? നീ ഇതെന്തൊരു നിൽപ്പായി നിൽക്കുന്നത്?
0: പെരിഫറി പെട്രോവിച്ച്, രഹസ്യാന്വേഷകൻ. അതെ, നമുക്ക് പോകാം. അയാൾക്ക് മുന്നിലേക്ക്. എന്നെ തേടി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ നമുക്ക് കാണണം.

0: കയറി വരൂ.
1: ഞാൻ റസ്കോൾനിക്കോവ്, നിയമവിദ്യാർത്ഥിയായിരുന്നു.
0: ഞാൻ പെരിഫറി പെട്രോവിച്ച്.
1: ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്.
0: ഓ, ഔദ്യോഗിക കാര്യങ്ങളോ? അതിനിത് ഓഫീസ് അല്ലല്ലോ, വീടല്ലേ? ആ, ഇരിക്കൂ.
1: എന്നെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞു റസ്മഹീൻ പറഞ്ഞു.
0: ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയുണ്ടെന്ന് സബറ്റോവും പറഞ്ഞു. അന്ന് തൊട്ട് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹാ, എന്താണ് റസൂമിഹിൻ അവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ വന്നിരിക്കൂ. പരിചയപ്പെടുത്താൻ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് മാറി നിൽക്കുകയാണോ? ഏ, വരൂ.
2: അയ്യോ, എനിക്കിവിടെ പരിചയക്കാരന്റെ റോളല്ലേ ഉള്ളൂ.
0: ഹാ, അടെ റസ്കോൾനിക്കോവ്, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാണല്ലേ?
1: കഥയും കവിതയൊന്നുമല്ല, സാമൂഹിക കാര്യങ്ങളും നിയമപ്രശ്നങ്ങളുമാണ് ഞാൻ ലേഖനമായി എഴുതാറുള്ളത്.
0: ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ലേഖനമാണ് നിങ്ങളിൽ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കിയത്.
1: ഏത് ലേഖനം?
0: ഈ ഇടയ്ക്ക് വന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി നിങ്ങൾ എഴുതിയ ലേഖനം. കുറ്റകൃത്യത്തെക്കുറിച്ച് എന്നാണ് അതിന്റെ ശീർഷകം? പീരിയോഡിക്കൽ റിവ്യൂവിൽ വന്നത്. ഞാനത് വായിച്ചു, രസിച്ചു.
1: പീരിയോഡിക്കൽ റിവ്യൂവിലോ?
0: അതെ.
1: ഞാൻ സർവകലാശാല വിട്ടപ്പോൾ 6 മാസം മുമ്പ് ഒരു പുസ്തകത്തെ അനുകരിച്ചെഴുതിയിരുന്നു. എന്നാൽ വീക്ക്ലി റിവ്യൂവിലേക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്.
0: വീക്ക്ലി റിവ്യൂ ഇടയ്ക്ക് നിന്നുപോയി, അറിഞ്ഞില്ലേ?
1: ശരിയാണ്, വീക്ക്ലി റിവ്യൂ പീരിയോഡിക്കൽ ലയിച്ചു.
0: ഗംഭീരമായി നിക്കോ, നിങ്ങളുടെ യുക്തി സമ്മതിച്ചു തന്നിരിക്കുന്നു. അപാരം.
1: ആ ലേഖനകർത്താവ് ഞാനാണെന്ന് സാറിനെങ്ങനെ മനസ്സിലായി?
0: കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിന്റെ പത്രാധിപരിൽ നിന്ന്. അയാൾ എന്റെ അടുത്ത സുഹൃത്താണ്. ആ ലേഖനത്തിൽ എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് ഞാൻ എഴുത്തുകാരനെ കണ്ടുപിടിച്ചു. ഏ, റസ്കോൾനിക്കോവ്, എന്റെ തൊഴിൽ അതല്ലേ, കുറ്റാന്വേഷണം.
1: ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണ്?
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റകൃത്യത്തിന് മുമ്പും പിമ്പുമുള്ള കുറ്റവാളിയുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഒരു ലേഖനം. ഏ, അല്ലേ റസ്കോൾനിക്കോവ്?
1: അതെ.
0: കുറ്റകൃത്യത്തിന് ശേഷം കുറ്റവാളി എപ്പോഴും രോഗിയായി മാറുന്നുവെന്ന് നിങ്ങൾ വിദഗ്ധമായി സ്ഥാപിച്ചിരിക്കുന്നു. വളരെ മൗലികമായ നിരീക്ഷണം. എന്നാൽ എന്നിൽ താല്പര്യമുണർത്തിയത് ആ ഭാഗമല്ല, ലേഖനത്തിന്റെ ഒടുവിലത്തെ ആശയമാണ്. ചില ആളുകൾക്ക് കുറ്റകൃത്യമോ അധർമ്മമോ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടെന്ന്, നിയമം അവർക്ക് ബാധകമല്ലെന്ന്. ഏ, റസ്കോൾനിക്കോവ്, ഇതെനിക്ക് മനസ്സിലായില്ല.
1: അത് വളച്ചൊടിക്കലാണ്.
0: എന്ത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്?
1: അത് വാസ്തവത്തിൽ അങ്ങനെയല്ല.
0: ഇയാൾ ഈ ലേഖനത്തിൽ മനുഷ്യവർഗത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുകയല്ലേ?
1: അതെ, സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും. സാധാരണ മനുഷ്യർ വിധേയത്വത്തോടെ ജീവിക്കുന്നു. അവർക്ക് നിയമം ലംഘിക്കാൻ അവകാശമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ.
0: അത് മനസ്സിലായി. സാധാരണക്കാരായതുകൊണ്ട് അസാധാരണ മനുഷ്യർ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലേ? അതാണ് മനസ്സിലാകാത്തത്.
1: ഇല്ല, അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ ശരിയാകും?
2: നിക്കോ, അതൊന്നും സംഭവ്യമല്ല.
1: അതല്ല, അതിനേക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം മനസ്സാക്ഷിക്കനുസൃതമായി നീങ്ങുവാൻ, തന്റെ ആദർശങ്ങൾ പ്രായോഗികമാക്കാൻ. അത് മാനവരാശിക്ക് വേണ്ടിയാണെങ്കിലോ? അത് കുറ്റമാണോ?
0: നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റകരമല്ലേ?
1: ജനനേതാക്കളും നിയമനിർമ്മാതാക്കളുമായ ലൈക്കർഗസ്, സോളമൻ, നെപ്പോളിയൻ തുടങ്ങിയവരെല്ലാം തന്നെ കുറ്റവാളികളാണ്. പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് അത് നിലനിർത്തുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നവർ, പഴയ നിയമത്തെ ലംഘിച്ചവർ.
0: അത് ദാർശനികം.
1: എല്ലാ മഹത് വ്യക്തികളും, അസാധാരണ മനുഷ്യരും, നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ്. മിക്കവാറും എല്ലാവരും
0: വ്യത്യസ്തമായൊരു വീക്ഷണം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം, 5:15 പുള്ളുവൻ പാട്ട്, കെ പി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം എറണാകുളം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി, മുളിയാർ പഞ്ചായത്തിലെ പാത്തനടുക്കം സ്വദേശി ജയകുമാറിന്റെ കാർഷികാനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും, 7:35 അങ്കണം, 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പാട്ടുമേള, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, തുടർന്ന് മിഥാലി സിംഗ്, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ.

ആകാശവാണി കണ്ണൂർ. ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം നമുക്ക് തച്ചോളി അമ്പു എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ രാഘവൻ. ആദ്യ ഗാനം പാടിയത് പി സുശീല.

ചിത്രപൂർണിമ ഒരേ ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തച്ചോളി അമ്പു എന്ന ചിത്രത്തിലെ അടുത്ത ഗാനം പാടിയത് എസ് ജാനകി, പി സുശീല സംഘവും.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചിത്രപൂർണിമയിൽ അടുത്തത് പി. സുശീലയും സംഘവും പാടിയ ഗാനം.

പി സുശീല പാടിയ ഗാനം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ചിത്രം തച്ചോളി അമ്പൂ.

ചിത്രപൂർണിമ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തച്ചോളി അമ്പു എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഇനി 18-ാം പടി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് വിജയ് യേശുദാസ്, ഗാനരചന ലോറൻസ് ഫെർണാണ്ടസ്, സംഗീതം പ്രശാന്ത് പ്രഭാകർ.

ചിത്രപൂർണിമയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 18-ാം പടി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. അടുത്ത ഗാനം പാടിയത് MG ശ്രീകുമാർ, മനോജ് കെ ജയൻ, KS ഹരിശങ്കർ. ഗാനരചന ലോറൻസ് ഫെർണാണ്ടസ്. സംഗീതം പ്രശാന്ത് പ്രഭാകർ.

ചിത്രപൂർണിമ തുടരുന്നു. അടുത്ത ഗാനം പാടിയത് ഹരിചരൻ, സൂര്യാംസ് എന്നിവർ. ഹരിനാരായണന്റെ വരികൾക്ക് എ കെ ഹാഷിഫിന്റെ സംഗീതം.

ചിത്രപൂർണിമയിൽ 18-ാം പടി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പാടിയത് മഞ്ജരി. ഉള്ളൂർ എസ് പരമേശ്വരയുടെ വരികൾക്ക് ഈണം പകർന്നത് എ എച്ച് കാഷിഫ്.

പതിനെട്ടാം പടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കൂടി കേൾക്കാം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം എ എച്ച് ഖാഷിഫ്, പാടിയത് ഷഹ്ബാസ് അമൻ, നകുൽ അഭയങ്കർ, ഹരിചരൺ.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59:58. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു, പഠിക്കുന്നത് പ്രയാഗ് ശ്രുതി.
2: നമസ്തേ ജി.
3: നമസ്തേ. കല് ഹംനെ ക്യാ പഠാ?
2: ഏക കവിത പാഠ് പഠാ.
3: കൗൺസി കവിത പ്രയാഗ്?
2: പൈതൽ ചൽതാ ഹുവാ ആദ്മി.
3: ക്യാ പൂരാ പഠാ?
2: നഹി ജി, പൂരാ നഹി പഠാ.
3: തോ പഡി ഹുയി പംക്തിയാം സുനാവോ.
2: ചമക്ദാർ സഡക് പർ ചൽ രഹേ കാറോ കി ഹുജൂം മേ കിത്നാ നിരീഹ് ദിഖ് രഹാ ഹേ പൈതൽ ചൽതാ ഹുവാ ആദ്മി. കാർ മേ ബൈഠേ ഹുവേ ബഡേ ലോഗ് ഉസേ ഹിക്കാർത് സേ ദേഖ്തേ ഹേ ജൈസേ वह किसी दूसरी दुनिया से आया हुआ आदमी हो. वे नहीं जानते कि उसके दम पर उनके चेहरे पर रौनक है.
3: ठीक है, इस कविता भाग में 2 सर्वनाम शब्दों का प्रयोग किया है. इसके बारे में हमने कल चर्चा की. वो शब्द हैं वे और वह.

0: കെ പി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ.

0: പ്രശ്നമാക്കി മാറ്റാം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
9: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
2: ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ഹർഷ ചന്ദ്രൻ പാടിയ ഗാനം ഇന്ദ്രനീലം നെറുകയിലണിഞ്ഞു എന്ന് തുടങ്ങുന്നു.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കൃഷി ഉപജീവന മാർഗമാക്കിയ ഒട്ടനവധി വീട്ടമ്മമാരെ ഞാറ്റുവേലിയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു വീട്ടമ്മയെയാണ് ഞാറ്റുവേല പരിചയപ്പെടുത്തുന്നത്. പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മാത്രമല്ല, സ്വന്തമായി 5 പശുക്കളെയും പരിപാലിച്ച് പാലുത്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗവിളകളും കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചച്ചാണകവും ഉണക്കച്ചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമേ ആവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. മാവിൻ്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറെ വെറൈറ്റി ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ ഇല്ലാത്ത, പണ്ടൊന്നും കണ്ടുവരാത്ത കുറെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേന, ചേമ്പ്, കുറച്ച് ബന്ധി കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കൃഷിയാണല്ലോ. അത് ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല, 1 ഏക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ധി കൃഷി, ചോളം, അതൊക്കെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നി കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
0: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നോ?
1: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പം ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളയും. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിൻ്റെ ശല്യം ഉണ്ടാവും. ഈ മരച്ചീനി, ചേന, ചേമ്പ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചളയും. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞള് അതിരുവാര നട്ട എന്ന് പറയണുണ്ട്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എങ്കിലും വെച്ചിട്ടുണ്ട്. ഈ അതിരുല് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ തന്നെ ഞങ്ങളെ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യമൊന്നും റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പം റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്കുക. ഞങ്ങള് പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിന്ന് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഒരു കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗം ഉണ്ടാവും.
0: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കോമാളിയും, പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിന്റെ വേസ്റ്റും, അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
0: എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്?
1: എനിക്ക് പച്ചക്കറി പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരിയും, കുറച്ച് ചീരയും.
0: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
1: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര പ്രേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്. കർഷകരെ പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആർപിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്. മാക്സിമം വിറ്റ് പോകും, നമ്മളെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷി ഉണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ. ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോഴും എന്ന് പറയുന്നുണ്ട്. കുഴമ്പലക്കിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവന്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്, പ്രത്യേകിച്ച് ഉഴമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പായതുകൊണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റി ആയ ഫ്രൂട്ട്സ് ഒക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല, കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണൂല. എങ്കിലും കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
0: കൃഷി ചെയ്തു തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
1: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെന്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിന്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
0: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിലവിലിപ്പോ എത്ര പശുക്കളുണ്ട്?
1: 5 പശുവുണ്ട്. സ്വന്തമായിട്ട് കറക്കുന്നത്, അത് ഞങ്ങള് ഒരു കടയുണ്ട്, അവിടെ വിൽക്കും. 1 ലിറ്റർ പാലിന് 50 രൂപ ഈടാക്കുന്നുള്ളൂ. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. ചണകമുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചണകം 1 ചാക്കിന് 100 രൂപ, ചണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും, അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കോലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷിയെടുത്ത് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവൂല. നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും,
0: ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
1: ഇല്ല, സഹായത്തിനൊന്നും ആരില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അതൊക്കെ ഭയങ്കര ചെലവായിട്ട് എനിക്ക് ഫീൽ ചെയ്യും.

0: എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളുകൾ, അത്രേ ഉള്ളൂ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും, രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാൾ ഡിഗ്രി പഠിക്കുന്നു, ഇളയാള് 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാള് കൂടെ ഇല്ല, അവ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂത്തയാളിന്റെ പേര് ഇമ്രാൻ സിദ്ദിഖ്, ഇളയാളിന്റെ പേര് ഇജാ സിദ്ദിഖ്, ഹസ്ബൻഡിന്റെ പേര് സിദ്ദിഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
1: ഈ കൃഷിയിൽ ഹാപ്പി അല്ലേ?
0: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്, അതാർക്കും നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം ഒരു കറിവേപ്പിലയൊക്കെ നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും. പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി. കറിവേപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീട്ടിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും. അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്താൽ സക്സസ് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പശു കൃഷി ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻഡ് വാപ്പ പശുവൊക്കെ ഉള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്കും ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട. ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കൃഷിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഫോൺ നമ്പർ 95 67 99 21 63.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻകുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയാകട്ടെ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചെലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സക്ഷം എന്നീ 3 നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരത്തെ വീടിനു മുന്നിലുണ്ടായ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനു മുന്നിൽ നിലയുറപ്പിച്ച് പോലീസ്. 3 പേരെ അറസ്റ്റ് ചെയ്തതായി സൂചന. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SAR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൌജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും 31 May വാക്സിൻ ലഭിക്കും. കൊച്ചി നഗരത്തിൽ വൻ രാസലഹരി വേട്ട. ചേരനല്ലൂരിലും ഏലൂരിലുമായി നടന്ന പരിശോധനയിൽ രാസലഹരിയും കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. 247 ഗ്രാം മെത്താഫിറ്റമിൻ, 250 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയടക്കം പിടികൂടി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതായ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ക്ഷേത്ര ഓഫീസ്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചെന്നും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരണം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: The minister said the scheme will work towards fulfilling the government's commitment to 81.35 crore persons covered under the National Food Security Act. He said the scheme is not a replacement of the existing PDS scheme. Home Minister Amit Shah has hailed the approval of Sarthak PDS Phase 2 by the Union Cabinet. The Supreme Court today upheld the legality of the Special Intensive Revision SIR of electoral rolls being conducted by the Election Commission of India, ECI. The court held that the Election Commission has the power to conduct SIR under Article 324 of the Representation of the People Act, 1950. It observed that SIR advances the constitutional imperative of free and fair elections. The top court pronounced the judgment in the writ petitions which challenged the notification issued by the ECI in June last year to conduct SIR in Bihar. Hearing another case, the Apex Court today said the ongoing trial related to the 2023 violence in Manipur needs to be expedited and sought a status report from the authorities. A bench comprising Chief Justice of India Surya Kant and Justice Joymalia Bagchi noted that according to an SIT report, charge sheets had been filed in 207 cases against more than 400 accused persons. In another case, the Supreme Court today agreed to examine a plea challenging a CBSE policy mandating the study of three languages, including at least two native Indian languages, for Class 9 students. The Apex Court issued notices to the Centre, CBSE and the NCERT and sought their replies within 2 weeks. President Draupadi Murmu today said development of the Northeast is vital for the country's overall progress. Addressing the convocation ceremony of the Sikkim University in Gangtok, the president urged students to contribute to nation building through innovation, ideas and mutual trust. Earlier in the day, President Murmu flagged off a women-centric public transport service titled Pink City Runner Amadidi Bahini Bus Seva in Gangtok. Prime Minister Narendra Modi has urged citizens across the country to take all possible precautions amid soaring temperatures being witnessed in different parts of the country. In a social media post, Mr. Modi advised people to keep themselves hydrated, avoid stepping out during peak afternoon hours, carry water when stepping out of the home, and extend help to others by offering them water during the harsh weather conditions. In Singapore Open Badminton, Indian shuttler H.S. Pranoy stunned 5th-ranked Jonathan Christie of Indonesia in the first round of men's singles today. However, in another round of 32 match, Kidambi Srikanth lost to Singapore's Low Keen Yu. In IPL cricket, Sunrisers Hyderabad will face Rajasthan Royals in the eliminator match at New Chandigarh this evening. The match will start at 7:30 p.m. The team that loses the eliminator exits the competition, while the winner will take on Gujarat Titans in the second qualifier to be played on Friday for a place in the final. And with that, we end this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വന്തം ജില്ലയിൽ വൻ വരവേൽപ്പ് ഒരുക്കി. കൊച്ചി പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നടന്മാരായ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും മുഖ്യാതിഥികളായിരുന്നു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. ഹൈബി ഈഡൻ എംപി സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും സ്വീകരണം ഒരുക്കിയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് സംസ്ഥാനത്ത് സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ വരുമെന്നും കൊച്ചിയെ അതിനൂതന നഗരമാക്കി വളർത്തുമെന്നും സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ എറണാകുളം ജില്ലാതല പ്രവേശനോത്സവം പേഴയ്ക്കാപ്പള്ളി GHSSൽ നടക്കും. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ജില്ലയിലെ വിദ്യാലയങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രവേശനോത്സവ ചടങ്ങിൽ എംപിമാർ, എംഎൽഎമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ ആകെ 984 സ്കൂളുകളാണുള്ളത്. ഇതിൽ 375 സർക്കാർ സ്കൂളുകളും 514 എയ്ഡഡ് സ്കൂളുകളും 95 അൺഎയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടുന്നു. സപ്ലൈകോ

ആലിൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിലാണ് സപ്ലൈകോ ഈ വർഷത്തെ നോട്ടുബുക്കുകൾ പുറത്തിറക്കിയത്. അവയവദാനത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അത് മാറ്റുവാൻ ആലിനിന്റെ ജീവിതകഥ സഹായിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ആലിനിന്റെ മാതാപിതാക്കളായ അരുൺ എബ്രഹാം, ഷെറിൻ ആന്റ് ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 14.5 രൂപ മുതൽ 37 രൂപ വരെയാണ് ആലിൻ നോട്ടുബുക്കുകളുടെ വില. 5 ബുക്കുകളുടെ ഒരു സീരീസായാണ് ചെറിയ കുട്ടികൾക്കായുള്ള നോട്ടുബുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 4 ബുക്കുകളിലായാണ് ഓരോ സീരീസിലെ കഥകളും പൂർത്തീകരിക്കുന്നത്. അത്തരം ഒരു പുതുമയും സപ്ലൈകോ പുറത്തിറക്കുന്ന ആലിൻ ബ്രാൻഡ് നോട്ടുബുക്കിന് ഉണ്ട്. എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ദേശീയപാതയിലെ ഇടപ്പള്ളി ജംഗ്ഷൻ മുതൽ ഒബ്രോൺ മാൾ വരെയുള്ള 3 കൾവർട്ടുകൾക്ക് സമീപമുള്ള നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ 1 മുമ്പായി അടിയന്തരമായി നീക്കം ചെയ്യാൻ മന്ത്രി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോ റെയിലിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെ ഡ്രെയിനേജുകളുടെയും ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കണമെന്നും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ടുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്ത് അവ സഞ്ചാരയോഗ്യമാക്കണം. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. എറണാകുളം ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി 2025 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഹൃത്തിക് രഞ്ജൻ ചുമതലയേറ്റു. കോർപ്പറേറ്റ് ലോകത്തെ തിളക്കമാർന്ന കരിയറും മുംബൈ IITയിലെ എഞ്ചിനീയറിംഗ് ബിരുദവും നൽകിയ അവസരങ്ങൾ മാറ്റിവച്ചാണ് ഹൃത്തിക് സിവിൽ സർവീസ് തെരഞ്ഞെടുത്തത്. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിയായ ഹൃത്തിക് മുംബൈ IITയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനുശേഷം കുറച്ചുനാൾ ഗുഡ്ഗാവിലെ ജാപ്പനീസ് സ്ഥാപനമായ നൊമുറ കൺസൾട്ടിംഗിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പുതിയ അസിസ്റ്റന്റ് കളക്ടർക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീതി. മൂളിയാർ പഞ്ചായത്തിലെ പാത്തനടുക്കം സ്വദേശി ജയകുമാറിന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് ചക്കയുടെ മൂല്യവർദ്ധന സാധ്യതകൾ. വിദ്യാർത്ഥികളായ ആർദ്ര സുബ്രഹ്മണ്യൻ, ദിൽഷാന എംആർ, ദിൽഷ എംഎസ് എന്നിവർ സംസാരിക്കുന്നു. തുടർന്ന് കപ്പയും കാന്താരിയും. 7:35 അങ്കണം, ഒറ്റക്കൊമ്പൻ. അനിത മകേഷ് അവതരിപ്പിക്കുന്ന ചെറുകഥ, ടി എച്ച് പ്രശാന്തി അവതരിപ്പിക്കുന്ന കവിതകൾ, ചില ചിത്രങ്ങൾ, ആതുരാലയം, വത്സരാജൻ കട്ടച്ചേരി അവതരിപ്പിക്കുന്ന ചെറുകഥകൾ എന്നിവ കേൾക്കാം. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പാട്ടുമേളം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. തുടർന്ന് മിതാലി സിംഗ്, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി എച്ച് ഇസ്മയിൽ ഫറൂഖി. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കണ്ണൂർ ഷെരീഫും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. ഉച്ചയ്ക്ക് 1:00 2:30 വാട്സ്ആപ്പ് പ്രേഗീതങ്ങൾ. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:15 പി എ ഉമ്മറും സംഘവും അവതരിപ്പിച്ച അറവനമുട്ടുപാട്ട്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. ജില്ലാ വൃത്താന്തം തൃശൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻവാണി. ബക്കളം നെല്ലിയോട്ടെ ശ്രീമതി പി വി സൌമിനിയുടെ പശുപരിപാലനത്തിന്റെ വിജയവഴികൾ. തുടർന്ന് വൃക്ഷസുഗന്ധവിളകളെക്കുറിച്ച് ഒരു ലഘുപ്രഭാഷണം. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗേഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു. രണ്ടാം ഭാഗം. തുടർന്ന് തൊഴിൽ വാർത്ത. 8:00 കാവ്യവിചാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ പരിപാടി. 10:30 കഥകളിപ്പദങ്ങൾ. 9:30 കഥകളിപ്പദങ്ങൾ. 10:30 ലളിതഗാനങ്ങൾ. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമൽ, ആശ, സാക്ഷം എന്നീ മൂന്ന് പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറി പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളം മേടിക്കുന്ന സമയത്തും അതിന്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവെ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട,

0: ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധ ഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൌമസൂചികാ പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുർദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ. അവതരണം സീന ആന്റണി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് മുന്നേറുകയാണ്. പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പുതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യവും ജനങ്ങളും സാക്ഷ്യം വഹിച്ചത്. സമഗ്ര വികസനവും ജനക്ഷേമ പദ്ധതികളും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തി. സാമ്പത്തിക ശാക്തീകരണം, അടിസ്ഥാന സൌകര്യ വികസനം, നൂതന സാങ്കേതിക വിദ്യ എന്നിവ ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന പദ്ധതികളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. രാജ്യത്ത് വിവേചനമില്ലാത്ത ഭരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. കാലക്രമേണ ഈ മുദ്രാവാക്യം കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്, അതായത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എന്ന രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്തു. ജാതി മത ലിംഗഭേദമന്യേ രാജ്യത്തെ എല്ലാ പൌരന്മാരിലേക്കും വികസനത്തിന്റെ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ജൻധൻ യോജന, ഉജ്ജ്വല പദ്ധതി, ആയുഷ്മാൻ

ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ വ്യാപകമായി നടപ്പിലാക്കി. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന ജനധൻ പദ്ധതി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ പുതിയ അധ്യായമായി. പാചകവാതക സൌകര്യം ഗ്രാമീണ സ്ത്രീകളിലേക്ക് എത്തിച്ച ഉജ്ജ്വല പദ്ധതി ആരോഗ്യപരമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള 40% വരുന്ന സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ഇവിടെ ലഭ്യമാകുന്നത്. ആയുഷ്മാൻ വയവന്ദന, പിഎം സൂര്യഘർ, പിഎം സ്വനിധി, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ഉന്നതി ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ രാജ്യം കണ്ട മഹത്തായ വിപ്ലവമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്റർനെറ്റ് വ്യാപനം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഇ ഗവേണൻസ്, സ്മാർട്ട് സേവനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തെ സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമായി മാറി. UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയെ ലോകത്തിലെ വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നാക്കി മാറ്റി. കോവിഡ് മഹാമാരിക്കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാക്സിൻ വിതരണം, ധനസഹായ വിതരണം, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചത് ആഗോളതലത്തിൽ രാജ്യത്തിനും സർക്കാരിനും വലിയ പ്രശംസയും ആദരവുമാണ് നേടിക്കൊടുത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും നികുതി ഘടനയെയും മാറ്റിമറിച്ച ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് ചരക്ക് സേവന നികുതി. ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള വിവിധ തലങ്ങളിലെ നികുതികൾ ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന നികുതി വ്യവസ്ഥകൾ ഏകീകരിച്ച് ഒരു ഏകീകൃത വിപണി സൃഷ്ടിക്കാൻ GST സഹായിച്ചു. അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആഗോള വിപണിയിൽ രാജ്യത്തെ കൂടുതൽ മത്സരക്ഷമമാക്കുകയും കയറ്റുമതിയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തുകയും ചെയ്തു. ശുചിത്വം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യത്ത് തുറസായ ശൌചപ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശമാണ് ജനങ്ങൾ അത്യുത്സാഹപൂർവ്വം ഏറ്റുവാങ്ങിയത്. നമാമി ഗംഗേ, ഹൃദയ് പദ്ധതികൾ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പൈതൃക നഗരങ്ങളുടെയും ശുചിത്വവും സൌന്ദര്യവും ഉയർത്തി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ ഉണർവ് നൽകി. റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ റെയിൽ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെയും കൂടുതൽ ആധുനികമാക്കി. വന്ദേഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാതാ ശൃംഖല 2014 91,287 കിലോമീറ്റർ എന്നതിൽ നിന്ന് 60% വർദ്ധിച്ച് 2023 146,145 കിലോമീറ്റർ ആയി. വിദേശനയ രംഗത്തും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഗൾഫ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും G20 ഉച്ചകോടിയുടെ വിജയകരമായ ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി. പ്രതിരോധ മേഖലയിലും വലിയ കുതിപ്പാണ് കണ്ടത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചു. ചന്ദ്രയാൻ, ആദിത്യ L1 തുടങ്ങിയ ദൌത്യം

ങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി. ബഹിരാകാശ വാണിജ്യ രംഗത്തും രാജ്യം വിശ്വസനീയ പങ്കാളിയാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ അനുച്ഛേദം 370 റദ്ദാക്കൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക തീരുമാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. രാജ്യസുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനും നൽകുന്ന ജാഗ്രത ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി. ജനക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി, ഭരണ നൈപുണ്യം, ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, വികസന കേന്ദ്രീകൃത സമീപനം എന്നിവ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി ഉയർത്താൻ സഹായിച്ചു. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന് പിന്നിൽ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG റാംജി നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സഹായകമായി. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. ദുർബല സമ്പദ്വ്യവസ്ഥയെന്ന നിലയിൽ നിന്നും ലോകം വിശ്വസിക്കുന്നൊരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തായി ഉയർന്ന സ്റ്റാർട്ടപ്പ് മുന്നേറ്റം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതുശക്തിയായി മാറി. ആഗോളതലത്തിലെ ഇന്ത്യയുടെ ശക്തമായ സ്വാധീനം, സാന്നിധ്യം, യുവാക്കൾക്കും സ്ത്രീകൾക്കും ലഭിച്ച പുതിയ അവസരങ്ങൾ എന്നിവയും നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ് ഒരു യഥാർത്ഥ ജനകീയ സർക്കാർ. സാധാരണ ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനും ജനപങ്കാളിത്തത്തിനും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി. ജനവിശ്വാസം നേടി മുന്നേറുന്ന ഭരണരീതിയും അതിന് പിൻബലമേകുന്ന ഇച്ഛാശക്തിയുമാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ജനപ്രിയമാക്കുന്നതും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിത വീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ പാത്തനടുക്കത്തെ ശ്രീ ജയകുമാറിന്റെ കൃഷി അനുഭവങ്ങളാണ് ഇന്ന് ഹരിതവീഥിയിൽ ആദ്യം. ചെറുപ്പം മുതലേ കൃഷിയോട് വലിയ താല്പര്യം പുലർത്തിയ ആളായിരുന്നു ശ്രീ ജയകുമാർ. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്യുകയും വിപണന സാധ്യതകൾ മുന്നിൽ കണ്ട് പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിലും കൃഷി വ്യാപിപ്പിച്ചു. വെള്ളരി, പടവലം, വെണ്ട, മത്തൻ, ചീര തുടങ്ങി വിവിധ പച്ചക്കറി വിളകളിലൂടെ കാർഷിക മേഖലയിലെ സജീവ സാന്നിധ്യമായ ശ്രീ ജയകുമാറിന്റെ കൃഷി അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം.
1: മുളിയാർ പഞ്ചായത്തിലെ പാത്തനടുക്കം എന്ന സ്ഥലത്താണ് ജയകുമാർ ജോലി ചെയ്യുന്നത്. എവിടെയാ
2: ജോലി? സിപിസറൈ കാസർഗോഡ്. സിപിസറൈ കാസർഗോഡിലാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കിലാണ് ഞാൻ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അതായത്
1: എവിടെയാ ചെയ്യുന്നത്? സ്വന്തം സ്ഥലത്താണോ അതോ?
2: സ്ഥലത്തല്ല, പാട്ടത്തിന് ഇടനിർത്തം.
1: ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, ഒരു 50 സെന്റിനുള്ളില് കുറെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. അതുകൊണ്ട്
1: ഇവിടെ എത്ര വരെ ജോലിയുണ്ട്?
2: ഇവിടെ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം, വൈകുന്നേരം 5 മണി വരെ ഉണ്ട്.
1: അപ്പോ അവിടുന്ന് സിപിസറയിലേക്ക് എത്ര ദൂരമുണ്ട്?
2: 3/4 മണിക്കൂർ ദൂരമുണ്ട്. 45 മിനിറ്റ് ഉണ്ട്. 1.5 മണിക്കൂർ പോകും.
1: അപ്പൊ അതിന്റെ കഴിഞ്ഞുള്ള സമയത്താണ്, ഇപ്പൊ രാത്രി ആ സമയത്താണ്.
2: ഒരു 8-9 മണി വരെ പാടത്തുണ്ടാവും. അത് കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്ക് വന്നിട്ട് വെള്ളം നനച്ചും, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വർക്കിന് വരുന്നത്. അങ്ങനെ
1: ഇവിടെ കുറെ ആയോ ജോലി ചെയ്യാൻ?
2: ഇവിടെ ഇപ്പോ ഞാൻ ഇവിടെ കേവിക്കല്ലേ പാർട്ട് ടൈം ആയിട്ട് ഒരു 3 വർഷമായി. അത് കഴിഞ്ഞിപ്പോ ഇതിന്റെ പരമായിട്ടല്ല ഞാൻ വന്നത്, മിഷനറിന്റെ.
1: അപ്പൊ സി പി സി അറിയില്ല എന്ത് ജോലിയാണ് ചെയ്യുന്നത്?
2: ഇപ്പോ ഗ്രാസ് കട്ടിങ്, അത് ഇപ്പോൾ ആ ജോലിയാണ് ചെയ്യുന്നത്. ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ട്രെയിനിങ്ങിന് ഇവിടെ കേവിക്കലാണ് വന്നത്. അങ്ങനെ ട്രെയിനിങ്

0: ഇനി കഴിഞ്ഞ് കുറേ ആൾക്ക് ട്രെയിനിങ് കൊടുത്തു, ഫ്ലോട്ടിൽ ഇങ്ങനെ പോയിട്ട് ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇപ്പോൾ സിപിസിആർഎല്ലിൽ സ്ഥിരമായിട്ട് ഒരു പണി ജോലി ശരിയായിട്ടുണ്ട്.
1: പുറത്തൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്?
0: ആ, പുറത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ മാത്രം ടൈം കിട്ടുന്നില്ല, സൺഡേയിൽ മാത്രമേ ഒഴിവുള്ളൂ. ഒരു സൺഡേയിൽ എൻ്റെ കൃഷിയും ബാക്കി കാര്യങ്ങളും കൊണ്ട് പുറത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാനത് പുറത്ത് ചെയ്യുന്നത് നിർത്തി, സമയമില്ലാത്തതുകൊണ്ട്.
1: അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു KVKL ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയത്?
0: ഒരു 3 വർഷത്തിന് മുമ്പായിരുന്നു അപ്പോൾ ട്രെയിനിങ് കിട്ടിയത്. അതിനുശേഷം
1: അതുവരെ എന്തായിരുന്നു ജോലി ചെയ്തത്?
0: അതുവരെ ഞാനൊരു ലാബിലായിരുന്നു, CT സ്കാൻ MRI സെന്ററിലായിരുന്നു. അടുത്തൊരു
1: 18 പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത്.
0: അതെ അതെ, അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു സഹകരണം കൊണ്ട് മാഡം, സരിത മാഡം, പിന്നെ മനോജ് സാർ, ഇവരെല്ലാം സഹകരണം കൊണ്ട് മിഷനും ഇവരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നു. അപ്പോൾ എനിക്കിപ്പോൾ CPCR വർക്ക് ചെയ്തതിന് ശേഷം മിഷൻ തിരിച്ച് ഇവിടെ ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ എംപ്ലോയി ആയതുകൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ SC SP ഈലാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. അങ്ങനെ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കൃഷിയിൽ വെച്ചാൽ ഞാൻ വെള്ളരിയാണ് കൂടുതൽ ചെയ്തത്. വെള്ളരിക്ക്
1: കൃഷി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പുറത്ത് പാട്ടത്തിന് സ്ഥലം എടുത്താണല്ലോ കൃഷി ചെയ്യുന്നത്. എന്തൊക്കെ കൃഷിയാണ് അവിടെ ചെയ്യുന്നത്? വെജിറ്റബിൾസിലെ
0: ഇപ്പോൾ വെള്ളരി, പിന്നെ പടവല, വെണ്ടയ്ക്ക, പിന്നെ മത്തൻ, ചീര, നരമ്പനുണ്ടല്ലോ, അത്ര കൃഷി ചെയ്യുന്നുണ്ട്.
1: ഇതിന്റെ വിത്തുകളൊക്കെ എവിടുന്ന?
0: വിത്ത് ഈ KVKM തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോ അത് മാത്രമല്ല,
1: പച്ചക്കറി കൃഷി ആരംഭിക്കാൻ വേണ്ടി ഇപ്പം അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ അതില് ഇപ്പൊ മണ്ണൊരുക്കുന്നത് മുതലേ, മണ്ണൊരുക്കുന്ന രീതിയാന്ന് പറഞ്ഞു.
0: അത് ചെറുപ്പത്തിലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ കൃഷി ചെയ്യുന്നതിൽ. അപ്പൊ അത്ര ബിൽഗൻ ഇല്ലെങ്കിലും വീട്ടാവശ്യത്തിന് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ മണ്ണൊരുക്കുന്ന രീതി എങ്ങനെയാ വെച്ചാല്, നമ്മള് ഇപ്പൊ ആദ്യം ഇട്ടിട്ട് ഒരാഴ്ച വെക്കും ഇങ്ങനെ, പിന്നെ അതിനെ കിളച്ച് മറിച്ചിട്ട് പിന്നെയാണ് വിത്ത് ഇടുന്നത്. പിന്നെ അതിനുവേണ്ട ചെടി ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ നമ്മുടെ, അതായത് ഞാൻ ചെയ്തത് ഫുള്ള് ഇതാണ്, അതായത് നമ്മുടെ കടലപ്പിണ്ണാക്കുണ്ടല്ലോ അതും ചാണകം പുളിപ്പിച്ച് ഡ്രമ്മിൽ കലക്കി അതാണ് ഒഴിച്ചത്. അല്ലാണ്ട് പിന്നെ ബാക്കിൽ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, ഒന്നുമില്ല, രസവളമൊന്നുമില്ല. ഇങ്ങനെ അത് പശുവുണ്ട്, 2 പശുണ്ട് വീട്ടിൽ. അപ്പോൾ ചാണകം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതന്നെ ഞാൻ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് വെള്ളരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ആൾക്കാർ ഇഷ്ടം പോലെ.
1: എത്ര തടം ഉണ്ടാവും ചെയ്തിട്ട്?
0: വെള്ളരി ഒരു 16 ഇങ്ങനെ തടം ഉണ്ടാവും. വെച്ചാൽ വലിയ നീളത്തിലല്ലേ, അങ്ങനെ ഉണ്ടാവും ഒരു 3 ക്വിന്റലോളം കിട്ടിയിട്ടുണ്ട് വെള്ളരിക്ക്.
1: ആ,
0: അപ്പോ അതായത്
1: വലിയ സൈസ് ആണോ?
0: വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. അതായത് എനിക്ക് ഈ വർക്കില്ലതുകൊണ്ട് നോക്കാൻ കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പരമായിട്ടാണ് ആ ചെറുത്. ഇങ്ങനെ അല്ലാണ്ട് പിന്നെ
1: കൂടുതൽ വലിയ വെള്ളരി, അതായത് ഒരുപാട് നല്ല തൂക്കമുള്ള വെള്ളരി വിപണിയിൽ മാർക്കറ്റിൽ നമുക്ക് വിറ്റ് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അല്ലേ?
0: ബുദ്ധിമുട്ടുണ്ട്. അതെച്ചാല് അത് ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല്, ഒന്ന് വിട്ട് കഴിഞ്ഞാൽ എല്ലാം കറി വെക്കണം, അല്ലെങ്കിൽ പകുതി വേസ്റ്റ് ആവും. അപ്പൊ അങ്ങനെ ചെറുതാന്ന് ചോദിച്ചിട്ട് ആൾക്കാർ പൊതുവെ
1: ഒരു കുഞ്ഞ് വെള്ളരിക്കാണെങ്കിൽ അത് അന്നത്തെ ദിവസത്തേക്ക് കറിക്കാം,
0: ഫുള്ള് കറിക്കായി.
1: ചെറുതാണ് പൊതുവെ എല്ലാരും തിരഞ്ഞെടുക്കുന്നത്,
0: ചോദിച്ച് വാങ്ങിക്കുന്നത് ചെറുതാണ്. അപ്പോ ഞാൻ ഹാർവെസ്റ്റ് ആയിട്ട് തന്നെ ഏകദേശം ഒരു 1.5 മാസത്തോളമായി. ഇപ്പോഴും വെള്ളരിക്കുണ്ട്, ഒന്നും ചീത്താതെ ഉണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയും കൊടുത്തതേ ഉള്ളൂ, ഒരു 10 ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ.
1: വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത്
0: വെച്ചിട്ടുണ്ട്. അപ്പോ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നുണ്ട്, നല്ല റേറ്റും കിട്ടിയിട്ടുണ്ട് വെള്ളരിക്കൊക്കെ. അതാണ് നല്ല സാധനം കൊണ്ട് ഒരിക്കൽ കൊണ്ടുപോയി യൂസ് ചെയ്തവരെ പിന്നെ പിന്നെയും വന്നിട്ട് ചോദിക്കണ്ട. ആ,
1: അതുപോലെ
0: തൂക്കം എന്ന് വെച്ചാല് ഏകദേശം ഒരു 700-800 അങ്ങനെ ഗ്രാമം. അത് ഓരോ രീതി ഉണ്ടാവും. അങ്ങനെ
1: നല്ല പഴുത്ത സമയത്ത് തന്നെയല്ലേ പറിച്ച് വെക്കുന്നത്?
0: ഏകദേശം പഴുക്കാൻ കാത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും. അതായത് ചെറിയൊരു പഴുപ്പ് മഞ്ഞ വരുമ്പോ പറിക്കും. ആ, അതാണ് എന്റെ കണക്ക്.
1: അത് കൂടുതൽ കാലം നിൽക്കും.
0: ആ, കൂടുതൽ കാലം നിൽക്കുന്നുണ്ട്.
1: ഫുള്ളായിട്ട് പിന്നെ അതിന്റെ ചുവടൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള വെള്ളരിയില്ലേ, അതാണോ നല്ലത്? അതോ അതിനു മുമ്പേ
0: പറിക്കണം? ആ, അത് അതിന് കാത്താലും അത് വാടി പോകുന്നുണ്ട്, ചെറിയൊരു വാട്ടം വരും. ആ, വെയിലടിച്ചിട്ട്. അപ്പൊ അതിനു മുമ്പേ പറിക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് ഈ വർഷം വരെ നിന്നിട്ടുണ്ട് വെള്ളരിക്ക. സൂക്ഷിക്കുന്നത് നമ്മള് പണ്ടുള്ള കാലത്തായിരുന്നെങ്കിൽ കെട്ടി തൂക്കിയാണ്. ഇപ്പോ നമ്മള് നൂൽ ചാക്കുണ്ടല്ലോ ഈ റേഷൻ കടയിൽ കിട്ടുന്ന, അപ്പൊ അതിനെ അതിന് മുകളിൽ വെച്ച് നനച്ച് ചെറുങ്ങനെ നനച്ച് അതിന് മുകളിൽ വെച്ചാല് നിക്കുന്നുണ്ട്. അത് നമ്മളെ ഈ നിലത്ത് അങ്ങനെ നിക്കുന്നുണ്ട്, നിന്നിട്ടുണ്ട്.
1: അപ്പൊ വെള്ളരി തടം എടുത്തതിന് ശേഷം അടിപൊളിയായിട്ട് കൊടുക്കുന്നത്
0: കൂടുതൽ ഇത് തന്നെ കടലയും ചാണകം. അങ്ങനെ പിന്നെ ചാരമുണ്ടല്ലോ നമ്മള്

0: ഇതിനകത്ത് ചാരം ആ വെണ്ണീര് വെച്ചാല് ഇത് അടുപ്പില് ഇതാക്കിയല്ല, നമ്മളിപ്പോ സെപ്പറേറ്റ് അയല കത്തിച്ചിട്ട് അതിന് മണ്ണ് മിക്സൊക്കെ എത്തി അത് ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ വളമായിട്ട് ഇത് തന്നെ, വേറെ ഒന്നുമില്ല. ഒരു ഒരാഴ്ച കൂടുമ്പോ ഇത് കൊടുക്കും, കടല വെണ്ണാക്കും, പിന്നെ ഇത് ചാണകം പുളിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നോണ്ട് വേറെ എനിക്ക് അതല്ലാണ്ട് ഈ പ്രാവശ്യം ചെയ്തതിന് എനിക്ക് കീടനാശിനി ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
1: എല്ലായിടത്തും
0: ഇല്ല, എല്ലായിടത്തും കീടം വന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇല്ല, ആരും ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ പാടുണ്ട്, പക്ഷെ ആരും ഇതിലേക്ക് ഇറങ്ങുന്നില്ല.
1: ആ
0: ഇത് വെച്ചാല് ഇത് ഇത് ചെയ്ത് ഞാൻ ഭാര്യന്റെ ഇതാണ്, ഭാര്യ സ്ഥലത്ത്. അപ്പൊ എന്റെ ഒരു 3 കിലോമീറ്റർ കൂടുതലല്ലോ, അത് പഞ്ചായത്ത് വരുമ്പോ അത് ഈ പഞ്ചായത്ത് വരും, ഭാര്യ വീട്ടിന്റെ അടുത്ത് വരുമ്പോ ഒരു 3 കിലോമീറ്റർ അകലെ ഉണ്ട് ഈ കൃഷി
2: ചെയ്ത് താമസിക്കുന്നിടത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഈ
0: ഭാര്യ വീട്ടിന്റെ അടുത്താണ്. അങ്ങനെയാണ് ചെയ്യുന്നില്ലത്. അപ്പൊ ആ നാട്ടിൽ ആരും അങ്ങനെ കൃഷി ചെയ്യുന്നില്ല. ഇല്ല.
2: അപ്പൊ കൂടുതൽ ഈ പച്ചക്കറിക്കൊക്കെ രോഗങ്ങൾ വരാൻ വേണ്ടിട്ട് കൂടുതൽ ഇതിലെ ഒരുപാട് കാട് പിടിച്ചു നിൽക്കുന്ന സ്ഥലത്താണ്?
0: ഇല്ല, കാട് ഉണ്ട്, പക്ഷെ കൂടുതലൊന്നുമില്ല. ചുറ്റുപാടും കഴുങ്ങ,
2: മറ്റു കൃഷികൾ ഇല്ലാതിരിക്കുമ്പോ നമ്മുടെ ഈ ഒരു കൃഷിയിലേക്ക് കൂടുതൽ പ്രാണികളൊക്കെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്.
0: പക്ഷെ അങ്ങനെ ഇതുണ്ട്, പക്ഷെ പ്രാണികളൊന്നും വന്നതായിട്ടില്ല. പക്ഷെ
2: അതുകൊണ്ടാണല്ലോ വിളവ് നന്നായിട്ട്.
0: കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിലൊന്നും നേരാൻ പറ്റില്ല, എല്ലാം ഒരു ഇത് കട്ട് ചെയ്യും. ഒരു ഇതുപോലത്തെ രാത്രിയിൽ കാണുന്ന ഒരു എന്തതിനെ പറയാ, രണ്ട് ഇത് ഉള്ള ചെറിയൊരു എന്തതിനെ പറയാന്നറിയില്ല പേര്. അപ്പോ അത് കട്ട് ചെയ്തിടും. ഇത്ര നമ്മൾ ഏകദേശം തൈ ഒരു ഫീറ്റ് മുകളിലായാലും അത് കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല.
2: വന്യമൃഗ ശല്യങ്ങൾ?
0: വന്യമൃഗം പന്നിയുടെ ശല്യമുണ്ട്. പന്നിക്ക് ഞാൻ നെറ്റ് ഉണ്ടല്ലോ, നമ്മളെ പച്ച നെറ്റ്, അത് ചുറ്റുപാടും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്.
2: പിന്നെ ഇതിന്റെ അകത്ത് മറ്റു കൃഷി എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു വെള്ളരി കൃഷി മാത്രമല്ലല്ലോ?
0: ചീരണ്ട്, പടവല, വെണ്ടക്ക, പയറ്, മുളക്, പന്തൽ കൃഷി, പടവലയും നെർമൻ അതിന്റെ ഇതെന്ന് പറയുന്ന അറിയില്ല. പിന്നെ മത്തൻ, മത്തൻ ഏകദേശം ഒരു ഇപ്രാവശ്യം ഒരു 70 kg വരെ കിട്ടിയിട്ടുണ്ട്, കിലോ വരെ. പക്ഷെ മാർക്കറ്റ് ഇല്ല, മത്തന് റേറ്റ് കുറവാണ്.
2: ഈ വിളകളിലൊക്കെ ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടിയ ഒരു വിള ഏതാ?
0: വെണ്ടക്ക.
2: വെണ്ടക്ക,
0: വെണ്ടക്ക അതിന് ഏകദേശം 100 രൂപ വരെ കിട്ടിയിട്ടുണ്ട് കിലോവിന്.
2: ഏത് ഇനം വെണ്ടക്കയാ നട്ടത്?
0: വെണ്ട ഏത് ഇനം എന്ന് വെച്ചാല് ഇവിടെ തന്നെ തന്നാണ്, പക്ഷെ അതിന്റെ ഇനം എനിക്ക് ഫലം പറ്റില്ല.
2: വിത്ത്
0: സൈസ് വെച്ചാല് ആനക്കൊമ്പ് എന്ന് പറയുമല്ലോ, അതല്ല, അതിന്റെ ചെറുത്, എന്നാ ചെറുതും അല്ല, മീഡിയം ഒരിടത്തരം അങ്ങനെയുള്ള ഒരു വെണ്ടക്ക. അപ്പൊ അതിലാണ് കൂടുതൽ റേറ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പടവല,
2: വെണ്ടക്ക എന്ന് പറയുമ്പോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തന്നെ അതിന്റെ ഹാർവെസ്റ്റ് വേണമല്ലോ,
0: ഡെയിലി ചെയ്യണം, അല്ലെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക്.
2: അപ്പൊ ഡെയിലി എടുക്കുമ്പം ഡെയിലി എപ്പോഴും അവിടത്തേക്ക് എന്തായാലും എത്തണല്ലോ അല്ലെ?
0: എത്തിയേ പറ്റൂ ഡെയിലി, അതായത് 5 മണിക്കാണ് പോകുന്ന സമയത്ത് പന്നി ശല്യം എല്ലാം ഉണ്ടാവും. ടോർച്ച് വെച്ച് ഇങ്ങനെ, ആ അത് വെച്ച് തന്നെ വെള്ളം.
2: 3 കിലോമീറ്റർ അങ്ങോട്ടേക്ക് എങ്ങനെയാ വണ്ടി എടുത്താണോ?
0: അല്ല, ഞാൻ ഭാര്യ വീട്ടില് താമസിക്കും, എന്റെ വീടുമായിട്ട് ഈ മുളിയാർ എന്നാണ് പറഞ്ഞത്, ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ. അപ്പൊ വീട്ടിലേതായാലും ഞാൻ വണ്ടി എടുത്ത് പോകും, എന്റെ വീട്ടിലായാലും വണ്ടി എടുത്ത് പോയിട്ട് ഞാൻ നനച്ച്.
2: അപ്പൊ എങ്ങനെയാ വെള്ളത്തിന്റെ സൗകര്യം?
0: വെള്ളം അടുത്ത് ഞാൻ പാട്ടത്തിനടുത്ത ഒരു ആളുണ്ട്, അവര് വെള്ളം തന്ന് സഹായിക്കും.
2: അവര്
0: ആ കിണറുവെള്ളം മോട്ടോർ വെച്ച് ടാങ്കിൽ നിറയ്ക്കും, 2000 ലിറ്ററിന്റെ ടാങ്കി ഉണ്ട്, അതിൽ നിറച്ചു വെക്കും. അതായത് ഞാൻ വിടുന്ന സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും തലേ ദിവസം. അങ്ങനെ വെള്ളം വിട്ടുകൊണ്ടിരുന്നത്. അപ്പം വെള്ളം കിട്ടാൻ പൈപ്പ് വെച്ച്, അല്ലാണ്ട് സമയം മതിയാവില്ല. ശരിക്കും പൈപ്പ് വെച്ചല്ല ചെയ്യേണ്ടത്, സമയം മതിയാവാത്തതുകൊണ്ട് പൈപ്പ് വെച്ച് ചെയ്യും.
2: പിന്നെ മറ്റ് പച്ചക്കറി കൃഷി അല്ലാതെ വേറെ എന്താ ചെയ്യുന്നത്?
0: വേറെ കഴുങ്ങുണ്ട്, ഒരു 40 മുട് ഉണ്ടാവും. അതും നമുക്ക് കെ വി കെന്നെ SSP പരമായിട്ട് കെ വി കെന്നു തന്നത്, സുമംഗല എന്ന് പറയും. അപ്പൊ അത് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു, നല്ലതുണ്ട്. ഇപ്പൊ വെള്ളത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇങ്ങനെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല, എന്നാലും മഴ വരാനായല്ലോ 2 വർഷമായി. അതും തേനീച്ച ഉണ്ട്, 2 പെട്ടിയുണ്ട്. അതും 2 പെട്ടിയിൽ ഇപ്പോ ഞാൻ 2ാമത്തെ പ്രാവശ്യം എടുത്ത ഒരു പെട്ടിന്ന് ഒരു 6 കിലോ വരെ കിട്ടും 2 പ്രാവശ്യം ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു 12 കിലോ കിട്ടുന്നുണ്ട്. അത് ഈ വർക്കിന്റെ ഇടയിൽ തന്നെയാണോ എല്ലാം?
2: അതിന്റെ തേനീച്ച എടുക്കും, അതിന്റെ പണികളൊക്കെ ആരാ ചെയ്യാ? കൃത്യമായി പരിപാലിക്കുന്നത് ആരാണ്?
0: പണികൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും, ഞാൻ തന്നെ ചെയ്യണം.
2: അതായത്
0: ആ ക്ലാസ് കിട്ടിയതായിരുന്നു, കെ വി കെന്ന് ക്ലാസ് കിട്ടിയത്.
2: ചെറിയ തേനാണോ വലിയ തേനാണോ?
0: ഇന്ത്യൻ ബീസ്.
2: മാർക്കറ്റിൽ എങ്ങനെയാണ് തേനിനെ?
0: അത് ഞാൻ മാർക്കറ്റിൽ നിന്നിട്ട് കൊടുക്കുന്നത്, ഞാൻ CPCRL തന്നെയാണ് അതും കൊടുക്കുന്നത്. അപ്പോ അത് കിലോയ്ക്ക് 500.

0: രൂപയ്ക്ക് കൊടുക്കും.
1: എങ്ങനെയാ സെയില്?
0: സെയില് കുഴപ്പമില്ല, ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ചെയ്തത്, അതിപ്പം കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്.
1: സി പി സറയിൽ തന്നെ അതിന്റെ വിപണി അല്ലേ?
0: ആ അതെ അതെ, വിപണി ഇവിടെ തന്നെ.
1: അപ്പോ അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, സെയിലാവാതിരിക്കുന്നു?
0: ഇല്ല ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് പിന്നെ ഒറിജിനൽ അല്ലേ, വേറൊരു ഇതുമില്ല, ഒന്നും ഇതില്ല എന്നുള്ളതല്ല അവർക്കറിയാം. അപ്പൊ ഒരു കെ വി കെയിലെ മാഡം ഇവരെല്ലാം സഹായിച്ചിട്ടാണ് എനിക്കത് ഹണി കിട്ടിയത്. ഹണി രണ്ട് പെട്ടിയാണ് കിട്ടില്ല. അപ്പൊ അത് പെട്ടിയുടെ
1: കൂടുതൽ പെട്ടികളാക്കാൻ വേണ്ടിയിട്ടുള്ള
0: തയ്യാറെടുപ്പ് ഉണ്ട്, പക്ഷെ എന്റെ വർക്കും അതും മാച്ച് ആവുന്നില്ല.
1: ഒരുപാട് സമയം
0: അതിന് വേണം. അതെന്ന് വെച്ചാല് ഒന്നുമില്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ എന്തായാലും അതിനെ നോക്കണം എല്ലാം തേനിച്ച്. അപ്പൊ ലീവ് ഇല്ലാത്ത കാരണം കൊണ്ട് സൺഡേ മാത്രമേ ലീവില്ലു, അതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ആക്കണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഒരാളെ കൂടി സഹായത്തിനുണ്ടെങ്കിൽ ഓക്കെ, വൈഫുണ്ട്, പക്ഷെ ഭയങ്കര പേടിയാണ്.
1: എങ്ങനെയാ ഇത് പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഈച്ചയുടെ
0: ആ കുത്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പോഴും കിട്ടുന്നുണ്ട്, പക്ഷെ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കൂല, ഒരു ഇതായിട്ട് എടുക്കും. കുറച്ച് സമയം കുറച്ച് പിറ്റേ ദിവസം വരെ ഉണ്ടാവും കുറച്ച് വീർത്ത് വന്നിട്ട്, പക്ഷെ അതൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ കുറെ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ തേന ആറ് വർഷാക്കുമ്പോഴും കിട്ടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല.
1: വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: വേറെ കവുങ്ങ് കൃഷി ഇപ്പൊ ഒരു രണ്ടു വർഷമായതേ ഉള്ളൂ ഇതായിട്ടില്ല.
1: ഇപ്പൊ നട്ട്
0: രണ്ടു വർഷമായത്.
1: ഏതൊക്കെ?
0: നാടൻ പശു ആണ്. നാടൻ പശു രണ്ടെണ്ണം.
1: അപ്പോ പശുവിനെ കൃത്യമായി പരിപാലിക്കുന്നത് ആരാണ് വീട്ടില്?
0: വീട്ടില് വൈഫിന്റെ അമ്മയാണ്. എനിക്ക് ടൈം ഒന്നും മാച്ച് ആണില്ല.
1: ഏത് ഇനത്തിലുള്ള പശുക്കളാണ്?
0: അത് നാടൻ പശു എന്ന് പറയും. ആ നാടൻ പശു എന്ന് പറയും, ചെറിയ ഇനം. പിന്നെ ഞാൻ ലീവിലെ സമയത്ത് പ്രസവിച്ചിട്ട് അതാണ് രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ കുട്ടിയാണത്.
1: പാല് കിട്ടുന്നുണ്ട്?
0: പാലിപ്പം ഇല്ല. ഇനി അടുത്ത ഇതാവണ അത്ര.
1: പശുവിന് എന്താ ഭക്ഷണമായിട്ട് എന്താ കൊടുക്കുക?
0: ഭക്ഷണം പിണ്ണാക്ക്, അതല്ലാണ്ട് പിന്നെ നമ്മള് ഈ കഞ്ഞി വെള്ളം ഉണ്ടല്ലോ അത് പുല്ല് ഇതെല്ലാം കൊടുക്കും. വേറെ ഇതായിട്ടൊന്നും അങ്ങനെ കൊടുക്കാറില്ല.
1: ജയകുമാർ അപ്പോ കൃഷി തുടരണം എന്ന് തന്നെയല്ലേ മനസ്സിലുള്ളത്?
0: എന്ന് തന്നെ. എല്ലാ വർഷവും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാല് ആ വർഷമാകുമ്പോ വേണ്ട വേണ്ടെന്ന് തോന്നും, ബുദ്ധിമുട്ട് കാരണം കൊണ്ട്. പക്ഷെ ആ സമയമാകുമ്പോ എന്തായാലും ചെയ്യും എന്തായാലും. പിന്നെ അതല്ലാണ്ട് വീട്ടാവശ്യത്തിന്റെ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോ വീട്ടിനാവശ്യത്തില്ല പയറുണ്ട്, വഴുതനങ്ങ അതെല്ലാം ഉണ്ട് വീട്ടിനാവശ്യത്തില്ല.
1: അപ്പോ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോ നമുക്ക് മനസ്സിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലേ, എന്താണ് തോന്നുന്നത്?
0: സന്തോഷം എന്ന് വെച്ചാല് ആദ്യം നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടല്ല, ഒരു ഇൻട്രസ്റ്റ് ചെറുങ്ങനെ കുറയും, വർക്കും ഇതുമ്പോ ഒരു ടെൻഷൻ പോലെ. പക്ഷെ ഇതെല്ലാം നട്ട് ഒരു അതിൽ വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലെല്ലാം പോയി, വേനലൊന്നുമില്ല, പിന്നെ നമുക്ക് മനസ്സിന് സന്തോഷമാണ്, അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. അതുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് ഇത് കൊണ്ടുപോകുന്നത്. സ്വന്തം സ്ഥലം ഇല്ലെങ്കിലും പാട്ടത്തിനെടുത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനല്ല ഇത് ഈ കാരണം കൊണ്ടാണ്.
2: കാസർഗോഡ് ജില്ലയിലെ മുളിയാർ പാത്തനടുക്കം സ്വദേശി ശ്രീ ജയകുമാറിന്റെ കൃഷി അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ചക്കയിലെ മൂല്യവർദ്ധന സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥിനികളായ ആർദ്ര സുബ്രഹ്മണ്യൻ, ദിൽഷന എം ആർ, ദിൽഷ എം എസ് എന്നിവർ സംസാരിക്കുന്നു.
1: ചക്ക കേരളത്തിന്റെ സംസ്ഥാന ഫലം. പോഷക സമ്പത്തും ഔഷധ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന ചക്ക ഇപ്പോൾ രുചിയുടെ അതിരുകൾ പിന്നിട്ട് വ്യാവസായികതയുടെ ഭാഗമായിരിക്കുന്നു. ചക്ക ചിപ്സ് മുതൽ ജാം, ചക്കപ്പൊടി, പപ്പടം, കറി മിശ്രിതം തുടങ്ങി ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഫലമെന്ന രീതിയിൽ മാത്രമല്ലാതെ വരുമാന മാർഗമായും ചക്കയെ മാറ്റാവുന്നതാണ്.
2: ഇനി നമുക്ക് ചക്കയിൽ നിന്നും വ്യത്യസ്തമായ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ.
3: നിങ്ങൾ ചക്കപ്പൊടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്ന് ആഗോളതലത്തിൽ വരെ വളരെ മാർക്കറ്റ് മൂല്യമുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ചക്കപ്പൊടി. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അധികം മൂപ്പെത്താത്ത പച്ച ചക്കയുടെ ചുളകൾ മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഈർപ്പം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പൊടിച്ച് സൂക്ഷിക്കാം. അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലോ ഗോതമ്പ് മാവിലോ ചേർത്ത് അപ്പം ഉണ്ടാക്കാവുന്നതാണ്. ആരോഗ്യമുള്ള ശരീരത്തിനും ശരിയായ ദഹനത്തിനും ഇത് സഹായിക്കുന്നു. ഇതിൽ ധാരാളം നാരുകളും വിറ്റാമിൻ സി, പൊട്ടാസ്യം, ആന്റി ഓക്സൈഡുകളും

0: അടങ്ങിയിരിക്കുന്നു. രക്തത്തിലെ പഞ്ചസാര അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ ഡയബറ്റിസ് രോഗികൾക്കും ഇത് കഴിക്കാവുന്നതാണ്.
1: അല്ല, നിങ്ങൾ ചക്ക അച്ചാർ കഴിച്ചിട്ടുണ്ടോ?
2: ചക്ക അച്ചാറോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്?
1: മൂപ്പെത്തിയ ചക്കയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ചക്ക അച്ചാർ. അതിനുവേണ്ടി മൂത്ത ചക്കച്ചുള മുറിച്ച് കഷ്ണങ്ങളാക്കുക. ഇവ എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റണം. അതിനുശേഷം ചുളകൾ കോരി ഒരു പാത്രത്തിൽ നീക്കിവെക്കണം. 10 ഗ്രാം കായവും 5 ഗ്രാം ഉലുവയും വറുത്തു മാറ്റി പൊടിച്ചു വെക്കണം. അതേ എണ്ണയിൽ 5 ഗ്രാം കടുകിട്ട് പൊട്ടിച്ച് 100 ഗ്രാം വെളുത്തുള്ളി ചതച്ചിടുക. ബ്രൌൺ നിറമാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ഗ്രാം കടുക് പരിപ്പും ചേർത്ത് ചുളകൾ അതിലിട്ട് ഇളക്കുക. വെള്ളം, വിനാഗിരി എന്നിവ ചേർക്കുക. പാകത്തിന് ഉപ്പും തിളയ്ക്കുമ്പോൾ പഞ്ചസാരയും ചേർത്ത് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇവ കുപ്പികളിലോ കനമുള്ള പ്ലാസ്റ്റിക് കവറുകളിലോ പാക്ക് ചെയ്യാം.
2: വളരെയധികം സുപരിചിതമായ ചക്കയുടെ മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ചക്ക ചിപ്സ്. ഇതിനായി വിളഞ്ഞ ചക്കയുടെ ചുളകളാണ് ഉപയോഗിക്കുന്നത്. മൂപ്പെത്തിയ പഴുക്കാത്ത ചക്കയുടെ ചുളകൾ കുരുവില്ലാതെ നമ്മുടെ ആവശ്യാനുസരണം നീളത്തിൽ മുറിക്കുക. വലിയ ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ചു കുറച്ചായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാം. 1-2 ടീസ്പൂൺ ഉപ്പുവെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്.
1: ചക്കയിൽ നിന്ന് പപ്പടം ഉണ്ടാക്കാൻ പറ്റുമോ?
0: അധികം മൂപ്പെത്തിയിട്ടില്ലാത്ത ചക്കയുടെ ചുളയാണ് ഇതിന് ആവശ്യം. കുരുവില്ലാതെ ചുള വേവിച്ച് എടുക്കുക. നന്നായി അരച്ച് പേസ്റ്റ് പരുവത്തിൽ ആക്കുക. അല്പം ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് എള്ളോ ജീരകമോ കൂടി ഇതിൽ ചേർത്തതിനു ശേഷം കട്ടി കുറഞ്ഞ രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് സൂര്യപ്രകാശം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രേയോ ഉപയോഗിച്ച് ഉണക്കാം. ഇങ്ങനെയാണ് ചക്ക പപ്പടം ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം 4 മുതൽ 6 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്.
1: ചക്ക ചുള പോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചക്കക്കുരുവും. ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, വിറ്റാമിൻ ബി, മെഗ്നീഷ്യം, തായമിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരുവിന്റെ ഉപയോഗം ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും രക്തത്തിലെ കൊളസ്ട്രോൾ നില നിയന്ത്രിക്കുന്നതിനും സഹായകമാണ്. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സൈഡുകളും ജാക്ലിൻ എന്ന ലെക്റ്റിനും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ചക്കക്കുരു കൊണ്ട് കോഫി പൗഡർ ഉണ്ടാക്കിയെടുക്കാമെന്ന് പലരും കേട്ടുകാണും അല്ലേ? കുറഞ്ഞ കഫീൻ മാത്രമാണ് ഇത്തരത്തിൽ ചക്കക്കുരു കോഫി പൗഡറിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിനായി ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കി മുറിക്കണം. 2 ദിവസം വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ ഉണക്കിയെടുക്കാം. ഇത്തരത്തിലുള്ള ചക്കക്കുരു ഒരു പാനിലിട്ട് കറുത്ത കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. പിന്നെ ഗ്രൈൻഡറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇത്തരത്തിൽ തയ്യാറാക്കിയ കോഫി പൗഡർ ഈർപ്പമില്ലാത്ത ഒരു കുപ്പിയിലിട്ട് സൂക്ഷിക്കാം.
2: ചക്ക വറുത്തത് നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. എന്നാൽ ചക്കക്കുരു വറുത്തത് അല്ലെങ്കിൽ ചക്കക്കുരു ചിപ്സ് അത്ര സുപരിചിതമല്ല അല്ലേ? ചക്കക്കുരു കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ചിപ്സ്. ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി സ്ലൈസർ ഉപയോഗിച്ച് ചെറുപാളികളാക്കി എടുക്കാം. പിന്നീട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ലായനി തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് സ്ലൈസ് ചെയ്തു വെച്ച ചക്കക്കുരു വറുത്തെടുക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലായനി ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വറുത്ത് പാകമാകുമ്പോൾ ഇവ കോരിയെടുത്ത് ഈർപ്പമില്ലാത്ത കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്.
0: കൊറോണ കാലത്ത് ട്രെൻഡിംഗ് ആയ ഒന്നാണല്ലോ ചക്കക്കുരു മിൽക്ക് ഷേക്ക്. ചക്കക്കുരു പുറംതോട് വൃത്തിയാക്കി പ്രഷർ കുക്കറിൽ ഇട്ട് വേവിക്കുക. 3 വിസിൽ വരുന്നതുവരെയെങ്കിലും ഇവ വേവിക്കണം. ശേഷം ഇവ ഉടച്ചെടുത്ത് തണുത്ത പാലും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുക്കാം. 1 നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ചക്കക്കുരു മിൽക്ക് ഷേക്കിന്റെ രുചി കൂട്ടാവുന്നതാണ്. സ്വാദിഷ്ടവും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ പാനീയമാണ് ചക്കക്കുരു മിൽക്ക് ഷേക്ക്.
1: കുറച്ച് പഴുത്ത ചക്ക വിഭവങ്ങൾ പരിചയപ്പെടാം. ആളുകൾക്കിടയിൽ വളരെ സ്വീകാര്യതയുള്ള പഴുത്ത ചക്കയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ചക്ക പുഡിംഗ്. ചക്ക പുഡിംഗ് ഉണ്ടാക്കുന്നതിനായി ആദ്യം 20 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് വെക്കുക. പിന്നീട് 500 മില്ലി ലിറ്റർ പാലിലേക്ക് 250 ഗ്രാം പഞ്ചസാര, ചൈന ഗ്രാസ് വെള്ളം എന്നിവ ഒരുമിച്ച് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് 500 ഗ്രാം പഴുത്ത ചക്കയുടെ പൾപ്പ് ചേർത്ത് പാകമാവുന്നതുവരെ ഇളക്കുക. പിന്നീട് ക്രീമും എസൻസും ചേർക്കാവുന്നതാണ്. ഏകദേശം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം.
2: കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോക്ലേറ്റ്. ഇത് നമുക്ക് ചക്ക ഉപയോഗിച്ചുണ്ടാക്കിയാലോ? നന്നായി പഴുത്ത ചക്ക

0: ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. എന്നിട്ട് അതിനെ പേസ്റ്റ് പരുവത്തിലാക്കി അടിവശം കട്ടിയുള്ള ഒരു പാത്രത്തിൽ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അതിനെ കുറുക്കിയെടുക്കുക. 100 മില്ലിലിറ്റർ വെള്ളത്തിൽ പാൽപ്പൊടി അലിയിപ്പിച്ച് കുറുക്കിലേക്ക് ചേർക്കാവുന്നതാണ്. അതിലേക്ക് നെയ്യും കൊക്കോ പൊടിയും ചേർക്കുക. പാകമാകുന്നതുവരെ ഇളക്കിയതിനു ശേഷം മിശ്രിതം ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് ചോക്ലേറ്റുകളായി ഉരുട്ടാവുന്നതാണ്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചോക്ലേറ്റ് ബട്ടർ പേപ്പർ കൊണ്ട് പൊതിയുക.
1: നിങ്ങൾ ജാക്ക് ഫ്രൂട്ട് ലെതറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: പേര് നല്ല വെറൈറ്റി ആണല്ലോ.
1: പേരുപോലെ തന്നെ വ്യത്യസ്തമാണ് സാധനവും. നല്ല മാംസളമായ പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാക്ക് ഫ്രൂട്ട് ലെതർ. വീടുകളിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതും കുറെ കാലം സൂക്ഷിച്ചു വെക്കാവുന്നതുമാണ് ഇത്. പഴുത്ത ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിനെ പേസ്റ്റ് പരുവത്തിൽ ആക്കേണ്ടതാണ്. മിനുസമാർന്ന ഈ പൾപ്പിനെ ഒരേ രീതിയിലുള്ള പാളികളായി ട്രേകളിൽ പരത്തുക. പ്ലേറ്റുകളിലോ ട്രേകളിലോ നേരിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ച് ലെതറിനെ ഉണക്കാവുന്നതാണ്. കൂടുതൽ ഉണങ്ങിയാൽ ലെതർ പൊട്ടിപ്പോകും. ഉണങ്ങിയതിന് ശേഷം ഇഷ്ടമുള്ള വലുപ്പത്തിലും ആകൃതിയിലും മുറിച്ച് പോളിത്തീൻ പൗച്ചുകളിൽ പാക്ക് ചെയ്യാം.
2: പഴുത്ത ചക്കയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചക്ക ഹൽവ. പഴുത്ത ചക്ക പൾപ്പാക്കി മാറ്റി അടിവശം കട്ടിയായുള്ള ഒരു പാത്രത്തിലേക്ക് ഇടേണ്ടതാണ്. അതിലേക്ക് പഞ്ചസാര, വെള്ളം, മൈദ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. പിന്നീട് തിളച്ചു തുടങ്ങുമ്പോൾ ഏലയ്ക്ക, നെയ്യിൽ വറുത്ത കശുവണ്ടി, നെയ്യ് എന്നിവ ചേർക്കാവുന്നതാണ്. പാകത്തിന് കട്ടിയാകുന്നതുവരെ ഇത് ഇളക്കുക. പിന്നീട് ഒരു ട്രേയിൽ നെയ്യ് പുരട്ടി ഹൽവ അതിലേക്ക് മാറ്റേണ്ടതാണ്. കുറച്ച് കശുവണ്ടി ഉപയോഗിച്ച് ഹൽവയുടെ മുകൾ ഭാഗം അലങ്കരിച്ചു കൊടുക്കുകയും ചെയ്യാം.
0: നമ്മുടെ പഴംപൊരി പോലെ വീടുകളിൽ വൈകുന്നേരക്കടിയായും അതിഥികൾക്ക് പലഹാരമായും കൊടുക്കാൻ പറ്റുന്ന ഒരു എണ്ണക്കടിയാണ് ചക്കപ്പൊരി. ഇതിനായി 200 ഗ്രാം പഴുത്ത ചക്ക കഷ്ണങ്ങളായി മുറിക്കുക. ശേഷം മറ്റൊരു പാത്രത്തിൽ 50 ഗ്രാം മൈദ, 25 ഗ്രാം ധാന്യപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒരു മാവ് ഉണ്ടാക്കുക. ശേഷം മുറിച്ചു വെച്ച ചക്ക കഷ്ണങ്ങൾ മാവിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ചക്ക സ്വർണ തവിട്ട് നിറമാവുന്നതുവരെ ഇത് വറുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വാദേറിയ പലഹാരമാണിത്.
1: അത് പറഞ്ഞപ്പോഴാ, മുന്തിരിയിൽ നിന്നു മാത്രമല്ലാട്ടോ ചക്കയിൽ നിന്നും നമുക്ക് വീഞ്ഞുണ്ടാക്കാം. ചക്കയുടെ പൾപ്പിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന 2 പുളിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് വീഞ്ഞും വിനാഗിരിയും. വീഞ്ഞ് ഉണ്ടാക്കുന്നതിനായി നന്നായി പഴുത്ത ചക്ക മുറിച്ച് വിത്തുകളൊക്കെ വേർപെടുത്തി എടുക്കുക. പഴുത്ത ചക്ക കഷ്ണങ്ങളായി മുറിച്ചു വെക്കുക. ഒരു വെള്ള തുണിയെടുത്ത് അതിൽ കറുവാപ്പെട്ട, പോപ്പി വിത്തുകൾ, ഏലം, തക്കോലം, ഗ്രാമ്പു എന്നിവ ഇട്ട് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. ശേഷം അതിനെ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് ആവി കയറ്റുക. ഇനി ചക്ക കഷ്ണങ്ങളും പഞ്ചസാരയും പൊതിഞ്ഞ സുഗന്ധവ്യഞ്ജനങ്ങളും മിക്സ് ചെയ്യുക. ഫെർമെന്റേഷന് വേണ്ടി അല്പം ഈസ്റ്റ് കൂടി അതിലേക്ക് ചേർക്കുക. മൂടിവെച്ച് 10 ദിവസം തുടർച്ചയായി ഇളക്കാവുന്നതാണ്. 20 ദിവസത്തിനു ശേഷം വീഞ്ഞ് അരിച്ചെടുത്ത് വൃത്തിയുള്ള ഒരു ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കാം.

ചക്കയിലെ മൂല്യവർദ്ധന സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥിനികളായ ആർദ്ര സുബ്രഹ്മണ്യൻ, ദിൽഷാന എം ആർ, ദിൽഷ എം എസ് എന്നിവർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സീമേ, നീ ഇങ്ങുവാ.
1: അല്ല, ഷീനേച്ചി ഇന്നലെ വന്നാ? അമ്മയ്ക്ക് എങ്ങനെ?
0: ബി പി ഡൗൺ ആയതാ. ഇന്നലെ വൈകുന്നേരം തന്നെ ഡിസ്ചാർജായി.
1: എന്നിട്ട് ഷീനേച്ചി നേരെ ഇങ്ങോട്ട് പോന്നാ?
0: ഇല്ല, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിട്ടാ വന്നത്. രാത്രിയില് പാവട്ടം വന്നു, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു.
1: ഓ, 3 ദിവസം ക്ഷീണിച്ച് പോയപ്പോ കൊറേ ദിവസമായ പോലെ. ഞാൻ ഇന്ന് വരാനിരിക്കലായിരുന്നു. അമ്മയ്ക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ?
0: ഇല്ലടി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ക്ഷീണായി വീണപ്പോ പേടിച്ചു പോയി. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല.
1: വീഴുമ്പോ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ ക്ഷീണിച്ചി.
0: രാജേഷ് സിമി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്.

0: രണ്ടാളും ജോലിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ നിന്ന് ഹോസ്പിറ്റലില്.
1: അതെ, ഏതായാലും നന്നായി. ഷീനേച്ചയാകുമ്പോ അമ്മയ്ക്ക് ഒരു ആശ്വാസമാവുമല്ലോ.
0: അതെ അതെ. പിന്നെയില്ലേ, ഞാൻ നിന്നെ കാണാനിരിക്കലായിരുന്നു.
1: എന്തു പറ്റി?
0: ഇന്നലെ രാത്രി വരുമ്പോ കുറച്ച് നല്ല മത്തി വാങ്ങി.
1: ഓ,
0: വീട്ടിൽ കൊണ്ടുവന്ന് പൊരിച്ചു കൊടുത്തപ്പോ പറയലാ നാളെ നീ സീമിയോട് ചോദിച്ചിട്ട് അതുപോലെ ആക്കുന്ന്.
1: അത് കൊള്ളാം.
0: നീ എന്ത് നാടി കൊണ്ടു കൊടുത്തേ?
1: അത് വിനുവേട്ടന് കൊളസ്ട്രോള് കുറച്ചുണ്ടെന്ന് ഞാൻ അന്ന് ഷീനേച്ചോട് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഇപ്പൊ പൊരിക്കലില്ല, ഞാനൊരു പ്രത്യേക സ്റ്റൈലില മീനാക്കല്.
0: എന്തായാലും ബാബട്ട് നല്ല ഇഷ്ടമായി കേട്ടോ അത്. നീ ഒന്ന് പറഞ്ഞ, ഞാനും ആക്കട്ടെ അതുപോലെ.
1: എളുപ്പാ ഷീനേച്ചി. ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് പുളിവെള്ളം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിനുപ്പ്, ഇത്ര മതി.
0: നീ ആക്കുന്നത് പറയടി.
1: പറയട്ടെ ഷീനേച്ചി. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട്, അതായത് മീൻ എത്രയാണോ അതിനനുസരിച്ച്, ചൂടാവുമ്പോ ഈ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. വഴന്നു വരുമ്പോ മുളക് പൊടിയും ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ചൂടാക്കണം.
0: അതായത് ഈ വഴറ്റി ഉള്ളിലേക്ക് ഇട്ട് ചൂടാക്കണം അല്ലേ?
1: അപ്പൊ തീ കുറയ്ക്കണേ, അല്ലെ ചിലപ്പോ കരിഞ്ഞു പോകും. എന്നിട്ട് പുളിവെള്ളം ഒഴിക്കണം. പുളി ഒരുപാട് വെള്ളത്തിലൊന്നും അങ്ങ് കലക്കി ഒഴിച്ചേക്കല്ല, ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് മതിയായിരിക്കും. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വെള്ളം കുറച്ച് വറ്റി വരുമ്പോ ഈ നന്നാക്കി വെച്ച മത്തി ഉണ്ടല്ലോ അതിലേക്ക് ഇടുക.
0: അപ്പൊ ഏത് മീൻ ഇതുപോലെ ആക്കാൻ പറ്റുമോ?
1: ഏത് മീനും ഞാനിപ്പോ ഇതുപോലെ ആക്കല്. ക്ഷീണിച്ച് മീൻ ഇട്ട് ഉടനെ ഒന്ന് മറിച്ചിടണം, എങ്കിലെ രണ്ട് ഭാഗത്ത് ഈ മുളക് പിടിക്കണല്ലോ.
0: അപ്പൊ മൂടി വെക്കണ ചീമ.
1: ഒരു 2 മിനിറ്റ് മൂടി വെച്ചാ നല്ലതാ. 5-10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് മറിച്ചിടുക.
0: ബാബട്ടും പറഞ്ഞു ഗ്രേവി കൂട്ടാനാ ടേസ്റ്റ് എന്ന്.
1: അത് ശരിയാ. പിന്നെയുണ്ടല്ലോ ഷിനിച്ചി, ഞാൻ ഈ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടി ഉണ്ടല്ലോ സമാസമം എടുക്കും. അപ്പൊ അധികം എരിവും ഉണ്ടാവില്ല,
0: നല്ല കളറും ഉണ്ടാവും,
1: കൊഴുപ്പും ഉണ്ടാവും.
0: അപ്പൊ ഇതിൽ ഇഞ്ചിയും പച്ചമുളകൊന്നും വേണ്ട?
1: ഒന്നും വേണ്ട ഷിനിച്ചി, ഇത് ഒരു പൊരിക്കല് തന്നെയാണ്. അങ്ങനെ മുരിഞ്ഞ് അങ്ങോട്ട് ഇരിക്കൂല എന്ന് മാത്രം. കൂട്ടാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും, പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയും വേണ്ട.
0: എന്നാ പോയിട്ടൊന്ന് ആക്കി നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുവേ.
1: ഞാൻ ആക്കി തരണോ?
0: വേണ്ടേ, ഞാൻ തന്നെ ഒന്ന് ആക്കട്ടെ. ശിവ പിന്നില്ലേ, ഇന്ന് വൈകുന്നേരം ഞാൻ അമ്മയുടെ അടുത്ത് പോകും.
1: എന്നിട്ട് ഇന്ന് വരൂല്ല?
0: ഇല്ലടി, വൈകുന്നേരം പോയിട്ട് അപ്പൊ വരാനാ.
1: ഇനി ശീനേച്ച് പോയിട്ട് അന്ന് തന്നെ വരുന്ന ദിവസം എന്നോട് ഒന്ന് പറയണേ.
0: അടുത്ത ശനിയാഴ്ച രാവിലെ പോകാം.
1: ഇന്ന് ഞാനും വരുന്നുണ്ട്.
0: ഓ,
2: അവതരണം KR ശ്രീജ, KK ശ്രീജ. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, H.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: നിങ്ങൾ കേട്ട ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ ശുഭ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരത്തു നിന്ന് റിലേ ചെയ്യുന്നു
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: आप सब तो इतने अच्छे संस्थान से शिक्षा लेकर जा रहे हैं. मैं ये कहना चाहूंगी कि अपने लक्ष्यों को प्रायोरिटाइज करें, शॉर्ट टर्म और लॉन्ग टर्म गोल्स तय करें और उन्हें अचीव करने की स्ट्रेटेजी भी बनाएं. शॉर्ट टर्म गोल्स आपको हर दिन मोटिवेटेड रखेंगे और इनसे आपको लॉन्ग टर्म गोल्स को अचीव करने में मदद भी मिलेगी.
1: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ നിർമ്മിത ബുദ്ധി

0: ഘടകങ്ങൾ സാർത്ഥക് പി ഡി എസിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो एफसीआई का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
0: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യം കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ എസ്ഐആർ നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും സിഎംആർഎൽ ഓഫീസിലും പരിശോധന നടന്നു. ഇഡി നടപടിയിൽ സിപിഐഎം നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. സിപിഎം നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇഡി റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സിപിഎം സംഭവം ലജ്ജാകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. സിബിഎസ്ഇ ത്രിഭാഷ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും സിബിഎസ്ഇക്കും എൻസിആർടിക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പിഎം സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ പൂജ്യത്തിലെത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
3: പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 70,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി.

ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, യുപി എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29 നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി യുപിഎസ്സി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പിഡിഎസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ സിപിഎം പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. അങ്കണം.

0: ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം അനിത മഗേഷ് അവതരിപ്പിക്കുന്ന ചെറുകഥ ഒറ്റക്കൊമ്പൻ.
1: ചുറ്റും പടരുന്ന കറുപ്പ്, അതിൽ വെളുത്തു തിളങ്ങുന്ന വലിയൊരു തേറ്റ തെളിയുന്നു. ഇരുട്ടിൽ തിളങ്ങുന്ന ആ ചെറിയ കണ്ണുകളിൽ നീർത്തിളക്കം. ഇരുട്ട് പതിയെ അനങ്ങുന്നു. മെല്ലെ തുമ്പിക്കൈ ഉയർത്തുന്നു. അയ്യോ ആന! നിലവിളിയോടെ സാന്ദ്ര കിടക്കയിൽ നിന്നും ചാടിയെണീറ്റു. എന്താ മോളെ, സ്വപ്നം കണ്ട് പേടിച്ചോ? രുക്മിണിയുടെ കൈവിരലുകൾ സാന്ദ്രയുടെ മുടിയിഴകളെ തഴുകി. വരണ്ട തൊണ്ടയിലേക്ക് ഫ്ലാസ്കിലെ വെള്ളം അപ്പാടെ കമിഴ്ത്തിയ ശേഷമാണ് സാന്ദ്ര പരിസരബോധം വീണ്ടെടുത്തത്. അമ്മേ, വീണ്ടും ഞാൻ ആനയെ സ്വപ്നം കണ്ടു. എനിക്ക് പേടിയാവുന്നു അമ്മേ. ഏയ് മോള് പേടിക്കണ്ട, പഴയതൊക്കെ ഓർത്തു കിടന്നിട്ടാ. നാളെ കോളേജിൽ പോകാനുള്ളതല്ലേ. സ്വസ്ഥമായി ഉറങ്ങിക്കോ, അമ്മ ഇവിടെ തന്നെയുണ്ട്. അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ച് സാന്ദ്ര അമ്മയോട് ചേർന്ന് കിടന്നു. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനാവുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം തുമ്പിക്കൈ തെളിഞ്ഞു വരുന്നു. ജനാലയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചത്തിലേക്ക് കണ്ണുകൾ തുറന്നുവച്ച് കിടന്ന അവളുടെ മനസ്സ് ഓർമ്മയുടെ കൈയും പിടിച്ച് കുട്ടിക്കാലത്തേക്ക് നടന്നു. ഏകദേശം 12 വർഷം മുൻപായിരുന്നു ആ സംഭവം. സാന്ദ്രയ്ക്കപ്പോൾ 6-7 വയസ്സ് പ്രായം മാത്രമേയുള്ളൂ. ആനപ്പാപ്പാനായ അച്ഛന്റെ വരവും കാത്ത് ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്ന കുട്ടിയുടുപ്പുകാരി. എത്ര മെരുങ്ങാത്ത ആനയായാലും രാഘവനെ കണ്ടാൽ ഏത് കൊലക്കൊമ്പനും മെരുങ്ങും എന്നാണ് പൊതുജനാഭിപ്രായം. അച്ഛന്റെ കൂടെ ആനപ്പുറത്ത് കയറാൻ സാന്ദ്ര കുട്ടിക്കും ഉത്സാഹമായിരുന്നു. ആനയുടെ കാലുകളിൽ കെട്ടിയ ചങ്ങലയിൽ കൊരുത്ത ചരട് മുറ്റത്തെ വലിയ ആഞ്ഞിലി മരത്തിൽ കെട്ടുമ്പോൾ അവൾ അച്ഛനോട് ചോദിച്ചു, ഇത്രയും വലിയ ആന ഈ ചരട് പൊട്ടിച്ച് ഓടിയാലോ അച്ഛാ? ഇല്ല മോളെ, ഇവന്റെ വിചാരം കാലിൽ കെട്ടിയ ഈ ചങ്ങലയിൽ ഇവൻ ബന്ധിതനാണെന്നാണ്. ഇതിനറ്റത്തുള്ള ഈ ചരട് കാണുന്നേയില്ല. ചില സത്യങ്ങൾ അങ്ങനെയാണ് മോളെ, ശക്തി കൊണ്ട് മാത്രം കാര്യമുണ്ടാവില്ല. മറുപടി പറഞ്ഞു കഴിഞ്ഞ അച്ഛൻ പുറന്തിരിഞ്ഞു നിന്ന് കണ്ണു തുടച്ചത് ശ്രദ്ധിക്കാതെ അവൾ അച്ഛന്റെ കൈയിലെ മിഠായി പൊതിക്കായി പരതി. അന്ന് രാത്രി വീടിനു മുന്നിലെ വലിയ ബഹളമാണ് അവളെ ഉറക്കത്തിൽ നിന്ന്

വിളിച്ചുണർത്തിയത്. പരിഭ്രമത്തോടെ എഴുന്നേറ്റ് വാതിൽക്കലേക്കോടി. മുറ്റം നിറയെ ആളുകൾ കൂടിയിട്ടുണ്ട്. അമ്മ പടിവാതിൽക്കൽ അലമുറയിട്ട് കരയുകയാണ്. അയൽക്കാരായ ചേച്ചിമാർ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പലരുടെയും കയ്യിലെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഒരു നടുക്കത്തോടെയാണ് അവൾ ആ കാഴ്ച കണ്ടത്. പൊട്ടിയ ചരടുമായി ആഞ്ഞിലിമരം, അതിനു കുറച്ചു മാറി അച്ഛന്റെ നെഞ്ചു തകർത്ത കൊമ്പൻ ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുന്നുണ്ട്. ചോരയിൽ കുതിർന്ന അച്ഛന്റെ ദേഹം ഒരു നോക്ക് കാണാനേ സാന്ദ്രയ്ക്ക് പറ്റിയുള്ളൂ. അയ്യോ, ആ കൊച്ചിനെ എങ്ങനെ കാണിക്കല്ലേ? വേഗം ഒരു തുണിയെടുത്ത് മൂടിയിടൂ. ആരൊക്കെയോ ആൾക്കൂട്ടത്തിൽ നിന്നും അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും മൃതദേഹം വെളുത്ത തുണിയാൽ മറയ്ക്കപ്പെട്ടു. മോളെ, അച്ഛനെ ആ കൊമ്പൻ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ദിവാരപ്പാപ്പനാണ് അവളോട് അക്കാര്യം പറഞ്ഞത്. അച്ഛന്റെ സഹായിയാണ് ദിവാകരൻ. സാന്ദ്രയ്ക്ക് അയാൾ ദിവാരപ്പാപ്പനാണ്. അച്ഛന്റെ ജീവനെടുത്ത ആ രാത്രി ഇനി തങ്ങൾക്ക് പുലരില്ല എന്ന സത്യം മനസ്സിലാക്കാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. അനാഥരായ ഒരമ്മയും മകളും. മോളെ, നീ ഉറങ്ങിയില്ലേ? അമ്മയുടെ ശബ്ദം അവളെ ചിന്തകളിൽ നിന്നുണർത്തി. അമ്മേ, അച്ഛൻ മരിച്ചപ്പോൾ പോലും നമ്മുടെ ബന്ധുക്കളെ ആരെയും കണ്ടില്ലല്ലോ. ശരിക്കും നമുക്ക് ആരുമില്ലേ അമ്മേ? നീ ഇപ്പൊ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? ആരും വേണ്ട. ആരുമില്ലെങ്കിലും നിന്നെയും എന്നെയും പൊന്നുപോലെ നോക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ടായതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അത് മറക്കണ്ട. ശരിയാണ്, അന്ന് അനാഥരായിപ്പോയ തങ്ങളെ ഏറ്റെടുക്കാൻ ദിവാരപ്പാപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിവാരപ്പാപ്പനെ ഇനി മുതല് അച്ഛാന്ന് വിളിക്കണം എന്റെ മോള് എന്ന് അമ്മ പറഞ്ഞത് മാത്രം വർഷങ്ങൾക്കിപ്പുറവും അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ദിവാരപ്പാപ്പനെ അവൾക്കിഷ്ടമായിരുന്നു. ഈ അടുത്ത കാലത്താണ് അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും യൗവനത്തിന്റെ പടിവാതിലേക്കും നടന്നു തുടങ്ങിയപ്പോൾ ദിവാരപ്പാപ്പൻ ഒരന്യപുരുഷനാണെന്ന തോന്നൽ അവളുടെ മനസ്സിനെ വീർപ്പുമുട്ടിക്കാൻ തുടങ്ങിയിരുന്നു. അയാളുടെ നോട്ടവും സംസാരവും സംശയത്തോടെ വീക്ഷിച്ച ദിവസങ്ങളിലെല്ലാം ആനയെ സ്വപ്നം കാണുന്നത് പതിവായി. സ്വപ്നം കണ്ട് പേടിച്ചുള്ള അലറിക്കരച്ചിൽ കൂടി വന്നപ്പോഴാണ് അമ്മ സാന്ദ്രയുടെ മുറിയിലേക്ക് മാറിയത്. ഒരു പക്ഷേ ദിവാരപ്പാപ്പനെ തെറ്റിദ്ധരിച്ചതിലുള്ള ശിക്ഷയായിട്ടാണോ താൻ ഒറ്റക്കൊമ്പനെ സ്വപ്നം കാണുന്നത്? ദൈവതുല്യനായി കാണേണ്ട ആ മനുഷ്യനെ സംശയിക്കുന്നത് തന്നെ പാപമാണ്. നന്ദി കെട്ടവളാണ് താൻ. അവൾക്ക് സ്വയം അവജ്ഞ തോന്നി. എപ്പോഴോ കണ്ണുകൾ അടച്ചു. മോളെ, എണീറ്റില്ലേ ഇതുവരെ? രാവിലെ വിളിച്ചുണർത്താൻ ദിവാരപ്പാപ്പൻ തന്നെ വേണ്ടി വന്നു. ഇന്നലെ വീണ്ടും സ്വപ്നം കണ്ട് കരഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു. മോള് പേടിക്കണ്ട, ദിവാരപ്പാപ്പനില്ലേ ഇവിടെ? അവളുടെ അടുത്തിരുന്ന് മുടിയിഴകളിൽ തഴുകി അയാൾ ആശ്വസിപ്പിച്ചപ്പോൾ അവൾ വീണ്ടും അസ്വസ്ഥയായി. വേഗം തന്നെ റെഡിയായി കോളേജിലേക്ക് ഇറങ്ങി. ഉച്ചഭക്ഷണത്തിന് ശേഷം കൂട്ടുകാരികളോട് സൊറ പറഞ്ഞിരുന്നപ്പോഴാണ് പ്രിൻസിപ്പൽ വിളിപ്പിച്ചത്. സാന്ദ്ര, അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. നീ വേഗം വീട്ടിലേക്ക് ചെല്ലൂ. വല്ലാത്തൊരു നെഞ്ചിടിപ്പോടെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത്. എന്തായിരിക്കും അമ്മയ്ക്ക് പറ്റിയത്? വീട്ടിലെത്തിയപ്പോഴേക്കും ദിവാരപ്പാപ്പൻ ഉമ്മറത്ത് തന്നെയുണ്ട്. അമ്മ ഒന്ന് വീണതാ മോളെ. കുഴപ്പമൊന്നുമില്ല, കാലിന് ചെറിയൊരു ചതവ്. ഇന്നൊരു ദിവസം ആശുപത്രി കിടക്കണം, പിന്നെ ഒരു മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കണം. പേടിക്കാനൊന്നുമില്ല. ആശുപത്രിയിൽ പോവാൻ റെഡിയായി ഇറങ്ങിയപ്പോഴാണ് ദിവാരപ്പാപ്പന്റെ വിളി. മോളെ, ആ ചായ്പിലെ മുറിയിൽ അമ്മയുടെ ബെഡ്ഷീറ്റ് മടക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇങ്ങെടുത്തോ. അച്ഛന്റെ ഓർമ്മകളും പണിയായുധങ്ങളും ഉറങ്ങുന്ന ആ മുറി ആരും തുറക്കുന്നത് താൻ കണ്ടിട്ടേയില്ല. പിന്നെന്തിനാണ് അമ്മ ഈ മുറിയിൽ തുണികൾ കൊണ്ടുവച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്നു. അകത്തെ മാറാലകൾക്കിടയിൽ പരതിയപ്പോൾ അവൾ എന്തിനെന്നറിയാതെ പേടിച്ചുപോയി. വേണ്ട, ഇവിടെ നിൽക്കണ്ട. അവൾ പുറത്തിറങ്ങാൻ തുടങ്ങിയതും വാതിൽക്കൽ ദിവാരപ്പാപ്പൻ. അയാളുടെ കണ്ണുകൾക്കപ്പോൾ ഒറ്റക്കൊമ്പന്റെ കണ്ണുകളുടെ തിളക്കമായിരുന്നെങ്കിലും കൊമ്പന്റെ കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നീർച്ചാലുകൾ അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. സാന്ദ്ര അടിമുടി വിറച്ചുപോയി. പേടിയോടെ അവൾ അയാളെ നോക്കി. പേടിക്കേണ്ട മോളെ, ഞാനല്ലേ. അയാളുടെ ശബ്ദം അവൾക്ക് അന്യമായി തോന്നി. ആ മുഖത്ത് ചെമ്പൻ രോമങ്ങൾ തിങ്ങി നിറയുന്നുണ്ടോ?
അയാൾ ഒരു ചെന്നായിയായി മാറുകയാണോ? കുറച്ചു നാളുകളായി ദിവാരപ്പാപ്പാൻ എന്ന വിഗ്രഹത്തിന് തന്റെ മനസ്സിൽ നിറം മങ്ങിത്തുടങ്ങിയതാണ്. ഇന്നത് പൂർണമായും തകർന്നുടഞ്ഞിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ശക്തമായി കുതറി അയാളെ തള്ളി മുറിയുടെ പുറത്തേക്കിട്ട് വാതിൽ വലിച്ചടച്ചു. അകത്തെ നേർത്ത ഇരുട്ടിൽ വാതിലിൽ ചാരി നിന്ന് അവൾ ഉറക്കെ കരഞ്ഞു. പുറത്തുനിന്നും കാലടി ശബ്ദം അകന്നുപോകുന്നു. സാന്ദ്രയ്ക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാനായില്ല. എന്തിനാ അച്ഛാ എന്നെ വിട്ടുപോയത്? അലറിക്കരഞ്ഞുകൊണ്ട് അവൾ അച്ഛന്റെ പണിയായുധങ്ങളും ഭാണ്ഡക്കെട്ടുകളും എടുത്ത് മുറിയിൽ വലിച്ചെറിയാൻ തുടങ്ങി. മുറി മുഴുവൻ അലങ്കോലമായി. അതിനു നടുവിൽ അവളുടെ തേങ്ങൽ നേർത്തലിഞ്ഞു. വേഗം അമ്മയുടെ അടുത്തെത്തണം. പക്ഷേ എങ്ങനെ? പുറത്ത് അയാൾ കാത്തു നിൽപ്പുണ്ടെങ്കിലോ? ജനാലയുടെ മുകളിലെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് എത്തിനോക്കാൻ അവൾ ഒരു ശ്രമം നടത്തിയപ്പോഴാണ് വലിയൊരു ശബ്ദത്തോടെ പുറകിലായി ഒരു ചാക്കുകെട്ട് വീണുരുണ്ടത്. തടിച്ച ഒരു ഇരുമ്പുലക്ക. അമ്പരപ്പോടെ അവൾ അതിനു തൊട്ടടുത്തെത്തി. അസാമാന്യ വലിപ്പമുള്ള അതിന്റെ അടിഭാഗം ആനയുടെ കാൽപാദം പോലെ തന്നെയുണ്ട്. അവൾ ഞെട്ടലോടെ പിറകോട്ടു മാറി. മനസ്സിൽ കറുപ്പിൽ തെളിഞ്ഞ തേറ്റയും നനവാർന്ന കണ്ണുകളും ഓടിയെത്തി. ഈശ്വരാ! അവൾ ആ ഇരുമ്പുലയ്ക്കരികിൽ മുട്ടുകുത്തി. ചുറ്റും അച്ഛന്റെ മണം പരക്കുന്നുവോ? മോളേ എന്ന ദയനീയമായ വിളി ഉയരുന്നുവോ? തകർന്ന വിഗ്രഹങ്ങൾക്കിടയിൽ അടിഞ്ഞ സത്യങ്ങളിൽ ചിലത് അവൾക്കു മുന്നിൽ അനാവൃതമായപ്പോൾ ഇനിയും മറന്നേക്കാതെ ചിലത് ഉള്ളുപൊള്ളിച്ചു. ആറു വയസ്സുകാരിയുടെ കൺമുന്നിലെ കാഴ്ചകളെ 19-കാരിയുടെ ഇന്നുകളിലേക്ക് കുടഞ്ഞിട്ട് ചികഞ്ഞപ്പോൾ അവൾ പൊള്ളിപ്പിടഞ്ഞെണീറ്റുപോയി. ഉറക്കെ അലറി വിളിക്കണമെന്ന് അവൾക്ക് തോന്നിയെങ്കിലും ശബ്ദം തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിന്നുപോയ അവളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു. പൊടി പിടച്ചു കിടന്ന അച്ഛന്റെ ഭാണ്ഡക്കെട്ടുകളുടെ മുകളിലേക്ക് വാടിയ പൂവുപോലെ അവൾ പതിച്ചു. ഇരുട്ടിൽ ഒറ്റക്കൊമ്പ് തിളങ്ങി. തുമ്പിക്കൈ താളത്തിലാട്ടി നിന്ന അച്ഛന്റെ പ്രിയപ്പെട്ട ആനയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നില്ല. ആ സ്വപ്നം അവളെ തെല്ലും ഭയപ്പെടുത്തിയില്ല. അല്പനിമിഷങ്ങൾക്കകം ചായ്പിന്റെ വാതിൽ തുറക്കപ്പെട്ടു. സാന്ദ്ര ഉറച്ച കാൽവെപ്പുകളോടെ പുറത്തിറങ്ങി. അവളുടെ കണ്ണിൽ ഭയത്തിന്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. സൂര്യപ്രഭയോടെ അവ കത്തിയെരിയുകയായിരുന്നു.

0: ഒറ്റക്കൊമ്പൻ അനിതാ മഗേഷ് പറഞ്ഞ ചെറുകഥയെ തുടർന്ന് ടി എച്ച് പ്രശാന്തി ചൊല്ലുന്ന കവിതകൾ.
1: ഏകാഗിനിയുടെ പാദം. തേഞ്ഞുമെലിഞ്ഞ വഴിയിൽ ഒറ്റമരത്തണലിലിരിക്കുന്ന ഏകാഗി ജീവന്റെ കണിക മുളയ്ക്കാത്ത പാതയിലൂടെ നേർത്തുനേർത്തു വരുന്നു. ഉണങ്ങി വരണ്ട രൂപമെങ്കിലും കണ്ണിൽ ഒഴുകുന്ന പ്രകാശം യാത്രയെ തളർത്താതെ ഓർമ്മയുടെ വേലിയേറ്റത്താൽ മറവിയെ ഉണർത്തുന്നു. ഉച്ചയിൽ കത്തുന്ന കനൽക്കട്ടയും കുളിർ കോരിയിടാനെത്തുന്ന കള്ളക്കാറ്റും നൂലുപോലെ നേർത്ത മഴയും ഒറ്റയ്ക്കിരിക്കുന്ന പതികയ്ക്ക് അത്താണിയായുണ്ട്. വിജനമാം വീതിയെ തൊട്ടുണർത്താൻ സംഗീത നിശയൊരുക്കും ചെവീടുകളും മൂളിപ്പാട്ടുപാടും കൊതുകുവീരരും കൂട്ടായവൾക്കൊപ്പമുണ്ട്. പുലരിയിലെ മഞ്ഞുതുള്ളികൾ മുത്തമിടുന്ന പാടങ്ങൾ, തളർന്ന മേഘങ്ങൾ പോലും അവളെ നോക്കി ചിരിക്കുന്നു. അവളുടെ ആകാശത്തിൽ ഒരേ ഒരു താരകം മാത്രം. തനിച്ചിരിക്കാൻ ഭയമില്ലാത്തവൾ, നിഴലിനെ കൂട്ടാക്കിയവൾ. മാറുന്ന കാലത്തോടൊപ്പം അവളും പോകുന്നു. ആനന്ദത്തിന്റെ ആഴക്കടലിൽ മുങ്ങാതെ, അതിരുകടന്ന സ്വാതന്ത്ര്യം ആഗ്രഹിക്കാതെ, അസ്തമിക്കാത്ത പ്രതീക്ഷയോടെ ഏകാന്തതയിൽ മുന്നേറുന്ന പതിക.
2: കാവലാൾ.
1: മെലിഞ്ഞുണങ്ങിയ പുഴയുടെ മാറ് പിളർന്നെടുത്തോ കാട്ടാളന്മ വെട്ടി നിരത്തിയ മലയുടെ ചാർ.

നികത്തിയ തസ്കരവീര പടുത്തുയർത്തി സൗദങ്ങൾ അടവികൾ വെട്ടിപ്പിടിച്ചുമർത്തിയർ കൂടുകൾ തകർത്തു രസിക്കുന്നു. തണ്ണീർ തടങ്ങൾ നികത്തിയ മനുഷ്യർ

0: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് ടി എച്ച് പ്രശാന്തി. അങ്കണം പരിപാടിയിൽ ഇനി രണ്ട് കഥകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് വത്സരാജൻ കട്ടച്ചേരി. ആദ്യം ചില ചിത്രങ്ങൾ എന്ന കഥ.
1: വിശാലമായ പാടത്തിൻ കരയിലുള്ള വീടിന്റെ രണ്ടാം നിലയിലെ ജനൽ തുറന്നുവെച്ചാൽ ഇളം കാറ്റ് കിട്ടും. പുരാവസ്തുപോലെ തറവാട് വീട് എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നു. എന്നും ആതിര ജനലിനരികിലിരുന്ന് കാഴ്ചകൾ കാണും. സൂര്യോദയം, ഞാറു നടുന്ന യന്ത്രങ്ങൾ, ട്രാക്ടറും ടില്ലറും ഉപയോഗിച്ച് നിലമുഴുതു മറിക്കുന്നത്, വയലിൽ മഴ പെയ്യുന്നത് എല്ലാം. ആതിര പ്രകൃതി ദൃശ്യങ്ങളെല്ലാം ക്യാൻവാസിലേക്ക് പകർത്തിവെക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർണ്ണം നീലയാണ്. അഗാധതയും നിഗൂഢതയും നിറഞ്ഞ മനസ്സുപോലെ. അതിരാവിലെ മഞ്ഞു പുതച്ചു നിൽക്കുന്ന പാടം സൂര്യരശ്മികൾ നെൽക്കതിരുകളിൽ തട്ടി സ്വർണശോഭ വിതറി. ഭിത്തിയുടെ ഒരു വശത്ത് അച്ഛൻ പിറന്നാൾ സമ്മാനമായി തന്ന മോണാലിസയുടെ ചിത്രം. അന്നു മുതൽ എന്നും അവൾക്ക് കൂട്ടാണ് മോണാലിസ. അതിന് അഭിമുഖമായി അവൾ വരച്ച അമ്മയുടെ ഛായാചിത്രവുമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ചിത്രങ്ങൾ വരക്കുന്നതാണ് അവൾക്കിഷ്ടം. ചില നേരങ്ങളിൽ അമ്മയുടെ ഛായാചിത്രത്തിന് മുകളിൽ തലോടും. അപ്പോഴെല്ലാം അമ്മയെ സ്പർശിക്കുന്നതുപോലെ ആദരക്ക് അനുഭവപ്പെടും. അമ്മയുടെ സാമീപ്യത്തിനായി മനസ്സ് വെമ്പുമ്പോൾ അവൾക്കത് ആശ്വാസം പകരും. ആതിരയുടെ നിശബ്ദ ലോകത്ത് മോണാലിസയും അമ്മയും നിറഞ്ഞു നിന്നു. ആതിര ഉറങ്ങുന്ന നേരങ്ങളിൽ അമ്മയുടെ ചിത്രത്തിന് ജീവൻ വെക്കും. അമ്മ മകളുടെ അടുത്തിരുന്ന് നെറുകയിൽ തലോടും. ചിത്രങ്ങൾക്കെല്ലാം ജീവൻ വെക്കുന്നത് ആതിരയുടെ പുലർകാല സ്വപ്നങ്ങളിലുണ്ടായിരുന്നു. രാവിലെ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് അമ്മമ്മ പറയുമായിരുന്നു. സുന്ദരിയായ ആതിരയെ അച്ഛൻ മോണാലിസ എന്നാണ് വിളിക്കാറ്. ഒരു ദിവസം ആതിര വരച്ച ചിത്രങ്ങളെല്ലാം അച്ഛൻ എടുത്തു നോക്കി. ചിത്രശലഭങ്ങൾ, മഴവില്ല്, വേനൽമഴ, സൂര്യോദയം, അതിനിടയിൽ ഒരു ചിത്രം, വാടിയ പൂവിൽ വെറുതെ ഇരിക്കുന്ന പൂമ്പാറ്റ. ആ ചിത്രം കണ്ട് അച്ഛൻ ആതിരയെ വഴക്കു പറഞ്ഞു. എന്താ ആതിര ഈ ചിത്രം ഇങ്ങനെ? ഇത് നീ മാറ്റി വരക്കണം. വിടർന്നു നിൽക്കുന്ന പൂവിലിരിക്കുന്ന പൂമ്പാറ്റ അങ്ങനെ വരക്കണം. അവൾ ആ ചിത്രം മാറ്റി വരക്കാൻ തയ്യാറായില്ല. അച്ഛൻ ആതിരയെ കുറേ ശകാരിച്ചു. അവൾ പുഞ്ചിരിച്ചു. തറവാട് സ്വത്ത് ഭാഗം വെച്ച് അമ്മയുടെ സഹോദരങ്ങളെല്ലാം പോയി. തറവാട് വീടും 10 സെന്റ് സ്ഥലവും മാത്രമാണ് അമ്മയ്ക്ക് കിട്ടിയത്. എല്ലാവരും നല്ല സാമർത്ഥ്യമുള്ളവരായിരുന്നു. അതിൽ നിന്റെ അമ്മ മാത്രമായിരുന്നു ഒരു പാവം. പക്ഷേ ആ പാവത്തിനെ ആരും പരിഗണിച്ചില്ല. അമ്മമ്മയുടെ വാക്കുകൾ ആതിര ഓർത്തു. തുലാവർഷം തുടങ്ങി. ഇടിമിന്നലോടുകൂടിയ മഴ. പെയ്തൊഴിയാതെ മഴ തുടർന്നു. വയലും തോടുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ഓടിളകിയ ഭാഗത്തൂടെ മഴവെള്ളം വീട്ടിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്നു. വീട് നന്നായി മഴ നനയുകയാണ്. തണുത്ത കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ ജനലുകളും വാതിലുകളും ശബ്ദത്തിൽ അടഞ്ഞു. അമ്മയുടെ ഛായാചിത്രത്തിൽ വീണ മഴത്തുള്ളികൾ കണ്ണീരായി. ആതിരയുടെ പുലർകാല സ്വപ്നങ്ങൾ

യാഥാർത്ഥ്യമാകുന്നത് പോലെ. അന്ന് രാത്രി മോണാലിസയുടെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഛായാചിത്രം ആതിരയോട് സംസാരിച്ചു. സംസാരത്തിനൊടുവിൽ ആതിര മോണാലിസയോട് ഒരു ചോദ്യം: നിങ്ങളുടെ മന്ദസ്മിതത്തിൻ്റെ രഹസ്യമെന്താണ്? അത് വെളിപ്പെടുത്താതെ മോണാലിസ ചിരിച്ചു. ആതിര ചായക്കൂട്ടും ബ്രഷുമെടുത്ത് ക്യാൻവാസിനടുത്തേക്ക് നീങ്ങി. അച്ഛൻ പറഞ്ഞ ആ ചിത്രം അവൾ മാറ്റി വരച്ചു. വിടർന്നു നിൽക്കുന്ന റോസാപ്പൂവിലിരിക്കുന്ന പൂമ്പാറ്റയെ അവൾ വരച്ചു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീലവർണ്ണം ഉപയോഗിച്ച് നീലാകാശവും വരച്ചു. നോക്കിയിരിക്കെ റോസാപ്പൂവിലിരിക്കുന്ന പൂമ്പാറ്റയ്ക്ക് ജീവൻ വെച്ചു. പൂമ്പാറ്റ അനന്തമായ നീലാകാശത്തിലേക്ക് പറന്നുയർന്നു. അമ്മ കൈവീശി. മോണാലിസ പുഞ്ചിരിച്ചു. അമ്മയുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി ആതിര ഉറക്കെ വിളിച്ചു: അമ്മേ.

0: ആതുരാലയം.
1: നഗരത്തിലെ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ആതുരാലയം നോക്കി അമ്പരപ്പോടെ വൈശാഖൻ നിന്നു. തൊഴിലുറപ്പിന് പോയപ്പോൾ ഇളവിയിൽ കൊണ്ട് തലകറങ്ങി വീണതാണ് അമ്മ. നാട്ടുകാർ ആംബുലൻസ് വിളിച്ച് അമ്മയെ കയറ്റി കൊണ്ടുവന്നതാണ്. അമ്മയുടുത്ത ലുങ്കിയിലും കുപ്പായത്തിലുമെല്ലാം ചെമ്മണ്ണ് പുരണ്ടിരുന്നു. ആംബുലൻസ് അലറി വിളിച്ച് ICU ഉള്ള ബിൽഡിങ്ങിൻ്റെ താഴെ വന്ന് നിന്നു. കുറേ നേഴ്സുമാരും ആശുപത്രി ജീവനക്കാരും വന്ന് അമ്മയെ ആംബുലൻസിൽ നിന്ന് ഇറക്കി ലിഫ്റ്റിൽ മുകളിലത്തെ നിലയിലുള്ള ICUയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാരും നേഴ്സുമാരുമെല്ലാം ചുറ്റിലും കൂടി നിന്നു. ചുവന്ന പ്രകാശം മിന്നി. അമ്മ ഇപ്പോൾ ICUയിൽ ബോധരഹിതയായി കിടക്കുന്നു. ഞാൻ അതിനു പുറത്തുള്ള സോഫയിലിരുന്നു. പുറത്തിരിക്കുന്നവർ ഊഴം കാത്തു നിൽക്കുന്നു. രോഗിയുടെ പേര് വിളിക്കുമ്പോൾ ചെല്ലണം. രോഗിക്ക് കൊണ്ടുവന്ന മരുന്നുകളും മറ്റ് സാധനങ്ങളുമൊക്കെ അപ്പോൾ നൽകാം. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിച്ചു. അതിൽ പിന്നെ അമ്മയായിരുന്നു എല്ലാം. വൈശാഖൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നാട്ടിലെ ഉത്സവങ്ങളെല്ലാം കണ്ട് കറങ്ങി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് എടുത്ത് നടന്നിരുന്ന ഒരു വസന്തകാലമുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ പറഞ്ഞു, നീയൊരു കല്യാണം കഴിക്ക്, എന്നിട്ട് വേണം എനിക്കൊന്ന് കണ്ണടക്കാൻ. അമ്മ വൈശാഖൻ്റെ നെറുകയിൽ തലോടി. സൈഡ് ജനലിലൂടെ വൈശാഖൻ നഗരക്കാഴ്ചകൾ കണ്ടു. ഹൃദയത്തിൽ നിന്നും രക്തക്കുഴലുകളിലൂടെ രക്തം പ്രവഹിക്കുന്നതുപോലെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നു. ആകാശക്കാഴ്ച. നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നു. നക്ഷത്രക്കൂടാരം. എങ്ങോ പെയ്ത മഴയിൽ മണ്ണിൻ്റെ നറുഗന്ധം. വൈശാഖൻ ജനലിലൂടെ മുഖം പുറത്തേക്ക് നീട്ടി. കുഞ്ഞിപ്പാർവതി അമ്മ നേഴ്സ് വന്ന് വിളിച്ചപ്പോൾ വൈശാഖൻ തിടുക്കത്തിൽ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ഉണർന്നു. ഈ മരുന്ന് വാങ്ങി വേഗം വരിക. മരുന്നിൻ്റെ കുറിപ്പടി വൈശാഖന് കൈമാറി. 1-ാം നിലയിലാണ് ഫാർമസി. മരുന്നിൻ്റെ കുറിപ്പടി വാങ്ങി ലിഫ്റ്റിൽ കയറാതെ ഗോവണിപ്പടിയിറങ്ങി വൈശാഖൻ ഫാർമസിയിലേക്ക് വേഗത്തിൽ പോയി. വേഗം മരുന്ന് വേണം, ICUയിലേക്കാണ്, വൈശാഖൻ പറഞ്ഞു. സുന്ദരിയായ ഫാർമസിസ്റ്റ് കുറിപ്പടി വാങ്ങി മരുന്നെടുത്തു. ഫാർമസിയുടെ പുറത്ത് തൃശൂർ പൂരത്തിനുള്ള ആളുണ്ട്. വൈശാഖൻ മരുന്നുമായി ICUയിലേക്ക് പോയി. അവൻ നേഴ്സിനോട് ചോദിച്ചു, അമ്മയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? നേഴ്സ് പറഞ്ഞു, ഡോക്ടർമാർ പരിശോധിക്കുകയാണ്, ഇപ്പോൾ പറ്റില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. വൈശാഖൻ സൈഡ് ജനൽപാളിയുടെ അടുത്തേക്ക് നീങ്ങി. മുത്തച്ഛൻ്റെ മരണദിവസം വൈശാഖൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അന്നൊരു കർക്കടകമായിരുന്നു. നല്ല മഴയുള്ള രാത്രി. തറവാട്ടിൽ മുത്തച്ഛൻ്റെ മുറി. ചുറ്റിലും ബന്ധുക്കളെല്ലാവരുമുണ്ട്. തലക്കുത്തിൽ ഇളനീർ വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വന്നവർ തുളസിയില എടുത്ത് മുത്തച്ഛൻ്റെ വരണ്ട ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കുന്നു. രാത്രി ഏറെ വൈകി. മുത്തച്ഛൻ എല്ലാവരെയും കണ്ടുകൊണ്ടുപോയി. മുത്തച്ഛൻ്റെ കണ്ണ് സാവധാനത്തിൽ അടഞ്ഞു. വൈശാഖൻ നെടുവീർപ്പിട്ടു. പാതി രാത്രിയായിട്ടും നഗരത്തിൽ തിരക്കിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. ഇത്ര രാത്രിയായിട്ടും ആർക്കും ഉറക്കമില്ലേ? വൈശാഖൻ വെറുതെ വിചാരിച്ചു. 2 നേഴ്സുമാർ വൈശാഖൻ്റെ അരികിലേക്ക് ബുക്കും പേപ്പറുമായി വന്ന് ചോദിച്ചു, താങ്കൾ എന്തു ചെയ്യുന്നു? ട്യൂട്ടോറിയലിൽ ക്ലാസ് എടുക്കുന്നു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.

0: അപ്പോൾ നല്ല വരുമാനമല്ലേ? വൈശാഖൻ ഒന്നും മിണ്ടിയില്ല, വെറുതെ ചിരിച്ചു. കാര്യം പറയൂ എന്ന് വൈശാഖൻ പറഞ്ഞപ്പോൾ നേഴ്സുമാർ തുടർന്നു, അമ്മയുടെ ഹൃദയത്തിൽ 3 ബ്ലോക്കുകളുണ്ട്, അത് ഉടൻ നീക്കം ചെയ്യണം. വൈശാഖൻ്റെ കണ്ണുകൾ ഇരുട്ടടച്ചു, ജനൽപ്പാളിയിൽ പിടിച്ചു നിന്നു. വൈശാഖ്, ഇവിടെ 2 സ്ഥലത്ത് പേരെഴുതി ഒപ്പിടൂ, പേപ്പർ നീട്ടിപ്പിടിച്ച് നേഴ്സുമാർ പറഞ്ഞു. വൈശാഖൻ 2 സ്ഥലത്തും ഒപ്പുവെച്ചു. അപ്പോഴും വൈശാഖൻ ചോദിച്ചു, അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം, കാത്തിരിക്കൂ. കറന്റ് പോയത് കാരണം നല്ല ചൂടായിരുന്നു. ജനറേറ്ററിൻ്റെ ശബ്ദത്തിൽ വൈശാഖൻ പറയുന്നതൊന്നും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തുണി മൂടിയ ശവശരീരം വൈശാഖിൻ്റെ മുന്നിലൂടെ സ്ട്രെച്ചറിൽ സാവധാനം നീങ്ങി. അമ്മയ്ക്ക് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ വൈശാഖനെല്ലാം പരിചിതമായി. വൈശാഖ, ഇതാ ബില്ല്, ബില്ലടച്ച് ഇന്നു തന്നെ ഡിസ്ചാർജ് ചെയ്തോ. വൈശാഖൻ കൗണ്ടറിലേക്ക് ചെന്നു. 350,000. വൈശാഖൻ ആശ്ചര്യപ്പെട്ടു. വൈശാഖൻ ചുമരിലേക്ക് നോക്കി. ആശുപത്രിക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്ന നേഴ്സുമാരുടെ മുദ്രാവാക്യങ്ങൾ മതിൽക്കെട്ടിനകത്ത് മുഴങ്ങിക്കേട്ടു.
1: വത്സരാജൻ കട്ടച്ചേരി അവതരിപ്പിച്ച ചില ചിത്രങ്ങൾ, ആതുരാലയം എന്നീ കഥകളാണ് നിങ്ങൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഇന്നീ പരിപാടിയിൽ പാട്ടുമേളം, പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം. പങ്കെടുക്കുന്നവർ വിഘ്നേശ്വർ പി കെ, വൈഷ്ണവി പ്രതാപ്, ദേവിക സുഗുണൻ, ശ്രീഹരി എം പി, നിഷ ശിവൻ.

0: ബക്രീദ് ത്യാഗത്തിന്റെയും ദൈവസമർപ്പണത്തിന്റെയും പ്രതീകമായ പുണ്യദിനം. കേൾക്കൂ ബക്രീദ് പ്രത്യേക പാട്ടുമേളം.
1: ഓ, ഇതെന്താ ഇത്? അറേബ്യൻ നൈറ്റ്സിൽ നിന്ന് ഇറങ്ങി വന്ന രാജകുമാരന്മാരും രാജകുമാരിമാരുമാണോ? ഓ, ഇന്നാണല്ലോ അല്ലേ പാട്ടുമേളത്തിന്റെ ബക്രീദ് വൈബ്സ് അല്ലേ? എത്ര മണിക്കാ കുട്ടികളെ?
2: 10 മണിന്നല്ലേ പറഞ്ഞിനി? പക്ഷെ എങ്ങനെ പോയാലും 11 ആവാനാണ് സാധ്യത.
3: ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരുന്നതാ, അവിടെ ഒന്നും ആയിട്ടില്ല.
4: ആടന്ത്യം അടുത്തപ്പോ ഇങ്ങോട്ട് പോകുന്നു.
2: മഴ തൽക്കാലം തോർന്നോണ്ട് ഇപ്പൊ ഓഡിയൻസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മളെ പരിപാടി ആവാൻ കാത്തിരിക്കുമ്പായിരിക്കും മഴ വീണ്ടും പെയ്യ. അപ്പൊ നമുക്ക് ബക്രീദ് വൈബ്സ് മാറ്റിട്ട് മഴ വൈബ് പാട്ട് പാടിയല്ല.
3: പിന്നെ എന്നിട്ട് വേണം ക്ലബ്ബുകാർ എന്റെ കഴുത്തിന് പിടിക്കാൻ.
4: അല്ല, ചിറ്റ വരുന്നില്ലേ?
1: പിന്നെന്താ, ഞാനെന്താ ഡ്രസ് മാറ്റാൻ തുടങ്ങായിരുന്നേ. ഇനിയിപ്പൊ പതുക്കെ മതിയല്ലോ അല്ലേ?
2: ശ്രുതി, ആ വേഗം നിന്റെ ഫോണ് ചാർജ് ചെയ്തേ. ആ സ്റ്റേജിൽ കയറുമ്പോ അയ്യോ ലേച്ചി ഫോൺ ഓഫായി എന്നും പറഞ്ഞിട്ട് നില വിളിക്കണ്ട.
1: അപ്പൊ ഒരു റിഹേഴ്സൽ ഒക്കെ നോക്കാൻ സമയമുണ്ട് അല്ലേ? അല്ല, ഞാൻ ആരോടായി പറയുന്നേ?
4: അങ്ങനെയൊന്നും ഇല്ലേറ്റേ, ഞങ്ങൾക്ക് ഇത്തവണ തീരെ സമയം കിട്ടിയില്ല. എല്ലാരും വെക്കേഷൻ ടൂറിലല്ലേ.
1: ഞാനൊരു ഗസ് പറയട്ടെ, തുടക്കം ഏതായാലും

0: ആ ശരിയേ ചിറ്റെ, ഞാനും ആദ്യമായിട്ടനും കൂടിയിട്ടാ അത് പാടുന്ന്.
1: ആണോ, ഉഷാറക്ക.
2: എം കെ അർജുനൻ മാഷിന്റെ സംഗീതം എന്താ അല്ലേ?
1: പിന്നെ ഇതൊരു പാട്ടാന്നല്ലേ?
2: പൊതുവെ ചക്രവാകരാഗം പ്ലസന്റ് ആണ്, പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു ഡീപ്പ് സ്പിരിച്വൽ ടൈപ്പാ.

0: ഈ പാടുണ്ടല്ലോ, ഞാനിപ്പോ എവിടെ ഉള്ളെന്നറിയോ? സ്റ്റേജിന്റെ താഴെ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ പാടുന്നത് ഇങ്ങനെ ആ ഒരു അതിങ്ങനെ ഇമാജിൻ ചെയ്യാണ് കേട്ടോ.
1: ഓക്കെ,
2: ആദ്യട്ടാ ഇതേതാ രാഗം?
3: ഇത് ഗൗരി മനോഹരി എന്ന് പറയുന്ന രാഗാന്നാ തോന്നേ. നമ്മളൊരു ഭക്തി ഗാനം അല്ലേ പണ്ട് കേട്ട്.

0: ഈ പാട്ടല്ലേ, ഇത് ഒരേ രാഗാൻ തോന്നുന്നു.
1: പിന്നില്ലേ പെരുമഴക്കാലത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, ഇല്ലേ?
0: ആ,
1: അതാരാ പാടുന്നത്?
2: ഞാനാണല്ലോ പാടുന്നേ.
1: എന്ന പാട്?

0: ും പൊന്നിന്നാണ് ഞങ്ങൾ.
1: അതെ, ഇനിയിപ്പം നിങ്ങൾക്ക് ഈ പാട്ട് വെച്ചും തുടങ്ങാട്ടോ. അതായത് ഏതായിരുന്നു ചിത്രം അത്? യത്തീം. യത്തീം എന്നുള്ള ചിത്രത്തില് യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്.

0: മുകൾ.
1: ആ ചിറ്റേ, ആ പാട്ട് നമ്മൾ എൻഡിങ്ങിൽ വെക്കാന്നാ പ്ലാൻ ആക്കിയേ.
0: അതെയോ? ആ അല്ല, ഒരു രണ്ടു മൂന്നാല് പാട്ട് ഇങ്ങനെ വെച്ചാല് ആ സമയത്ത് നിങ്ങൾക്ക് നോക്കിട്ട് വേണ്ടത് ചെയ്യാലോ.
1: മോഹൻ സിത്താര വൈബ് അങ്ങനെ ബ്രിമ്മായി നിൽക്കുന്ന പാട്ടാ ഇതേ. തരി

0: ജമീല.
1: ഓ സൈനബ, ആരുടെ ലിസ്റ്റിലായിരുന്നു?
2: നല്ല ആളാണ്. 4 ദിവസം മുന്നേ ഗ്രൂപ്പിൽ ഇട്ടതല്ലേടാ ലിസ്റ്റ്.
1: ഞാൻ ശ്രദ്ധിച്ചില്ല.
0: അതിന് ഓന് ഏത് പാട്ടും എപ്പോഴും റെഡിയല്ലേ. അല്ലേ ഹരിക്കുട്ട?

0: അതെ, ഗർഷോമിലെ പറയാൻ മറന്ന പരിഭവങ്ങൾ ലിസ്റ്റിലില്ലേ മക്കളെ?
1: പിന്നെ അത് പാടാൻ പാട്ടുമേളത്തില് വേറെ ആരുണ്ട്?
0: ദ വൺ ആൻഡ് ഓൺലി ആദി.
1: യെസ്.
2: ശരിക്കും ആ പാട്ടിനെ നമ്മൾ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടുണ്ടോന്നുള്ളത് സംശയമാണ്. റഫീഖ് അഹമ്മദിന്റെ വരികളുടെ ഡെപ്ത്, പിന്നെ രമേശ് നാരായണന്റെ ആ ട്യൂണും ആ ഒരു മാജിക്കും ഒക്കെ,
0: പിന്നെ
2: എന്തൊരു വിഷ്വൽസ് ആണ്. ഇത് പാടുമ്പോ ഇങ്ങനെ വല്ലാതെ അതിന്റെ അകത്ത് മെൽട്ടായി പോകും.
0: പിന്നെ
3: പറയാൻ മറന്ന പരിഭവങ്ങൾ.

0: ഇത് ജോഗല്ലേ രാഗമാതി?
1: ആ അതേന്നാ തോന്നേ.
2: ഈ കിളിച്ചുണ്ട മാമ്പഴത്തിലെ ഒന്നാനാം കുന്നിന്മേലെ ഒരു പ്രത്യേക ചൂണുള്ള പാട്ടല്ലേ?
0: അതെ, ഒരു ഒരു അറേബ്യൻ ഫോക്ക് വൈബ് അല്ലേ?
2: അതെ.

0: എന്തൊരു പാട്ടല്ലേ അത്?
1: അതെ,
0: വിദ്യാസാഗർ മാജിക്. മറ്റെന്താ പറയേണ്ടത്?
2: അതിലാ ഹാർമോണിയവും പിന്നെ ക്ലാരിനെറ്റും തബലയൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു ഫീല് തോന്നും.
0: പിന്നില്ലേ വാദ

0: ഓ നന്നായി പാടി.
1: പിന്നെ ശങ്കർ മഹാദേവൻ പാടിയ ഒരു പാട്ടുണ്ടേ മക്കാ മദീനത്തിൽ എന്ന് പറഞ്ഞിട്ട്, ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന ഒരു സിനിമയില്ലേ സലീം കുമാറിന്റെ, അതാണ് തോന്നുന്നു. മക്ക

നല്ല നല്ലൊരു ഓളമാണ് അല്ലേ കേൾക്കുമ്പോ. ഗസലിലൊരു പാട്ടില്ലേ, ഈ ശൽ തേൻ കണം കൊണ്ടുവാ തിന്നലേ നീ. ഗസൽ

0: ലൈലാവും ഇതില്ലേ?
1: അയ്യോ, ഈ പാട്ട് നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി അല്ലേ ലേച്ചി?
2: അതെ.
0: അയ്യോ, പോട്ടെ, സാരമില്ല, കൊറേ പാട്ടുകൾ ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഗസലിൽ ഇനിയും പാട്ടുകളുണ്ട്.

0: അല്ല, ലയും ശ്രുതിയും ഡാൻസ് കളിക്കോ?
1: ചെറുതായിട്ട്. എന്താ ചിറ്റേ?
0: അല്ല, നിങ്ങൾ ഈ പാട്ട് പാടി കളിക്കുന്നത് ഓർക്കുമ്പോഴേ നല്ല ചന്തം. ഒരു

0: അല്ല, ഇവിടെ പാട്ടും പാടി ഇരുന്നാ മതിയോ? നമുക്ക് മെല്ലെ ഇറങ്ങിയാലോ?
1: അതെ, കടലയും കുറിച്ച് ഒപ്പനയും ദഫുമൊട്ടും മാപ്പിളപ്പാട്ടും കേട്ടിരിക്കാലോ.
2: ചിറ്റേ, ചിറ്റ വന്നോളൂലേ, നമ്മൾ നടക്കട്ടെ.
3: നിങ്ങൾ നടന്നു മക്കളെ. ഇതാ ഞാനിതാ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ, എന്നിട്ട് അപ്പൊ തന്നെ അവിടെ എത്തും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.
4: പങ്കെടുത്തവർ: ആദി വിഘ്നേശ്വർ പി കെ, ലയ വൈഷ്ണവി പ്രതാപ്, ശ്രുതി ദേവിക സുഗുണൻ, ഹരികുട്ടൻ ശ്രീഹരി എം പി, ചിറ്റ നിഷ ശിവൻ. പാട്ടുമേളം: പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം. രചന ദീപാകൃഷ്ണൻ. ട്യൂണിംഗ് സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം: എച്ച് വിനോദ് ബാബു.

0: നിങ്ങൾ കേട്ട ഗാനം പാടിയത് മൃദുല വാര്യർ, ചിത്രം നീയും ഞാനും. ആകാശവാണി കണ്ണൂർ 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർദക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിരുന്നു. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർദക് PDSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തരവകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തു നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായും മന്ത്രാലയം അറിയിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമാണ് ബലിപെരുന്നാളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വേനൽ മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കൃഷിമന്ത്രി TC സിദ്ദിഖ്

0: സന്ദർശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൌജന്യമായി റീപ്ലാന്റ് ചെയ്ത് നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷിവകുപ്പും ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. കൂടാതെ പാക്കേജിന് തുല്യമായി മെച്ചപ്പെട്ട സഹായം ദുരിതബാധിതരായ കർഷകർക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി തദ്ദേശ സ്വയംഭരണം, കൃഷി, ഇതര വകുപ്പുകൾ എന്നിവയുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 13 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയ് 29 നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ GOV ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഹിന്ദി, അറബിക് HST അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 29-ന് രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST, ഫിസിക്കൽ സയൻസ്, ഗണിതം, ഇംഗ്ലീഷ്, മലയാളം, ഡ്രോയിംഗ് തസ്തികകളിലും UPST മലയാളം തസ്തികയിലും നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 30-ന് രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94 95 09 38 14. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHC വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആന്റ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29-ന് രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497 2 7 8 3 5 4 4. IHRD പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 വർഷം BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM കോഓപ്പറേഷൻ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 98 47 00 71 77. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഓണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കും. യോഗ്യത BNYS അഥവാ BIMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ, പ്രായപരിധി 45 വയസ്സ്. ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 8 രാവിലെ 11 അഭിമുഖത്തിനെത്തണം. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ്, ഹിന്ദി വിഷയങ്ങളിൽ അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 30-ന് ഉച്ചയ്ക്ക് 2 നടക്കും. ഫോൺ നമ്പർ 0467 2 2 6 1 4 7 0. കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ഉച്ചയ്ക്ക് 2 കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത SSLC, ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി പാഡ്സ്, 3 പ്രവൃത്തി പരിചയം, പ്രായപരിധി 50 വയസ്സ്. ഫോൺ നമ്പർ 0467 2 2 3 5 0 5 3. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10:30 സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത ഡയാലിസിസ് ടെക്നീഷ്യൻ ബിരുദം, ഡിപ്ലോമ, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0499 4 2 3 0 0 8 0. തുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രേഡ് 2 ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 രാവിലെ 11 തുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത SSLC.

0: ആ ശിവൻ സാറേ, ആന ടീച്ചറേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ദോ, ആ താഴെ ഇരിക്കുന്ന 10-ാം ക്ലാസ്സിലെ സുനിതയും കൂട്ടുകാരെയും കണ്ടോ? സ്കൂളിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചൊക്കെ നന്നായി. കുറഞ്ഞ പക്ഷം ഇവരൊക്കെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ആ മാഗസിനിലെ മോഡലുകളുടെ പടം നോക്കി, സ്വന്തം മുഖം കണ്ണാടിയിലൊക്കെ നോക്കി അവരങ്ങ് വല്ലാതെ സങ്കടപ്പെടുക. ഇടയ്ക്കിടയ്ക്കിതേ മുഖം ചുളിക്കുന്നു. ഫോണില്ലെങ്കിലും ഇവിടൊക്കെ ചിന്തകൾ ഇപ്പോഴും ഏതൊക്കെയോ ഒരു മായാലോകത്താ.
1: ആ സാറേ, സ്കൂളിൽ ഫോണില്ലെങ്കിൽ എന്താ, വീട്ടിൽ ചെന്നാൽ ഇതിലല്ലേ ജീവിക്കുന്നത്?
0: ആ
1: സാറിനറിയാവോ, ഇതിനെയാണ് പെർഫെക്റ്റ് ഇമേജ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. സുനിത വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നത് പുതിയ ജനറേറ്റീവ് ബ്യൂട്ടി AI 5.0 ഫിൽട്ടറുകളാണ്. തത്സമയം അവളുടെ മുഖത്തെ എല്ലുകളുടെ ഘടന മാറ്റാനും കാണിച്ച നിറം മാറ്റാനും ചർമ്മത്തിൻ്റെ നിറം മാറ്റാനും ഒക്കെ ഈ ആപ്പുകൾക്ക് കഴിയും. സ്കൂളിലിരിക്കുമ്പോഴും പിള്ളേർ ഇതൊക്കെ ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത് സാറേ.
0: എന്ത് മാറ്റാൻ? അല്ല, അവൾക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത്? ഈ പിള്ളേരിങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: അവിടെയാണ് പ്രശ്നം ദാസൻ സാറേ. ഈ പിള്ളേരുടെ വിചാരമൊക്കെ അവർക്ക് സൗന്ദര്യമില്ലെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഈ സുനിത ഉണ്ടല്ലോ, എന്റെ മുന്നിൽ വന്ന് ഒരേ കരച്ചിലായിരുന്നു.
0: എന്തിന്?
2: അവൾക്ക് അവളുടെ മൂക്കിന്റെ ആകൃതി ഇഷ്ടമല്ല അത്രേ. ഇൻസ്റ്റാഗ്രാമിലെയും പിന്നെ ഈ പുതിയ മെറ്റാവരുടെയും ഓരോ ഇൻഫ്ലുവൻസർമാരുടെ മൂക്ക് കണ്ടിട്ട് അവക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എന്നിട്ട് അവള് പറയുവാ, ടീച്ചറെ ഇത് നോക്കിയേ, എന്റെ ഈ മൂക്ക് വല്ലാതെ പരന്നതാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാൻ നാണക്കേടാണെന്ന്. എന്ത് ചെയ്യാനാ എന്റെ സാറേ? പിന്നെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടേ അവൾ ആ മാഗസിനിലെ മോഡലുകളുമായിട്ടാണ് സ്വന്തം മുഖം താരതമ്യം ചെയ്ത് വിഷമിക്കുന്നത്.
0: മൂക്ക് പരന്നതാണെന്നോ? കേക്കാൻ കൊള്ളാം. അല്ല, ഈ പിള്ളേരൊക്കെ എന്തിനാ വെല്ലവരുടെ ഒക്കെ മുഖം കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്?
1: സാർ, ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്താ സാർ ഇത് നോക്ക്, ഇത് 2026 ഒരു ടോപ്പ് ഇൻഫ്ലുവൻസറാണ്. ടാബില് നോക്ക് സാറേ, കോടിക്കണക്കിന് ആരാധകരുണ്ട്, കണ്ടില്ലേ?
0: ആ
1: ഇതുപോലുള്ള ആൾക്കാരുടെ മൂക്കും കണ്ണുമൊക്കെ കണ്ടാണ് സുനിതയെ പോലുള്ളവർ വിഷമിക്കുന്നത്. നമുക്ക് സുനിതയോട് പറയാൻ പറ്റുന്നത് ഈ രൂപം ഭൂമിയിലേ ഇല്ല, ഇതൊരു വെർച്വൽ ഹ്യൂമൻ ആണ്. ലക്ഷക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ ഉപയോഗിച്ച് നമ്മുടെ നിർമ്മിത ബുദ്ധി, അതായത് AI ഡിസൈൻ ചെയ്ത ഒരു രൂപം. മനുഷ്യർക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റാത്ത പെർഫെക്ഷൻ. സുഷിരങ്ങളില്ലാത്ത ചർമ്മം, കൃത്യമായ അളവിലുള്ള താടി. ഇതൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആളുകൾ ഇതൊക്കെ കണ്ടു.

0: ഉള്ളതാണെന്ന് വിചാരിക്കും.
1: എന്റെ ദൈവമേ, ഇല്ലാത്തൊരാളെയാണോ ഈ പിള്ളേർ അനുകരിക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മുടെ മക്കളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? പ്രകൃതി നൽകിയ ആ രൂപത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങ് പേടിയാവുന്നു. നമ്മളെന്താ യന്ത്രങ്ങളെ പോലെയാകാൻ ശ്രമിക്കുകയാണോ?
2: ദാസൻ സാറേ, ഇത് വല്ലാത്തൊരു ചക്രവ്യൂഹമാണ്. ഇതിനെ സൈക്കോളജിയിൽ സ്നാപ്ചാറ്റ് ഡിസ്മോർഫിയ, അല്ലെങ്കിൽ ഇപ്പോൾ AI ഡിസ്മോർഫിയ എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ വീട്ടിലിരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ആ ഡിജിറ്റൽ മാസ്കിനെയാണ് അവർ സ്നേഹിക്കുന്നത്. സ്കൂളിൽ വരുമ്പോൾ ആ മാസ്ക് അഴിച്ചു മാറ്റേണ്ടി വരുന്നു. ഫോൺ കയ്യിലില്ലാത്തപ്പോഴേ അവർക്ക് സൗന്ദര്യമില്ല എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് അവർ അനുഭവിക്കുന്നത്. പല കുട്ടികളും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജന്മാരുടെ അടുത്ത് പോകുന്നത് തന്നെ അവരുടെ ഫിൽറ്ററിട്ട ഫോട്ടോകൾ കാണിച്ചുകൊണ്ടാണ്. ദാ, എനിക്ക് ഈ ഫോട്ടോയിൽ ആളെ പോലെ ആകണമെന്ന് പറഞ്ഞുകൊണ്ട്.
1: പ്ലാസ്റ്റിക് സർജറിയോ? നമ്മുടെ നാട്ടിലോ? ഈ കൊച്ചു പ്രായത്തിലോ? എന്റെ ശിവൻ സാറേ, നമ്മൾ എന്ത് അധ്യാപകരാ? ഇത് നോക്കി നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ല, ഈ വിദ്യയൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും?
0: സാറേ, നമ്മൾ ഈ സ്കൂളിൽ ഫോൺ നിരോധിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. കുട്ടികൾ എന്തൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന ആൽഗോരിതങ്ങൾ വളരെ കൗശലക്കാരാണ്. ആൻഡ് ടീച്ചർ പറഞ്ഞതുപോലെ, അവരൊരു ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ചൊരു ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചാൽ അടുത്ത നിമിഷം അവർക്ക് വരുന്ന സജഷൻ പ്ലാസ്റ്റിക് സർജറിയുടെയും സ്കിൻ ക്രീമുകളുടെയും പരസ്യമായിരിക്കും. നമ്മുടെയൊക്കെ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ വിറ്റ് കാശാക്കുകയാണ് ഈ വലിയ കമ്പനികൾ. അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വരെ അവർ പണയപ്പെടുത്തുന്നു.
1: അപ്പോൾ സ്കൂളിലെ നിരോധനം കൊണ്ട് മാത്രം കാര്യമില്ലല്ലേ? ആ, അവരുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. നമുക്കൊക്കെ അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക?
2: അതിനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണം സാറേ. മഴ പെയ്യുന്നത് തടയുന്നതിനേക്കാൾ നല്ലതേ കുട പിടിക്കുന്നതാണ്. പുതിയ നിയമപ്രകാരം എഡിറ്റ് ചെയ്ത ചിത്രങ്ങളിൽ AI ലേബൽ വേണമെന്നുണ്ട്. പക്ഷേ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു പ്രായോഗികമായ വഴി ആലോചിക്കണം സാറേ. സാങ്കേതിക വിദ്യയുടെ പിന്നിലെ ചതിക്കുഴികൾ സ്കൂളിലെ IT ലാബ് വഴി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം.
0: എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് അടുത്ത ആഴ്ച സ്കൂൾ അസംബ്ലിയിൽ നമ്മുടെ വലിയ പ്രൊജക്ടർ സ്ക്രീൻ ഉപയോഗിച്ച് ഒരു തത്സമയ പരീക്ഷണം അങ്ങ് നടത്താം. സ്കൂളിലെ ക്യാമറയിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അതെങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ AI സോഫ്റ്റ്വെയർ വഴി മാറ്റപ്പെടുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. മുഖത്തെ ഓരോ അടയാളങ്ങളും മായ്ച്ചു കളയുന്നത് അവർ ലൈവായിട്ട് കാണട്ടെ.
1: അല്ല, അത് ആ കുട്ടി അപമാനിക്കുന്നത് പോലെ ആകില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിന്റെ ഫോട്ടോ മാറ്റുന്നത് ശരിയാണോ?
2: ഇല്ല സാറേ, നമുക്കൊരു വോളണ്ടിയറെ ഉപയോഗിച്ച് അത് ചെയ്യാം. ഒരുപക്ഷെ ശിവൻ സാറിന്റെ തന്നെ ഫോട്ടോ നമുക്ക് എടുക്കാം. സാറിന്റെ മുഖത്തെ ആ ചെറിയ പാടുകൾ എങ്ങനെ മാഞ്ഞു പോകുന്നെന്ന് കാണുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അവര് മത്സരിക്കുന്നത് ഒരു യന്ത്രത്തോടാണെന്ന്. ഡിജിറ്റൽ സാക്ഷരത എന്ന വെറും കമ്പ്യൂട്ടർ പഠിക്കലല്ല, സാങ്കേതിക വിദ്യയുടെ ചതി തിരിച്ചറിയൽ കൂടിയാണ്.
1: അത് കൊള്ളാം. അതോടൊപ്പം നമുക്കൊരു നോ ഫിൽറ്റർ ഡേ കൂടി അങ്ങ് ആവശ്യമല്ലോ. എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വരികയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ദിവസം. ആന ടീച്ചറേ, സുനിതയോട് നമുക്ക് പ്രത്യേകം സംസാരിക്കണം. അവൾക്ക് അവളുടെ ആ മൂക്കിനോടുള്ള വെറുപ്പ് അതങ്ങ് മാറണം. അവളോട് നമുക്ക് പറയാം, മോളെ, നിന്റെ ആ മൂക്കിൻ്റെ വശത്തുള്ള ചെറിയ പാട് നീ വീണപ്പോൾ ഉണ്ടായതാകാം, പക്ഷെ അത് നിന്റെ കഥയാണ്, അതങ്ങനെ മായ്ച്ചു കളയാനുള്ളതല്ല.
0: സാറേ, നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ചലഞ്ച് ബീയിങ് റിയൽ എന്നതാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥമായി ഇരിക്കുക, നമ്മളെപ്പോലെ തന്നെ ഇരിക്കുക. ചുരുക്കത്തിൽ, അസംബ്ലിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിക്കാം. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഡിജിറ്റൽ നുണകളിൽ വിശ്വസിക്കില്ല, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം പണയം വയ്ക്കില്ലെന്ന് അവർ തീരുമാനിക്കട്ടെ. ഫോണില്ലാത്ത സമയങ്ങൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും യഥാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുമുള്ള അവസരമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ.
2: ശരിയാണ് സാറേ. ഇതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന ഹോർമോണിനെ കുറിച്ചും അതെങ്ങനെയാണ് ലഹരിയായി മാറുന്നതെന്നും എല്ലാം നമുക്ക് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഓരോ ലൈക്കും കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നത് താൽക്കാലിക സന്തോഷം മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിവ് അവർക്കുണ്ടാവണം. പിന്നീട് ആലോചിക്കുമ്പോൾ പലപ്പോഴും ഈ ലൈക്ക് അവർക്ക് പെട്ടെന്ന് ഡോപ്പമിൻ റഷ് ഉണ്ടാവുന്നെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അത് വലിയൊരു ശൂന്യതയിലേക്കാണ് അവരെ നയിക്കുന്നതെന്ന് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ലൈക്ക് കുറയുമ്പോൾ വിഷമിക്കാനുള്ളതല്ല ജീവിതമെന്ന് അവർ പഠിക്കണം.
1: എനിക്കിപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അധ്യാപകരെ വെറുതെ ഇങ്ങനെ പുസ്തകം പഠിപ്പിച്ചാൽ പോരാ, ഈ ഡിജിറ്റൽ യുഗത്തിലെ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുകയും വേണം. ശിവൻ സാറേ, ആ പ്രോഗ്രാമിന് നമുക്കൊരു പേര് നൽകിയാലോ? മായ മാറട്ടെ, മനം തെളിയട്ടെ.
0: പേരൊക്കെ നമുക്ക് പിള്ളേരോട് ചോദിച്ചിട്ട് പിന്നീടാ സാറേ, പക്ഷെ ഐഡിയ കൊള്ളാം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി തുടങ്ങാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ഫിൽറ്ററുകളില്ലാത്ത മുഖങ്ങളും മായം കലരാത്ത മനസ്സുകളുമാണ്. സമ്മതിച്ചു. IT എന്നാൽ വെറും കോഡിംഗ് മാത്രമല്ല, മനുഷ്യത്വത്തെ സംരക്ഷിക്കൽ കൂടിയാണെന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും.
2: ശരിയാണ് സാറേ, നമുക്ക് ഈ പ്രോജക്റ്റ് ഉടനെ തന്നെ തുടങ്ങണം. നമ്മുടെ കുട്ടികളെ ഈ ഡിജിറ്റൽ തലവറയിൽ നിന്ന് തീർച്ചയായിട്ടും മോചിപ്പിക്കണം. അവരുടെ ആത്മവിശ്വാസം ഫിൽറ്ററുകളിൽ നിന്നല്ല, അവരുടെ കഴിവുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.
1: നോക്കിയേ, സുനിത ആ മാഗസിൻ അടച്ചു വെച്ചു. അവൾ അവളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചത് ആ ഒന്നിച്ചെന്ന് ചിരിക്കുന്നു. ആ നിമിഷം ആ മുഖത്തെ തെളിച്ചം, അതാണ് യഥാർത്ഥ സൗന്ദര്യം. അതൊരേക്ക് നൽകാൻ കഴിയത്തില്ല.
0: സത്യം സാറേ, പിക്സലുകളേക്കാൾ വലുതാണ് ശ്വസിക്കുന്ന മനുഷ്യർ എന്ന് അവരെ തിരിച്ചറിയുന്ന കാലം വരും. അതിന് നമ്മുടെ പരിപാടി ഒരു നിമിത്തമാവട്ടെ.
1: അതെ.
3: വിട പറയാം ഫിൽറ്ററുകളോട്. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സന്ദീപ് സുരേഷ്, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്. ഇന്റർവെൽ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200 താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
1: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ആദ്യം മോഹനരാഗത്തിൽ ദേവമുകുന്ദ എന്ന് തുടങ്ങുന്ന കുഞ്ചൻ നമ്പ്യാർ കൃതി കേൾക്കാം. ആദ്യതാളം

ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.

അവസാനമായി ധന്യാസി രാഗത്തിൽ കുളിർമതി വദനെ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.

0: ആകാശവാണി കണ്ണൂർ. മിശ സുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ. മിശ സുരഭിയിൽ ഇന്ന് തന്റെ പ്രിയ ഗാനങ്ങളുമായി പ്രശസ്ത ഗസൽ ഗായകൻ ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ.
1: മ്യൂസിഷ്യൻ ആയിട്ട് തുടങ്ങിയത് ചെറുപ്പം മുതൽ തന്നെ മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയറിലാണ് വളർന്നത്. ഫാദർ ഹാർമോണിയം വായിക്കാറുണ്ടായിരുന്നു, മദർ പാടാറുണ്ടായിരുന്നു, ഫാദറും പാടിയിരുന്നു. ഫാദറിന് സ്വന്തമായിട്ട് ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു. ഫാദർ ബേസിക്കലി ടിമ്പർ ബിസിനസ്സിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നോർത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വീട്ടിൽ വരാറുണ്ട്. എൻ്റെ മദർ ടങ് ഉറുദുവാണ്. അപ്പോൾ വീട്ടിൽ ഉറുദുവാണ് ഭാഷ ഞങ്ങൾ സംസാരിക്കാറ്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോടും ഗസൽസിനോടും ഹിന്ദി സോങ്സിനോടും ചെറുപ്പം മുതലേ ആഭിമുഖ്യമുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കാണ്ട് തന്നെ ഹാർമോണിയം വായിച്ചു തുടങ്ങി. 4 ഇയേഴ്സിൽ പാടാനും തുടങ്ങി. പിന്നെ ഫാദർ ഇനീഷ്യൽ ലെസൺസ് എല്ലാം പറഞ്ഞു തന്നു, സർഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അത് പാടി ശീലിച്ചു. പിന്നെ അതിനുശേഷം വീട്ടിൽ വരുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻ മ്യൂസിഷ്യൻസൊക്കെ ഉണ്ട് ഒരുപാട്. ദില്ലി ഖരാനയിലുള്ള ഇസ്മായിൽ ഖാൻ, ഉസ്താദ് ഇസ്മായിൽ ഖാൻ, അങ്ങനെ എല്ലാവരും വരാറുണ്ട്. അത് ബാബുരാജ് എൻ്റെ ഫാമിലി ഫാദറായിട്ട് വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ഇവരുടെ നിന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും പലതും കേട്ട് കേട്ട് കേട്ട് പഠിച്ചു. അത് ഇങ്ങനെ വളർന്നു കൊണ്ടുവന്നു. അങ്ങനെ ഹാർമോണിയം വെച്ച് വീട്ടിൽ തന്നെ പാടാൻ തുടങ്ങി. പിന്നെ സ്കൂളിലൊക്കെ എത്തിയപ്പോൾ ഐ ഗോട്ട് ഫസ്റ്റ് പ്ലേസ് ഇൻ ഓൾ കേരള ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ. അന്ന് 1000 പാദസരങ്ങൾ എന്ന് പറഞ്ഞ പാട്ടുകൾ പാടിയ ദാസേട്ടൻ്റെ.

ദേവരാജൻ മാഷയുടെ ഒരു മനോഹരമായ കമ്പോസിഷൻ, ദാസേട്ടൻ അതിമനോഹരമായി പാടിയിരിക്കുന്നു. ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞ സോങ് ആണ്. എനിക്കിതിനോടൊരു വൈകാരികമായ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പാട്ട് പാടിയിട്ട് ഓൾ കേരള ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ദാസേട്ടൻ തന്നെയാണ് സമ്മാനം തന്നത്.

അങ്ങനെ പിന്നെ എം ഇ എസിൻ്റെ പ്രോഗ്രാംസിന് മ്യൂസിക്കൽ കൺസേർട്ട് ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരിക്കൽ റഫി സാബ് കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം കിട്ടി. അത് വലിയൊരു ജീവിതത്തിൻ്റെ വലിയൊരു എന്താ പറയുക ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് ഹാർമോണിയത്തിൽ 3 തവണ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു. കോളേജിൽ എത്തിയപ്പോൾ കീബോർഡ് ഹാർമോണിയത്തൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിൽ ഞാൻ എത്തി. അപ്പോൾ ഞാൻ മെഡിക്കൽ അക്കാഡമിക്സും സൈമിൾട്ടേനിയസ്ലി നന്നായിട്ട് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ പിന്നെ നാച്ചുറലി അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ കലാപ്രവർത്തനങ്ങളായിട്ട് ഇടപെടാൻ തുടങ്ങി. അന്നേരം അക്കാലഘട്ടത്തിൽ ഗസൽസൊക്കെ ഒരുപാട് പോപ്പുലറായിരുന്ന കാലഘട്ടമാണ്. ബാക്ക്ഗ്രൗണ്ട് ഉറുദു ആയതുകൊണ്ട് ഗസൽസ് പാടാൻ തുടങ്ങി. അങ്ങനെ കുറേ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി ഗസൽ പ്രോഗ്രാം. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കിട്ടിത്തുടങ്ങി പലയിടത്തു നിന്നും. അങ്ങനെ പോയി പോയി പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ 2004 തോന്നുന്നു, 3 or 4 ഓർമ്മയില്ല, ഞാനൊന്ന് പി ജി ചെയ്യുന്ന സമയമാണ്. അന്ന് ഇദ്ദേഹം വന്നു, പാകിസ്ഥാനി ഗസൽ സിംഗർ, ഗസൽ കിങ് മെഹദി ഹസൻ. അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഒരവസരം വന്നു. പിന്നെ ഇവിടുന്ന് മാധ്യമം പത്രത്തിൻ്റെ ജമാൽ കൊച്ചങ്ങാടി അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടായത്. അദ്ദേഹത്തിന് ഉറുദു മാത്രമേ അറിയുള്ളൂ, സംസാരിക്കാൻ എനിക്ക് ഉറുദു അറിയുന്നതുകൊണ്ട് പുള്ളിയായിട്ട് സംസാരിക്കാമുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടു വന്നപ്പോൾ ജമാൽക്ക പറഞ്ഞു ഡോക്ടർ നന്നായിട്ട് പാടും എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ പുള്ളിയുടെ തന്നെ ഹാർമോണി എടുത്തു വെച്ചു, വായിക്കാൻ പറഞ്ഞു, പാടാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ രഞ്ജിഷി സഹി എന്ന് പറഞ്ഞ വളരെ പോപ്പുലറായിട്ടുള്ള ഗസൽ പാടി, വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അതൊരു വലിയ ഡെവലപ്മെൻ്റ് ആയിരുന്നു. പിന്നെ പുള്ളിയുടെ തന്നെ ടാഗോർ സെൻറ്ററി ഹാളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എൻ്റെയും എന്നോടും പാടാൻ വേണ്ടി പറഞ്ഞു. പുള്ളിക്കന്ന് ഫിസിക്കലി തീരെ വയ്യാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയാണ് പിന്നെ എനിക്ക് പാടിയിട്ട് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. ഒരു എന്നെ ഒരു സ്റ്റുഡൻറ് പോലെ പുള്ളി കൺസിഡർ ചെയ്തിരുന്നു അക്കാലത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് വേറെ 1 or 2 സ്റ്റുഡൻസ് ഉണ്ട്, ഒന്ന് റൂണ ലേല ബംഗ്ലാദേശ്, തലത്ത സീസ്, പിന്നെ യുവർ സെൽഫ് ഒക്കെ പറഞ്ഞ് എന്നെ വലിയ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ദാറ്റ് വാസ് എ എന്താ പറയുക ജീവിതത്തിലെ വലിയൊരു സംഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഫേവറേറ്റ് ഗസലുകളിൽ ഒന്നാണ് രഞ്ജിഷ് ഹി സഹി. യമൻ കല്യാൺ രാഗത്തിലുള്ള ഈ ഗസൽ മെഹദി ഹസനാണ് പാടിയിരിക്കുന്നത്. അദ്ദേഹം കിങ് ഓഫ് ദ ഗസൽസ് ആണ്. അദ്ദേഹത്തിൻ്റെ പാടുന്ന ശൈലി, യമൻ രാഗത്തിൻ്റെ ബ്യൂട്ടി, ഇത് രണ്ടും അതിൽ വളരെ ഭംഗിയായിട്ട് റിഫ്ലക്റ്റഡ് ചെയ്തിരിക്കുന്നു. ഒരു പ്രോട്ടോടൈപ്പ് സോങ്ങാണ് രഞ്ജിഷ് ഹി സഹി.

കിഷോർ കുമാറിന്റെ കിസ്കാ റസ്ത ദേഖേ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. മഹാനായ സംഗീതജ്ഞൻ ആർ ഡി ബർമനാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കമ്പോസിഷൻ്റെ ബ്യൂട്ടി കിഷോർ കുമാർ വളരെ മനോഹരമായി പാടിയിരിക്കുന്നു. മെലഡി ഗാനമാണ് ബേസിക്കലി, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ.

ജയേട്ടൻ്റെ ഒരു മനോഹരമായ ഗാനമാണ് മണിവീണയുമായി മധുഗാനവുമായി. അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു വളരെ മനോഹരമായ ഗാനമാണ്. ശ്യാം സാറിൻ്റെയാണ് സംഗീതം. വളരെ ഗംഭീരമായിട്ട് ശ്യാം സാർ അത് കമ്പോസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഓർക്കസ്ട്രൈസേഷൻ, പാട്ടിൻ്റെ ഒരു ഭാവം, പിന്നെ ഓർക്കസ്ട്രൈസേഷൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, അത് വളരെ മനോഹരമായിട്ട് ജേട്ടനതിൽ പാടി പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് എനിക്കത്.

0: മറ്റൊരു മനോഹര ഗാനമാണ് കഹീ ദൂർ ജബ് ദിൻ ഢൽ ജായ്. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് സലീൽ ചൗധരിയുടെ ആ കമ്പോസിഷനാണ്. അതുപോലെ തന്നെ മുകേഷ് എന്ന സിംഗർ അദ്ദേഹം പാടിയിരിക്കുന്ന രീതി രണ്ടും കൂടി ചേർന്നിട്ടാണ് ആ പാട്ടിന് വളരെ മനോഹരമായ ഒരു എവർ ലാസ്റ്റിംഗ് മെലഡിയാക്കി മാറ്റി.
1: कहीं दूर जब दिन ढल जाए सांझ की दुल्हन बदन चुराए

അതുപോലെ തന്നെ സുർമയ അഖിയോമേ കണ്ണൈക്കലിമാനി എന്ന് പറഞ്ഞ തമിഴിൻ്റെ ഹിന്ദി ഇളയരാജ കമ്പോസ് ചെയ്തത്. അത് വളരെ സൂത്തനിയും കാട്ടിലുള്ള ഒരു സോങ് ആണ്. എസ്പെഷ്യലി രാത്രി കിടക്കാൻ നേരത്തത് കേൾക്കുമ്പോൾ ഒരു ലവ്ലബി മാത്രം പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഗാനമാണ്.

നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ. നിശാസുരഭി വീണ്ടും അടുത്ത ബുധനാഴ്ച രാത്രി 10:30.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗസൽ കേൾക്കാം. മിതാലി സിംഗ്, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയത്. ഖുശ്ബു ഖയാൽ രംഗ് എന്നാരംഭിക്കുന്ന ഗാനം ഭൂപീന്ദർ സിംഗ് പാടിയത്.
1: खुशबू ख्याल रंग के नगमा कहूँ तुझे, हैरान हूँ तुझको देख के मैं क्या कहूँ तुझे।

ഒരു ഗസൽ കൂടി. ഭുപീന്ദർ സിംഗ് പാടിയത് മൊഹബത് മേ ക്യാ ക്യാ എന്നാരംഭിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.